0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or

0: WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ആദ്യത്തെ ഷോയുമായി എത്തിക്കഴിഞ്ഞു. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സൂപ്പർ ഫുഡ്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഓരോ ദിവസവും എങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ദിവസങ്ങൾ പോകുന്നു, ആഴ്ചകൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു. എത്ര പെട്ടെന്നാണ് 2026 കടന്നു പോയതെന്ന് കലണ്ടർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തോന്നി പോവുകയാണ്. എനിവേ, ഓരോ പ്രഭാതവും കണ്ണു തുറക്കാൻ ഒരു ആശയം, ഒരു പുതിയ പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടാക്കട്ടെ. അത് നമ്മൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമാണ് അല്ലെ. ഓരോ രാത്രിയും അതുപോലെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നതും അതൊക്കെ തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. കുടുംബം, സ്നേഹം, അതൊക്കെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതേണ്ടതുമാണ്. അവസാനം എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഐ ലുക്ക് ബാക്ക്, അവിടെ പണമോ പ്രശസ്തിയോ ഈ ചെയ്തു കൂട്ടിയ ആവേശങ്ങളോ ഒന്നുമല്ല അല്ലെ. അവിടെ നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് നമ്മുടെ ആരോഗ്യം, ഹെൽത്തി ബോഡി. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പകുതി പ്രശ്നങ്ങളും നേരിടാനുള്ളൊരു കറേജ്, ഒരു ധൈര്യം സംഭരിക്കാൻ പറ്റും. അതുപോലെ മനഃശാന്തി, പേഷ്യൻസ്, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, സ്നേഹം തിരിച്ചു തന്നവർ, സ്നേഹം തരാത്തവരെ വിട്ടേക്ക്, അത് നമ്മളുടെ ലിസ്റ്റിലില്ല എന്ന് വിചാരിച്ചേക്കാം. സ്നേഹമുള്ളൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ തന്നെയാണ് അച്ചീവ്മെന്റ്. ഏറ്റവും വലിയ കാര്യങ്ങൾ അതിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം രാവിലെ ഉണരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ കൈവരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് അവർ ഫാമിലി. ഇതൊക്കെ തന്നെയാണ് പിന്നെ എപ്പോഴും നമുക്ക് ഉള്ളതിന്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്നത് എന്ന് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഓർക്കുന്നത്. എന്നാൽ പോലും ദാറ്റ് ഇസ് ദ ഫാക്ട്, അതിൽ സംശയമില്ല. കാരണം വീടും അതായത് ജോലിസ്ഥലവും ഇതെല്ലാം ചേരുന്നതാണ് ലൈഫ് മാനേജ്മെന്റും. ലൈഫ് മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം അതിൽ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. ബി ഓണസ്റ്റ് വെൻ യു ആർ ഇൻ ട്രബിൾ ആൻഡ് ബി സിമ്പിൾ വെൻ യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് വെൽത്ത്. ബി പൊളൈറ്റ് വെൻ യു ആർ ഓൺ ടോപ്പ് ഓർ ഓൺ അതോറിറ്റി ആൻഡ് ബി സൈലന്റ് വെൻ ഇൻ ആംഗർ. ദാറ്റ് ഇസ് കോൾഡ് ലൈഫ് മാനേജ്മെന്റ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ചൂട് സമയമായതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണമെന്ന് നമ്മൾ പല അഡ്വൈസസ് തരുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വെള്ളം തേടി പോകും. അത്രയധികം ദാഹമാണ്. പുറത്ത് ടൂ വീലേഴ്സിലൊക്കെ പോകുന്നവരെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അവർ ഈ ചൂടത്ത് ബൈക്കെല്ലാം ചേരി പാഞ്ഞുകൊണ്ട് പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങളുടെ വാതിൽക്കൽ ഒരു ഡെലിവറി ബോയ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമോ കൊടുക്കാൻ മറക്കരുത്. അവര് അത്രയധികം ചൂടത്ത് വന്നതെന്ന് നമുക്ക് ആ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള ഒരു മനസ്സ് മറക്കരുത്. അത് റിപ്പീറ്റഡ്ലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കാത്തു നിൽക്കാം. ഒരു മെസ്സേജ് വരുമല്ലോ, യുവർ ഡെലിവറി ഈസ് കമ്മിങ് ടു യുവർ ഡോർ സ്റ്റെപ്പ് എന്ന് വരുന്ന സമയം തന്നെ ഞാൻ വെള്ളം റെഡിയാക്കി വെക്കാറുണ്ട് വീട്ടിലുള്ള സമയമാണെങ്കിൽ. അതുപോലെ ആ ഒരു കരുണ, ഒരു ചെറിയൊരു നിമിഷത്തെ കരുണ അവർക്ക് ആ ടു വീലേഴ്സിന് കൊടുക്കാൻ കാണിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് തിങ്. വെള്ളക്കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പല സൈസിലുള്ള മിനറൽ വാട്ടേഴ്സ് ഇസ് അവൈലബിൾ ഹിയർ അല്ലെ. ചെറിയ 150 തൊട്ട് പിന്നെ 200 ml ഉണ്ട്, 500 ml ഉണ്ട്, പിന്നെ 1 L ഉണ്ട്, 1.5 ഉണ്ട്, പിന്നെ വലിയ വലിയ 5 gallon വരെ പോകാറുണ്ട്. ഈ വെള്ളക്കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ പലയിടത്തും വാങ്ങുമ്പോൾ പല വിലയായിരിക്കും. നമുക്കൊരു ചെറിയൊരു 500 ml എപ്പോഴും നമ്മുടെ ബാഗിൽ കരുതുന്ന ഒരു ബോട്ടിൽ സൈസാണ്. അത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ മേ ബി അതിനൊരു 1 dirham ഓർ 2 dirhams ചാർജ് ചെയ്തേക്കാം. അതേസമയം നമ്മളൊരു പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഗ്രോസറിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ദാറ്റ് ബി എ ലിറ്റിൽ മോർ എക്സ്പെൻസീവ്. ഒരു 1 dirham എക്സ്ട്രാ അവർ ചാർജ് ചെയ്തേക്കും. ഒരു പക്ഷേ നമ്മൾ എയർപോർട്ടിനകത്തു നിന്നാണ് ഒരു വെള്ളക്കുപ്പി വാങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കും, 4 dirhams വരെ ചാർജ് ചെയ്തേക്കാം. അപ്പോൾ സാധനം ഒന്ന് തന്നെയാണ്, നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് ആ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വെള്ളക്കുപ്പിക്ക് ഇത്രയും വിലയായോ എന്ന് വരെ തോന്നിപ്പോകുന്ന ചില, ഈവൻ തിയേറ്റേഴ്സിൽ പോകുമ്പോൾ മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ വെള്ളം വാങ്ങാന്ന് വിചാരിച്ചാൽ ഭയങ്കര ചാർജായിട്ട് തോന്നും. ഒരേ സാധനത്തിന് പല വില എങ്ങനെ വരുന്നുവെന്ന് നമുക്ക് അതിശയം തോന്നിയിരിക്കാം. അത് കാരണം എന്ന് വെച്ചാൽ അത് വാങ്ങുന്ന സ്ഥലത്തെ മൂല്യമാണ്. പറയുന്നത് എന്താ, വെറും വെള്ളം, മിനറൽ വാട്ടർ, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചാണ്. പക്ഷെ അത് വാങ്ങുന്ന സ്ഥലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എവിടെ നിന്നാണോ വാങ്ങുന്നത് അതിന് വില വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത തവണ എന്റെ മൂല്യത്തിന് വിലയില്ല, എനിക്ക് വിലയില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വഴക്കൂടുമ്പോൾ പറയുമല്ലോ. അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തെറ്റായ സ്ഥലത്താണോ നിൽക്കുന്നത് എന്ന് തോന്നിയേക്കാം. അപ്പോൾ മൂല്യം കുറവായത് കൊണ്ടല്ല, തീർച്ചയായിട്ടും അത് വിലമതിക്കാനാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പെട്ടുപോയാൽ ഒരു പക്ഷേ നമ്മുടെ വില ഇടിഞ്ഞു പോയേക്കാം. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ്, നെക്സ്റ്റ് ടൈം യു ഫീൽ യുവർ വർത്ത് ഇസ് നത്തിങ്, മേ ബി യു ആർ ഇൻ എ റോങ് പ്ലേസ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ചില വീട്ടമ്മമാരെ ഓർത്തുപോയി ഇന്നത്തെ ഷോയിലേക്ക് വന്നപ്പോ. വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അവർക്ക് ജോലിയുണ്ടോ? ജോലിയില്ല, പക്ഷെ 24 hours അവർക്ക് ജോലി ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ അത്രയും അധികം കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യണം. അടുക്കളയിലെ കാര്യം, കിച്ചണിലെ കാര്യം തന്നെ, വീട്ടിലെന്തൊക്കെ തീർന്നു നമ്മൾ പറയുമല്ലോ, പിന്നെ കണക്കെടുക്കല്, ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതൊന്നും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സാധനങ്ങൾ തീരുമ്പോൾ വാങ്ങി വെക്കുന്നു, ഇന്നത്തേക്ക് എന്തുണ്ടാക്കണം, നാളെ എന്തുണ്ടാക്കണം, ഒരു വലിയ കാൽക്കുലേഷൻ നടക്കുകയാണ്. പക്ഷെ ആരും പലപ്പോഴും ഇത് തിരിച്ചറിയാറുള്ള ഇല്ല എന്നുള്ള വാസ്തവമാണ്. പണ്ട് തൊട്ടേ നമുക്കത് ശീലമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മൂമ്മമാർ തൊട്ട് തന്നെ അവരെത്ര മിടുക്കനായിട്ട് ഹൗസ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. വീട്ടിലെ കിച്ചൺ മാനേജ് ചെയ്യാൻ കഴിയുന്നത് വളരെ വലിയൊരു കഴിവാണ്. പലരും അത് അണ്ടർറേറ്റ് ചെയ്താണ് സംസാരിക്കാറ് കാണാറ്. കാരണം ഒരിക്കലും റെസ്റ്റ് ഇല്ലാത്തൊരു ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഗസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. വീടെന്ന് പറയുന്നതും ആക്ച്വലി ഒരു ജോലി സ്ഥലമാണ്. നമ്മൾ ജോലിക്ക് പോകുന്നില്ല, രാവിലെ ഉടുത്തൊരുങ്ങി പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയും നമ്മുടെ ജോബ് തന്നെയാണ് നടക്കുന്നത്. റെസ്റ്റ് ഇല്ല, ലീവ് ഇല്ല, പ്രൊമോഷൻ ഇല്ല, ഇതൊന്നും അവിടെ ഇല്ല. പിന്നെന്താ, ജോലി മാത്രം, ജോലിയോട് ജോലി മാത്രം. ചെയ്തു കൊടുത്താലോ, ചെയ്തു കൊടുത്തതൊന്നും ഒരു റെക്കോർഡ് ബുക്കിലും അത് രജിസ്റ്റർ ചെയ്യാറില്ല, ഒരു സിസ്റ്റത്തിലും എൻട്രി ചെയ്യാറില്ല, ഒരു കണക്ക് പുസ്തകത്തിലും എഴുതി വെക്കാൻ പറ്റാത്ത ഒരു ജോലിയാണതെന്ന് തോന്നിയിട്ടുണ്ട്. ചെയ്യാനുള്ളത് മാത്രം കാണുന്നവരുടെ എപ്പോഴും എപ്പോ ചെന്നാലും ഒരു കുട്ട പാത്രം ഉണ്ടാവും സിങ്കിനകത്ത്, അതൊന്ന് കഴുകേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ടൈമിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും. വീടും ഒരു ജോലി സ്ഥലമാണ്. അവിടെ വർക്ക് ചെയ്യുന്നവർക്കും റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു മെസ്സേജ് കണ്ട് വളരെ മനോഹരമായിരുന്നു. സ്വന്തം അമ്മയെ പറ്റിയിട്ട് ഒരു വ്യക്തി എഴുതിയ ഒരു മെസ്സേജാണ്. എൻ്റെ അമ്മ വീട്ടമ്മയാണ്. എൻ്റെ അമ്മ കണക്കിൽ വളരെ മോശമാണ്. എന്താണെന്നോ, ഞാൻ ഒരു ചപ്പാത്തി വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴെല്ലാം അമ്മ എനിക്ക് രണ്ടെണ്ണമാണ് തരുന്നത്. അമ്മയ്ക്ക് കണക്കറിയില്ല. ആക്ച്വലി അമ്മയോടുള്ള ആ സ്നേഹത്തിൽ എഴുതിയതാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതൊന്ന് ഈ ഒരു വീട്ടമ്മമാരുടെ ആ ഒരു തിരക്കിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, ചിലരെങ്കിലും ശ്രദ്ധിച്ച് എഴുതുന്നത്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു റീഡ്. നമുക്കറിയാം, ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഹോം 92.2 FM സ്റ്റേഷനിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഞാൻ പറയാറുണ്ട്. ഷീബയ്ക്കാണ് ആ ക്രെഡിറ്റ്സ് പോകുന്നത്. RJ ഷീബ, ഷീബയാണ് ആ കംപ്ലീറ്റ് സ്റ്റേഷന്റെ മ്യൂസിക് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ടുകൾ പെറുക്കെ ഓരോ ടൈമിൽ ഏത് പാട്ട് പോകണം, ഏത് ടൈപ്പ് ഓഫ് ലിസ്ണേഴ്സിനാണ് അത് ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് ഇടാറുള്ളത്. പല പാട്ടുകളും പിന്നെ ഒരു 5 minutes നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ മാറ്റും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് വളരെ പ്ലെയിൻ ആയിട്ടായിരുന്നു, മനസ്സിൽ പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനും ഇല്ല. പക്ഷെ ഒരു പാട്ട് വന്നപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നിപ്പോയി. ആ പാട്ട് ഇവളാരോ എന്ന് തോന്നുന്ന ഒരു പാട്ടാണ്, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഞാൻ 2 lines കേൾപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മേ ബി നെക്സ്റ്റ് ടൈം. അതുപോലെ ഒരു നല്ലൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഒരു 3 hours സന്തോഷം നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടായേക്കാം. ഒരു നല്ല സൗഹൃദ ബന്ധം, 3-4 years കോളേജുകളിൽ പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന റയറായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. 99% അതിൽ ഫെയിൽ ആവാറാണ് പതിവ്. പക്ഷെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കോളേജ് ഫ്രണ്ട്ഷിപ്പ് ഈ വയസ്സിലും ഈ ഏജിലും, മേ ബി ആഫ്റ്റർ 50 years, 60 years നിങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ഫ്യൂ തിങ്സ് നമ്മൾ എപ്പോഴും മനസ്സോട് ചേർത്ത് വെക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സന്തോഷ മുഹൂർത്തങ്ങൾ നമുക്ക് തരുന്ന കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എളുപ്പമുള്ള ഒരു ജോലിയും ഈ ലോകത്തില്ല. നമ്മൾ കണ്ടെത്തുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് ആ ജോലി ഏറ്റവും മികച്ചതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സംസ്ഥാന ബജറ്റ് അല്പസമയത്തിനകം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് രേഖ മുഖ്യമന്ത്രിക്ക് കൈമാറി. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കന്റോൺമെന്റ് ഹൌസിലെത്തി മുഖ്യമന്ത്രിക്ക് ബജറ്റ് രേഖ കൈമാറിയത്. കേരളം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവള പത്രത്തിന് പിന്നാലെ വരുന്ന ബജറ്റിൽ വരുമാന വർധനവിന് എന്തൊക്കെ പ്രഖ്യാപിക്കും എന്ന കാര്യത്തിലാണ് ആകാംക്ഷ. നികുതി ഇതര വരുമാനം കൂട്ടാനും കേന്ദ്രവിഹിതം പരമാവധി നേടിയെടുക്കുന്നതിനുമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ബജറ്റിൽ ഏറ്റവും ഉറ്റുനോക്കുന്നത് കിഫ്ബിയിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ്. വൻകിട പദ്ധതികൾക്കുള്ള സാധ്യതകൾ കുറവ്. ജനങ്ങൾക്ക് അധിക ഭാരമേൽപ്പിക്കാത്ത പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRLമായി ബന്ധപ്പെട്ട 3 പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 9 പേർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ പൂർണ്ണ വിവരങ്ങൾ ഇന്ന് ED ലഭിക്കും. സമാധാനത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനു ശേഷമുള്ള ആദ്യ US ഇറാൻ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കും. അന്തിമ കരാറിന് രൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കാണ് ഇതോടെ തുടക്കമാവുക. ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മോത്തബ ഖാംനെയ്. ഇറാനുമായി ധാരണയിലെത്തുന്നതിനായി ട്രംപ് അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി എല്ലാ സ്വാധീനവും ചെലുത്തിയെന്നും മോത്തബ ഖാംനെയ്. ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയതായി അമേരിക്ക അറിയിച്ചു. പൊതുവായ സമുദ്രമേഖലയിലേക്ക് തങ്ങൾ മാറിക്കഴിഞ്ഞുവെന്ന് US സെൻട്രൽ കമാൻഡ്. താൽക്കാലിക നിയന്ത്രണത്തിനെതിരായി ടെലഗ്രാം നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി നാളെ വിധി പറയും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലഗ്രാം ഉപയോഗിക്കപ്പെടുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൌകര്യപ്രദമായ പ്ലാറ്റ്ഫോം സൈബർ സുരക്ഷയ്ക്ക് ടെലഗ്രാം വെല്ലുവിളി ഉയർത്തുന്നു എന്നുമാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയും കോപ്പിയടിയും തടയുന്നതിന്റെ ഭാഗമായാണ് ടെലഗ്രാമിന് കേന്ദ്രം താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നടപടിക്കെതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്ന നയപ്രഖ്യാപനത്തിന് പിന്നാലെ കർണാടകയിലെ മെക്കെദാട്ടു അണക്കെട്ടിലും നിലപാട് കടുപ്പിക്കാൻ വിജയ് സർക്കാർ. കാവേരി നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മെക്കെദാട്ടു അണക്കെട്ടിന് കർണാടകത്തിന് കേന്ദ്രം അനുമതി നൽകരുതെന്ന് TVK സർക്കാർ ആവശ്യപ്പെടും. ഇത് സംബന്ധിച്ച് തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാനാണ് ആലോചന. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ച് ചേർത്ത വിവരം മാധ്യമ വാർത്തകളിലൂടെയാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. കാര്യങ്ങളിൽ അതൃപ്തി ലോക്ഭവനെ സർക്കാർ അറിയിച്ചു. ഷിഗലയ്ക്ക് നീപ്പിക്കും പിന്നാലെ കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി 43 വയസ്സുകാരനാണ് രോഗബാധ ഉണ്ടായത്. സൌദിയിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വർഷം കേരളത്തിൽ ആദ്യമായാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി UAE. ഗൾഫ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര തടസ്സപ്പെട്ടവർക്ക് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുകയാണ് UAE. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ICP ഇക്കാര്യം അറിയിച്ചത്. February 28, 2026 മുതൽ മേഖലയിലുണ്ടായ പ്രതിസന്ധികളെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും അതിനാൽ രാജ്യം വിടാൻ സാധിക്കാതെ വരികയും ചെയ്തതുമൂലം പിഴയിൽ നിന്ന് നേരത്തെ ഇളവ് ലഭിച്ചവർക്കാണ് ഈ അവസരം ലഭിക്കുന്നത്. മേഖലയിൽ സ്ഥിരത തിരികെ വന്ന സാഹചര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും പിഴയില്ലാതെ രാജ്യം വിടാനും അല്ലെങ്കിൽ താമസരേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും ഈ കാലയളവ് സഹായിക്കും. ലോകകപ്പ് ഫുട്ബോൾ. ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കി കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. കാനഡയുടെ ആദ്യ ലോകകപ്പ് വിജയം കൂടിയായിരുന്നു ഇത്. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക് മികവിലാണ് കാനഡയുടെ വിജയം. ലിയോണൽ മെസ്സിക്ക് ശേഷം ഈ ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ് ജൊനാഥൻ ഡേവിഡ്. 75 മിനിറ്റിൽ ഖത്തറിനായി മുഹമ്മദ് മാനായി സെൽഫ് ഗോൾ വഴങ്ങിയതും ഏഷ്യൻ പ്രതീക്ഷകളായിരുന്ന ഖത്തറിന് വിനയായി. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം മത്സരത്തിൽ ബോസ്നിയക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ജൊഹാൻ മൻസിംബിയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലായിരുന്നു സ്വിസിന്റെ വിജയം. ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയുടെ നേതൃത്വത്തിലിറങ്ങിയ സ്വിസ് പൂർണ്ണമായ ആധിപത്യമാണ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. മത്സരം അവസാനത്തോടടുക്കുമ്പോൾ ബോസ്നിയ പൊരുതു നോക്കിയെങ്കിലും വിജയം സ്വിറ്റ്സർലൻഡിനൊപ്പമായിരുന്നു. ലോകകപ്പിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം പുരോഗമിക്കുന്നു. ദക്ഷിണ കൊറിയ 1 ഗോളിന് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ. വിശദ വാർത്ത 8 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. ലോക ഫുട്ബോളിന്റെ മഹാമേളം ആഫ്രിക്ക ബോസ്നിയ ആൻഡ് ഹെർസഗോവീന
2: മൊറോക്കോ അൾജീരിയ 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം റിപ്പബ്ലിക് ഓഫ് ദി കോംഗോ ക്രൊയേഷ്യ
1: ഓസ്ട്രേലിയ ഐവറി കോസ്റ്റ് സ്വീഡൻ ഫിഫ വേൾഡ് കപ്പ് 2026 സ്കോട്ട്ലൻഡ് ടർക്കി ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
4: Time check.
2: Brought to you by Ozone Cargo.
5: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
4: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 54%.
4: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit Aldras

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വീക്കെൻഡോടെ എത്തിച്ചേർന്നേക്കാണ് ജൂൺ 19 വെള്ളിയാഴ്ച. സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വാർത്തകളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്. ഇന്ന് വി ഡി സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുടെ നേർചിത്രം ധവളപത്രമായിട്ട് പുറത്തുവിട്ട് 2 ആഴ്ചയ്ക്കപ്പുറം കേരളത്തിന്റെ ഒരു ബജറ്റ് വരുമ്പോൾ ബജറ്റുമായി സഭയിലെത്തുന്ന അപൂർവ്വ മുഖ്യമന്ത്രിമാരിലൊരാളെന്ന ഖ്യാതിയും നമ്മുടെ വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് ഉണ്ട്. ആർ ശങ്കർ, ഉമ്മൻചാണ്ടി എന്നിവരാണ് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ചത്. സദ്ഭരണം, സഹാനുഭൂതി, ഇതാണ് പ്രമേയത്തിൽ ഊന്നിയായിട്ടായിരിക്കും ഇത്തവണ ബജറ്റ് അവതരണമെന്ന സൂചന. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിലെ തുടർ നടപടികൾ ഉൾപ്പെടെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് പാസാക്കിയതിനാൽ പുതുക്കിയ ബജറ്റാണ് വി ഡി സതീശൻ അവതരിപ്പിക്കുന്നത്. കിഫ്ബി പുനഃസംഘടന, അധിക വിഭവ സമാഹരണത്തിനുള്ള വഴികൾ, നികുതി ചോർച്ച തടയൽ, കുടിശ്ശിക പിരിച്ചെടുക്കൽ, ഇതൊക്കെയായിരിക്കും ബജറ്റിൽ ഊന്നൽ നൽകുക എന്നറിയുന്നു. അങ്ങനെ വി ഡി സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് എത്തുന്നതിന്റെ കാഴ്ചകളൊക്കെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും സജീവം ഇന്ന്. അതുകൊണ്ട് തന്നെ മറ്റ് വാർത്തകളൊക്കെ ഞങ്ങൾ വേഗം വേഗം പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി ഇത് ബജറ്റ് അവതരണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും പറയാനുണ്ടാവില്ല. കൂടുതലായിട്ടും കേരളത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പുതിയ സർക്കാർ കൊടുക്കുന്നത് എന്ന വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും.
0: തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ആ കറുത്ത പെട്ടി പിടിച്ചുകൊണ്ട് ഇതാണ്ട് അങ്ങോട്ട് കയറി പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പെട്ടിക്കകത്താണോ ഇല്ലേ
1: എപ്പോഴും ഇതിൽ കവിതയും കഥയും ഒക്കെ ഉണ്ടാവും. തോമസ് ഐസക് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നല്ല രസമാണ്. സ്കൂൾ കുട്ടികളുടെ കഥ, കവിത, ഇതൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ ആയിരിക്കും തുടങ്ങുക രസകരമായിട്ട്. നിർമ്മലാ സീതാരാമനും ഒരുപാട് ഉദ്ധരണികൾ തിരുവനന്തപുരം

0: വരുടെയും ഒക്കെ ഉദ്ധരണികളൊക്കെ ആയിട്ടാണ് അവരൊക്കെ സഭയിലെത്താറുള്ളത്. മൻമോഹൻ സിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒറ്റയടിക്ക് അതിങ്ങനെ വായിച്ചിട്ട് പോകും. അതേ അങ്ങനെയാണല്ലോ, അങ്ങ് ഒരു ഒരു വികാരങ്ങളൊന്നും മുഖത്ത് കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയും ധനമന്ത്രിയും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ബജറ്റ് അവതരണത്തിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കൗതുകങ്ങൾ
1: ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്, എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറിലൊക്കെ തന്നെ എന്താണ് ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്നതാണ്. നമുക്ക് ഫിഫയുടെ ലോകത്തൊന്ന് പോകണ്ടേ?
0: ഫിഫയുടെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഗൾഫിൽ ഏറ്റവും നല്ലൊരു വാർത്ത പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പൂർണ്ണമായിട്ടും ബാൻ ചെയ്തുകൊണ്ട് നമ്മുടെ UAE മന്ത്രിസഭ ചരിത്രപരമായിട്ടുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് പുതിയ സുരക്ഷാ നിയമം കൊണ്ടുവന്നത്. 15-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് കർശന നിയന്ത്രണങ്ങളോടെ മാത്രമേ ഇനി സമൂഹ മാധ്യമം ഉപയോഗിക്കാൻ അനുമതി ഉണ്ടാകും. അങ്ങനെ പുതിയ ഉത്തരവ് പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്വന്തമായിട്ട് അക്കൗണ്ടുകൾ ഉണ്ടാക്കാനോ അവയുടെ ഫീച്ചറുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനോ അനുവാദമില്ല. അതേസമയം 15 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾ അക്കൗണ്ടുകളിൽ പ്രായത്തിനനുസരിച്ചുള്ള ഉള്ളടക്കങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുക. ഇനി ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങണമെങ്കിലും ബയോമെട്രിക് ആ സംവിധാനത്തിലേക്ക് കൂടി മാറ്റണം. വയസ്സ് നമ്മൾ സാധാരണ സെൽഫ് ഡിക്ലെയർഡ് ഏജ് ആണല്ലോ പറയാറുള്ളത്, അതൊന്നും ഇനി ഇവിടെ പറ്റില്ല കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് UAE-യിലുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് വലിയ ഒരു പ്രശ്നമാണ് അവർ നേരിടാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു വർഷത്തെ ഒരു സമയം കൊടുത്തിട്ടുണ്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. 2027 ഈ സമയമാകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടുള്ള നിരോധനം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ വേണ്ടി പാടില്ല. വളരെ സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമായിട്ട് UAE-യിലെ സ്കൂളുകാരും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഇതിനൊരു മറു അല്ലെങ്കിൽ എതിർ അഭിപ്രായമില്ല എന്ന് പറയുമ്പോഴാണ് ഇത് എത്രത്തോളം അപകടകരമായിരുന്നു. കുട്ടികളിൽ ഉറക്കക്കുറവ്, വിഷാദം, അതുപോലെ ഇവരെ അക്രമാസക്തമാകുന്ന രീതികൾ, പഠിക്കാതിരിക്കുക, സഹപാഠികളോടുള്ള മോശം പെരുമാറ്റം, ഇതൊക്കെ കണ്ടിട്ട് KHD-യും ഇവിടെ ഉള്ളവരൊക്കെ ഒരു പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബാൻ വരുന്നത്. അതല്ലാതെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഇനി 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കേണ്ടെന്നല്ല. എന്നാലും ഒരു നല്ല തീരുമാനത്തിന് നമ്മൾ കൈയടിക്കുകയാണ്. അതിന് ഒരു വർഷം സാവകാശവും കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യം അങ്ങനെയാണ്, പെട്ടെന്ന് പെട്ടെന്നൊന്നും പിന്നെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാറില്ല, അതിനൊരു സമയം കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ വിസ ഈ പ്രതിസന്ധിയിൽ വിമാനമൊന്നും ഇല്ലാതെ കുടുങ്ങിക്കിടന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൂടി അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ 28 February മുതൽ യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതെന്ന് ഓർക്കുക. അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ യാത്രയ്ക്ക് വിമാന സർവീസൊക്കെ ഉണ്ടായ സമയത്തോ യാത്ര തടസ്സപ്പെട്ടവർക്ക് ഇത് കിട്ടില്ല. 28 അതായത് രൂക്ഷമായ കാലഘട്ടത്തിൽ പോകാൻ പറ്റാത്തവർക്ക് June 10 ആരംഭിച്ച ഗ്രേസ് പീരീഡ് July 9 നീണ്ടു നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: അതും പ്രധാന വാർത്തകളിൽ തന്നെ കലീസ് ടൈംസിന്റെ ഡിജിറ്റൽ മേഖലയിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാന വാർത്തകളായിട്ട്. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലും കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലിപ്സ്റ്റിക് നിരോധന ക്യാമ്പസിലേക്ക് ഇപ്പം നാട്ടിലെ സ്കൂളുകൾ കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. കാരണം ഈ 50 രൂപയിൽ താഴെ കിട്ടുന്ന കോസ്മെറ്റിക്സ് നമ്മുടെ ഇൻഡസ്ട്രിയും ക്യാൻസർ പോലും കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് പണ്ടൊക്കെ നമ്മൾ ചുമ്മാ ഒരു പൗഡർ ഇട്ടിട്ട് ഒരു കുട്ടിക്കാരോടെയോ അല്ലെ ഒരു ഗൾഫിൽ കൊണ്ടുവരുന്ന യാഡ്ലിയോ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഒറ്റ ഓട്ടമാണ് സ്കൂളിലേക്ക്. ഇന്നതല്ല, ഇന്ന് മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുന്നത്,
0: ആദ്യത്തെ ഒരു മണിക്കൂർ ഇതിനായിട്ട് വേണ്ടിട്ട് തന്നെ മാറ്റി വെക്കുന്നത്. സ്കൂളിൽ പോകുന്നത് പഠിക്കാനും അവർക്ക് വേണ്ട അലങ്കാരം എന്നല്ല പറയുന്നത്, കണ്ണെഴുതിയതിനൊക്കെ ചീത്ത പറഞ്ഞ ടീച്ചർമാരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് മിനിമം, പെൺകുട്ടികളൊക്കെ ഒരു മിനിമം അലങ്കാരത്തിൽ പോകുന്നു കണ്ണെഴുതി ഒന്ന് പൊട്ടുതൊട്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ മുഖത്തും ചുണ്ടത്ത് ഇത് കുട്ടികൾ ഇടുമ്പോൾ, ഒരു മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. കുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കള്
1: പണ്ട് നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ടായിരിക്കും, കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഈ വന്നിട്ട് ഇത്രയും വലിയൊരു മേക്കപ്പില് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നത്.
0: ഇവരുടെ ബാഗ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രസമുണ്ടാവും. 2-3 ബാഗൊക്കെ ആയിട്ടാണ് ഇപ്പൊ കുട്ടികൾ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഒരു കിറ്റ് മേക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മയക്കുമരുന്ന് വാർത്തകൾ വേറെ, അതിന് വേണ്ടിയിട്ടുള്ള കിറ്റ് വേറെ, അത് പിന്നെ ബാഗിൽ സൂക്ഷിക്കില്ല. അത് സുഹൃത്തുക്കളും മറ്റിത് ഏർപ്പെടുത്തുന്നവരൊക്കെ പിന്നെ എടുത്ത് എന്താ പറയാ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും.
1: അപ്പൊ എന്താണെങ്കിലും അങ്ങനെ വളരെ നല്ല കാര്യങ്ങളാണ് ഇപ്പം സ്കൂൾ മേഖലയിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാനും സാധിക്കുന്നു.
0: യെസ്, ഇപ്പൊ നമ്മുടെ ഇനി വേൾഡ് കപ്പിലേക്ക് വരികയാണെങ്കിൽ നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാനഡന് ഒരു ഗോൾ മഴയാണ്,
1: ഗോൾ അടിക്കാൻ വേണ്ടി കളിച്ച് കളിയായി പോയി തോന്നിട്ട്. കാരണം 6 ഗോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കാരണം അടിച്ച് എന്താ പറയാ അങ്ങ് കൊടുക്കായിരുന്നു,
0: അതിലൊന്ന് ഖത്തറ് ഒരു സെൽഫ് ഗോൾ ആയിട്ടും കൊടുത്തു. അങ്ങനെ ടോട്ടലി 6 ഗോൾ ആയിട്ട് വന്നിരിക്കുന്നു. എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു ലോക ഫുട്ബോളിൽ ഖത്തറിന്. നമ്മൾ ഒരുപാട് അതാണ് ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ ഒടിഞ്ഞിട്ടാണ് അത് ആരൊക്കെ പോയത്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാത്രല്ല ഖത്തർ നന്നായിട്ട് കളിക്കുന്ന ഒരു രാജ്യം കൂടി തന്നെയാണ്. നമ്മളൊരു ഏഷ്യക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കൺട്രിയും കൂടിയാണ്. പക്ഷെ എന്തായാലും ജൊനാഥൻ ഡേവിഡിനെ എടുത്തു പറയണം. ആദ്യമായിട്ടാണ് കാനഡ ലോകകപ്പിൽ കളിക്കുന്നത്, അതും കരുത്തരായിട്ടുള്ള ഖത്തറിനെതിരെ കളിക്കുന്നത്. പക്ഷെ അവരുടെ ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ ആതിഥേയരാണ്, ആ ഒരു ആനുകൂല്യം അവർക്ക് ഉണ്ടെന്നുള്ള സത്യ. പക്ഷെ ലിയോണൽ മെസ്സിക്ക് ശേഷം ഈ വേൾഡ് കപ്പിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം എന്ന ഒരു പിന്നെ ബഹുമതിയോടുകൂടിയിട്ടാണ് ജൊനാഥൻ ഡേവിഡ് പോകുന്നത് എന്ന് പറയുമ്പോൾ കാനഡ അത്ര ചെറിയ പുള്ളികളല്ലാന്ന് വേണം മനസ്സിലാക്കാൻ.
1: തീർച്ചയായിട്ടും എന്തായാലും ഇന്നും വൈകുന്നേരം നമുക്ക് നല്ല കളികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ബ്രസീലിന്റെ കളി നാളെ
0: വരാൻ വേണ്ടി പോകുന്നു. ഇന്നത്തെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തില് ബോസ്നിയക്കെതിരെ നമ്മുടെ സ്വിറ്റ്സർലൻഡ് നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു, അതിൽ ജൊഹാൻ മൻസംബിയുടെ ആ ഇരട്ട ഗോൾ നമ്മൾ എടുത്തു പറയണം. അതിലായിരുന്നു സ്വിസിന്റെ വിജയം. ക്യാപ്റ്റൻ അവരുടെ ക്യാപ്റ്റൻ ഗ്രാനൈറ്റ് ഷാക്ക അവരുടെ നേതൃത്വത്തിലാണ് സ്വിസ് പട ഇറങ്ങിയത്. അവരുടെ പൂർണ്ണമായിട്ട് നമ്മളൊരു സമ്പൂർണ്ണ ആധിപത്യം കളത്തിൽ കാണുക എന്ന് പറയില്ലേ, അതാണ് ബോസ്നിയക്കെതിരെ സ്വിസ് പട നടത്തിയത്. അത് നല്ലൊരു മത്സരമായിരുന്നു. ഏകപക്ഷീയമായിട്ടുള്ള വിജയം എന്ന് നമ്മൾ പിന്നെ കവി ഭാഷയിലൊക്കെ പറയേണ്ട ഒരു മത്സരം സ്വിറ്റ്സർലൻഡിനെയായിരുന്നു. അതുപോലെ ലോകകപ്പിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരത്തിൽ മെക്സിക്കോ ജയിച്ചു എന്നതാണ്, എതിരില്ലാത്ത ഒരു ഗോളിന് മെക്സിക്കോ ജയിച്ച ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് വീക്കെൻഡിലൊക്കെ തന്നെ രാവിലെ 4:30 ബ്രസീലിന്റെ കളി എന്തായാലും നല്ല രീതിയിൽ നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടെയാണ്.
0: പക്ഷെ കുറെ ട്രോളൊക്കെ വന്നത് കണ്ടിട്ട് രാവിലെ ഓഫീസിൽ പോകുന്ന ആൾക്കാരുടെ മുഖം, വേൾഡ് കപ്പിലെ രാവിലെ മത്സരം പാതിരാത്രിയിൽ മത്സരം കഴിഞ്ഞ് ഓഫീസിൽ പോകുന്നവർ, ചില ആൾക്കാർ പറഞ്ഞേക്കുന്ന കമ്പനി ഉടമകളൊക്കെ പറഞ്ഞേക്കണം നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് പതുക്കെയൊക്കെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് ചില കമ്പനികൾക്ക് പണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കമ്പനിയിൽ തന്നെ സ്ക്രീനുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. സി അത് ഒരിക്കലും നിങ്ങളുടെ വർക്കിനെ ഒന്നും ബാധിക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണ്ട, നിങ്ങൾ പണിയെടുക്കാൻ പറഞ്ഞാൽ ആരും ചെയ്യാൻ പോകുന്നില്ല. അത് കുറച്ച് അയഞ്ഞു കൊടുക്കുക അവർക്കോട്. ഒന്ന്
0: സ്ക്രീനിങ് വെച്ചിട്ട് ശബ്ദം ആഴ്ചയെങ്കിലും ഉണ്ടല്ലോ, ശബ്ദം ഇല്ലാന്നല്ലേ. ഇടയ്ക്ക് ശബ്ദം വെച്ചാലും നല്ല അല്ല, ഒരു ഒരു ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്നൊരു സമയം, അല്ലെങ്കിൽ ആകെ എത്രയാണ്, 90 മിനിറ്റ് പ്ലസ് അധിക സമയം, ഇത്രയും ദിവസം. അതിൽ ഇവരുടെ പിന്നെ മാൻ പവറോ അല്ലെങ്കിൽ ഇവരുടെ ക്രിയേറ്റീവ് ബുദ്ധിയോ ഒന്നും ലഭിക്കാതെ ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങളൊന്ന് കളിക്കാനൊക്കെ കമ്പനികളെ, നിങ്ങളുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികളെ അനുവദിച്ച് നോക്കൂ ജീവനക്കാരെ. അപ്പൊ ആ പ്രൊഡക്ടിവിറ്റി കൂടുന്നതും കാണാലോ. രണ്ട് ഗോളിന്റെ ആവേശത്തിൽ ഒരു പക്ഷെ നന്നായിട്ട് വർക്ക് ചെയ്തു.
1: നാളെ ഇനിയും നമുക്ക് ഇത് പറഞ്ഞ പോലെ ബ്രസീൽ ഉണ്ട്, തിങ്കളാഴ്ച അർജന്റീന ഉണ്ട്, ചൊവ്വാഴ്ച പോർച്ചുഗൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇനി നമ്മുടെ
0: ഘട്ടം, രണ്ടാം ഘട്ടം ആയല്ലോ.
1: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് വാശിയേറെ മത്സരങ്ങളാണ് ഇനിയും അങ്ങോട്ടേക്ക് വരാനായിട്ട് പോകുന്നത്.
0: അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കുറിച്ചുള്ള വാർത്തകളും വരുന്നുണ്ട്, ഇങ്ങനെ ടീമിൽ ഒറ്റപ്പെട്ട് ഏകനായി നടക്കുന്ന. സി കെ വിനീതൊക്കെ കഴിഞ്ഞ സദ്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഈ ചെങ്കോലും ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഏകനായിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ തകർച്ചയും ആ വിഷമവും ഒക്കെ ഒരു പക്ഷേ വേൾഡ് കപ്പ്
1: നേടിക്കൊടുക്കാനുള്ളതായിട്ട് സിംഹം കൂട്ടത്തോടെ നടക്കാറില്ല, ഒറ്റയ്ക്ക് നടക്കാറുള്ളൂ.
0: നമുക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. എന്തായാലും അർജന്റീന നല്ല ഫോമിലാണ്, കരുത്തരായിട്ട് അവർ നിൽക്കുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ ഫ്രാൻസ്, ജർമ്മനി, ഇനി സ്പെയിനിന്റെ കാര്യം കൂടി അവർ കുറച്ച് പറകിലാണ്. പക്ഷെ അവർ താളം കണ്ടെടുക്കും, അവർ കളിയിലേക്ക് വരുന്നതോടുകൂടി എളുപ്പമാകില്ല പോർച്ചുഗലിനും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും കിരീടം നേടുക എന്നത്. പക്ഷെ ലോകം മുഴുവൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ അത് നടപ്പാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നു CR7 കയ്യിലെ കപ്പ് ഇരിക്കണമെന്ന്. അപ്പോൾ അത് നടക്കട്ടെ എന്ന് ഒരു ബ്രസീൽ ഫാനായിട്ടുള്ള നമുക്കും ആശംസിക്കാം. നമുക്ക് കപ്പ് ഒരുപാട് പിന്നെ നമ്മുടെ ഷെൽഫിലുള്ളത് കാരണം നമുക്ക് അത്ര അത്യാർത്ഥയില്ല, CR7 വേണമെങ്കിൽ എടുത്തോട്ടെ.
1: തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് ഇതൊക്കെ തന്നെയാണ് ഫിഫയുടെ വാർത്തകൾ. ഇനി നമുക്ക് മറ്റു വാർത്തകൾ പത്രങ്ങളിലേക്ക് തന്നെ നമുക്ക് ഒന്ന് പെട്ടെന്ന് പോകാം.
0: അതിൽ വന്ന ഒരു വാർത്ത എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്ന് പിന്നെ അക്ഷയ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ, പ്രീ സ്കൂളിന്റെ തുറന്നു കിടന്ന ഗേറ്റിലൂടെ ഒരു കുഞ്ഞു പുറത്തേക്ക് വരുന്ന ഒരു 2.5 വയസ്സുകാരൻ
1: ഗ്യാസ് കൊണ്ടുവന്നുകൊണ്ട് ഒരു
0: വണ്ടിയാണ്, അത് പെട്ടെന്ന് നിർത്തി അതിന്റെ പിറകിൽ വന്ന വണ്ടികൾ നിർത്തുന്നു ആ കുഞ്ഞിനെ. ഇത് ആലുവ എടേപ്പുറം റോഡിൽ രാവിലെയാണ് സംഭവം. മിനി ലോറി ഡ്രൈവറുടെ ആ ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ റോഡിന്റെ നടുവിലെത്തിയിട്ട് പിന്നെ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരെടുത്തുകൊണ്ട് രക്ഷിക്കും. ഇപ്പോൾ കിൻഡർ ഗാർഡനിൽ നമ്മുടെ കുട്ടികളപ്പോൾ എവിടെയാണ് സേഫ് എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. കുട്ടികളുണ്ടല്ലോ, അവരെ ഒരു പ്രായമാകുന്നത് വരെ തീർച്ചയായിട്ടും നമ്മൾ ക്യാമറ കണ്ണുകളോട് വേണം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുന്നിലും പിന്നിലും എല്ലാ ഭാഗത്തും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറ കണ്ണുകൾ നമുക്ക് വേണം. കാരണം അവർക്കറിയില്ല ഇതിന്റെ അപകടവും ഇതിന്റെ അരക്ഷിതാവസ്ഥയൊന്നും അവർക്കറിയില്ല. അവർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ സ്വതന്ത്രമായിട്ട് പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുള്ള വീട്, ഇപ്പൊ യുവ എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ വാഹനങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും, അത് ചൂടുകാലത്തോ തണുപ്പെന്നില്ല, ഇരുത്തിയിട്ട് പോരുത്, കടുത്ത ശിക്ഷയാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി യുവയെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ ബാൽക്കണിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോവാത്ത രീതിയിൽ ഡോർ ലോക്ക് ചെയ്ത് ചാവി അവിടെ നിന്ന് മാറ്റിയിരിക്കണം എന്നുള്ള ഉത്തരവ്. ഇവിടെ വദീമ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രത്യേക ലോ ഉള്ള ഒരു നാടും കൂടിയാണ്. അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നോട്ടക്കുറവ് കൂടുതലായിട്ടുണ്ടെന്ന് ഈ ഒരുപാട് അമ്മമാര് അച്ഛന്മാര് ജോലിക്ക് പോകുന്നവരുടെ വിശ്വാസമാണ് ഈ കിൻഡർ ഗാർഡൻ. 2.5 വയസ്സിലൊരു കുഞ്ഞിനെ വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് മുഴുവൻ സമയം അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനല്ലേ ഏതൊരു രക്ഷിതാക്കളും ആഗ്രഹിക്കുള്ളൂ. 2.5 വയസ്സിൽ ആ കുഞ്ഞിനാക്കി പോകുമ്പോൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും അച്ഛനും പോയത്. പക്ഷെ ആ കുഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇത്രയായിട്ടും അവിടെയുള്ളവർ കണ്ടില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക്.
1: ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ UAE നോക്കുകയാണെങ്കിൽ, നമ്മുടെ ദുബായിൽ നോക്കുകയാണെങ്കിൽ പല കമ്മ്യൂണിറ്റീസും നമ്മുടെ ദുബായ് പോലീസ് സെക്യൂർഡ് ബൈ ദുബായ് പോലീസ് എന്ന് കാണാം. നമ്മുടെ നാട്ടിൽ കേരള പോലീസ് സെക്യൂർഡ് ബൈ ഓരോ സ്കൂളുകളും കിൻഡർ ഗാർഡനും ആക്കട്ടെ, അതിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കട്ടെ, കുട്ടികളുടെ പാരന്റ്സിന്റെ എടുത്തോട്ടെ. പക്ഷെ പോലീസ് അതിന് വ്യക്തമായിട്ടൊരു മേൽനോട്ട്, ഇതുപോലത്തെ ഗേറ്റ് ഒക്കെ അടച്ചില്ല, ഒരു ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച്
0: നോക്കാം.
1: നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, നമ്മളൊന്നും പുറത്ത് പോകാൻ പോലും
0: സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിട്ട് ഒരു നോട്ടം ഉണ്ട്, ആൾക്കറിയാൾ നമ്മളെ ഫുൾ ബയോമെട്രിക് അറിയാം,
1: എവിടെ നിന്നാണ് വരുന്നത് പോയ എല്ലാം പുള്ളിക്ക് അറിയാം. അപ്പൊ നമ്മൾ മതിലി ആടുന്നുണ്ടോ വരെ പുള്ളിക്ക് അറിയാം. അപ്പൊ അപ്പൊ ഈ ഒരു ഞാൻ ആലോചിക്കായിരുന്നു, അത് ഭാഗ്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ന്യൂസ് സ്കൂൾ ആരംഭിച്ച ആദ്യ മാസം
0: കേട്ടിട്ടില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും കേട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ശ്രദ്ധക്കുറവ്, ഈ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ബാൻ പറഞ്ഞില്ലേ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്? എനിക്കൊന്ന് നമ്മുടെ കേരളത്തിൽ 15 വയസ്സിൽ താഴെ ഒരു ദിവസം ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കിൻഡർ ഗാർഡൻ എവിടെയാണെങ്കിലും അവർക്കത് റെസ്ട്രിക്ട് ചെയ്യണം. അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലം കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയിട്ട് അപകടത്തിന്, പ്രത്യേകിച്ച് കിൻഡർ ഗാർഡൻ. ഇവർ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടുന്നത് ടീച്ചറാവുമ്പോൾ പറയും എവിടെ പഠിപ്പിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. നഴ്സറി സ്കൂളിലും ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാനാണ് ടീച്ചർമാർക്ക്, അവരെയാണ് നമ്മൾ എണീറ്റ് നിന്നിട്ട് തോടേണ്ടത്. കാരണം ഒന്നും അറിയാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല, ആ കുഞ്ഞുങ്ങളെ ആ പഠനത്തിലേക്കും നല്ല രീതിയിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം. നമ്മൾ അവരെ കുറെ ചീത്ത വിളിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നമാണല്ലോ എന്ന്. നമുക്ക് നമ്മുടെ ഒരു കുട്ടികളെ 2 മാസത്തെ വേനൽ അവധിക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് 14 കുട്ടികളെ ഇത്രയും, അതായത് 10 മാസവും സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടീച്ചേഴ്സ് അവരെ അല്ലെ സഹിക്കുന്നു, ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇത്രയും കുട്ടികളോട് സ്നേഹം കാണിക്കണം, ശാസിക്കണം, പഠിപ്പിക്കണം, അസുഖം വന്നാൽ അത് ഓടിയെടുത്ത് കൊണ്ടുപോകണം. ഇതെല്ലാം ഒരു എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ അല്ലെങ്കിൽ അമ്മ അച്ഛന്റെ റോളിലേക്ക് മാറുന്നതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ഈ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ TV ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഈ നല്ല സിനിമ വരുമ്പോൾ നമുക്കറിയാം ഒരു 54 സെക്കൻഡ് എന്ന് കാണിക്കും, അത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പോകും. അല്ല, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയക്ക് ഒരു ടൈമർ വെക്കണം, അവർ തന്നെ മനസ്സിലാക്കി എനിക്ക് ഇന്ന് ഇത്രയേ ഉള്ള സമയം, ഇത് കഴിഞ്ഞാൽ അത് തന്നെ ഓഫ് ആവും എന്നുള്ള രീതി. ഇത് ഇതൊന്ന് ചിന്തിച്ച് അടുത്ത മാസം അടുത്ത വർഷം ചെയ്യേണ്ട അല്ലേ, എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്.
0: ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയം എടുക്കലാണ് നമ്മുടെ ഏറ്റവും പ്രശ്നം. അതാണ് UAE കാണിച്ചു കൊടുക്കുന്നത്, 1 വർഷം സമയം കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല.
1: അത് വലിയ തീരുമാനങ്ങളാണ്, അല്ലാത്തതൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എണ്ണിക്കുമ്പോൾ തന്നെ എടുത്തു.
0: എല്ലാം റെഡി ആയിട്ടുണ്ടാവും,
1: അതാണ് എന്റെ ഒരു വലിയൊരു വിഷയം. എന്നാൽ കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും എപ്പോഴും എടുത്ത് തന്നെ പറയുന്നത്.
0: നമ്മൾ ഈ ഹെൽത്തി കുട്ടന്മാരെ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, പക്ഷേ ഭക്ഷണത്തിൽ രാവിലെ ഉൾപ്പെടുത്തുന്നതാണ് സ്വീറ്റ് പൊട്ടേറ്റോ അല്ലെ, മധുരക്കിഴങ്ങ്. ആ മധുരക്കിഴങ്ങിൽ നിന്ന് സൂപ്പ് മുതൽ ഗമ്മീസ് വരെ നിർമ്മിച്ചിട്ട് നമ്മുടെ കുടുംബശ്രീ തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു വാർത്തയാട്ടോ. അട്ടപ്പാടി ഗോത്രമേഖലയിലെ കുടുംബശ്രീ വനിതകൾ കൃഷി ചെയ്ത മധുരക്കിഴങ്ങുകളിൽ നിന്ന് 6 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? സൂപ്പും ഗമ്മീസിനൊപ്പം ഹെൽത്ത് മിക്സ് ഉണ്ട്, സ്വാദിഷ്ടമായിട്ടുള്ള പൊടി, ചിപ്സ്, കുൽഫി എന്നിവയാണ് കുടുംബശ്രീ വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ്, നമ്മുടെയൊക്കെ നാട്ടില് കൃഷി കഴിഞ്ഞാൽ, നെൽകൃഷി കഴിഞ്ഞാൽ ഈ മധുരക്കിഴങ്ങ് ഇങ്ങനെ നടും, അതിന് കൃഷിയുണ്ട്. അതിങ്ങനെ പൊട്ടിച്ചെടുത്ത് ചിലപ്പോൾ ആ മണ്ണ് കുതിർന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ ഉള്ളിൽ ആ മഞ്ഞയോട് കൂടിയിട്ടൊക്കെ പച്ചയോടെ കഴിക്കും ചില ആൾക്കാർ, അങ്ങനെയൊക്കെ കഴിക്കും. അപ്പൊ അത് ഇത്രയും വലിയ സംഭവമായിരുന്നു. കുടുംബശ്രീയുടെ ഔദ്യോഗിക പ്രീമിയം ബ്രാൻഡ് K ഇനം വഴിയാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ചാണ് കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും അട്ടപ്പാടിയിലെ ജനങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും വരുമാനം ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് പുനർജീവന മധുരം പദ്ധതി നടപ്പാക്കുന്നത്. ഇത് നല്ല വാർത്തയല്ലേ? രാവിലെ വരുന്ന മധുരക്കിഴങ്ങിൽ നിന്ന് 6 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൽ ഗമ്മീസ് ഉൾപ്പെടെ, കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ നമ്മുടെ അകത്തേക്ക് എത്തിയിട്ട് ഏറ്റവും നല്ല
1: പോഷകാഹാരം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ തന്നെ ചെയ്യാനായിട്ട് വെക്കുന്നു. ഇന്ത്യ പോലും ഇത്ര വലിയൊരു കൺസ്യൂമർ മാർക്കറ്റില് നമ്മൾ ചെയ്യുന്നില്ല പല കാര്യങ്ങളും. അത് അതിന് വേറെ പല കാര്യങ്ങളും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഒരു ലൈസൻസ് തുടങ്ങണമെങ്കിൽ അതിന്റെ പേപ്പർ വർക്ക് തീരാൻ വരെ അക്ഷയ മാസങ്ങളും വർഷങ്ങളും പുറകെ നടക്കുന്ന സർക്കാരിന്റെ. അതൊന്നല്ല, ഇവിടുത്തെ പോലെ തന്നെ വളരെ സിമ്പിൾ പ്രോസസ്. നമ്മൾ ഡോക്യുമെന്റ് എടുക്കുക, പൈസ അങ്ങോട്ട് അടയ്ക്കുക, ലൈസൻസ് വരിക, കച്ചവടം ചെയ്യുക, അത് അതായിരിക്കണം. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെയൊക്കെ എത്രയെത്ര കാരണം ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കി, അല്ലെ വെളിയിലത്തെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി നോക്കിയപ്പോ
0: നമ്മുടെ നല്ലൊരു മഴ പെയ്യുമ്പോൾ ജോൺസൺ മാഷും കട്ടൻ ചായന്റെ കൂടെ ഒരു മധുരക്കിഴങ്ങ് പൊള്ളിച്ചതുണ്ട്, ചുട്ടെടുക്കുന്ന മധുര മധുരക്കിഴങ്ങുണ്ട്, ആവിയിൽ എടുക്കുന്ന മധുരക്കിഴങ്ങ്, പല പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്ന ഒരു സംഭവം നമ്മുടെ വരുമാനത്തിലേക്ക്, നമ്മുടെ ആരോഗ്യത്തിലേക്ക് മാത്രമല്ല വിദേശത്തേക്ക് അത് കയറ്റുമതി ചെയ്യാനും പറ്റുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാറുന്നു പറയുമ്പോൾ ഇതൊക്കെ എന്ന്
1: തീർച്ചയായിട്ടും അല്ലേ. ഇതിനോട് നമ്മുടെ ഒരു മറ്റേ മുളക് പൊട്ടിച്ചതും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് വരുവാണെങ്കിൽ കൊറിയക്കാർ ചെയ്യുന്നുണ്ട്. ഈ കൊറിയക്കാർ അവർ ചെയ്യുന്ന അവരുടെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ചിക്കൻ അല്ലേ, ഈ ബാർബിക്യു ചിക്കന്, അവരൊരു ഒരു പാക്കിൽ ഒരു ചിക്കൻ, അതായത് ചിക്കൻ കാല് മാത്രമേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഓവനിലേക്ക് വെക്കുക, അത് ബാർബിക്യു ആയിട്ട് വരിക. വളരെ ഓരോ ദിവസത്തേക്ക് വേണ്ടിയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണ്
0: നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ്. ചക്കയുടെ മേലെ നമ്മൾ ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് വേണ്ടത്ര അതിനും കിട്ടിയിട്ടില്ല. ചക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. ചക്കയുടെ ഒന്നും കളയാനില്ല എന്നുള്ളതാണ് സത്യം. ലോകത്തിലേക്ക് പല ഭാഗങ്ങളിലേക്ക് ഈ ചക്കയുടെ പല പല കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. പക്ഷെ ഈ ചക്ക നമ്മുടെയൊക്കെ പറമ്പിൽ വീണ് വീണ് വീണ് പോയി ആരാലും ഇല്ലാതെ പോകുന്നുണ്ട്.
1: ഈ ചക്ക ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. ഈ ഇംഗ്ലീഷുകാർ ഈ ചക്ക സത്യം പറഞ്ഞാൽ അവര് ഇത് എന്ത് പറയുന്നത് സ്റ്റീം ചെയ്യും, ചുട്ടെടുക്കും. ചുട്ടെടുക്കും ഈ ചക്കയ്ക്ക് ബേക്ക്ഡ്, അതായത് നമ്മുടെ ബ്രെഡിന്റെ മണമാണ് വരുന്നത്. അപ്പൊ അത് അവരുടെ വലിയൊരു ഇഷ്ട പല ആഹാരം തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ഇട്ട് കളയുന്ന, അവർക്ക് അമൂല്യമായിട്ട് കിട്ടുമ്പോൾ മാത്രമായിരിക്കും അവർ ഈ ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ പക്ഷെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ചക്ക ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ആ ബ്രെഡിന്റെ മണം വരും എന്നുള്ള ഒരു കാര്യം.
0: നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടന്നത് കോവിഡ് കാലത്താണ്. അന്ന് നടക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ നമ്മുടെ ഓഫീസിലുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്, അപ്പൊ പറഞ്ഞ ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും അധികം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിച്ച സമയമാണെന്നാണ് പറഞ്ഞത്. കാരണം വീട്ടിലുണ്ട്, വേറെ അനങ്ങാൻ പറ്റൂല. അപ്പൊ എന്താണ് പരീക്ഷണങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യില് തൊടിയിലും എന്തിനെന്ത് ചില ഇലകളൊക്കെ എടുത്തിട്ട്, അതായത് നമ്മൾ പാടെ തള്ളിക്കളഞ്ഞ ഇതൊന്നും ഉപയോഗമില്ലാന്ന് അതുവരെ ഉപ്പേരിയാക്കിയിട്ട് കഴിച്ച ടീംസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞ കേരളം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതാണ്. അപ്പൊ നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളെയും നമുക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ വരുന്നില്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് വി ഡി സതീശൻ സർക്കാരിന്റെ ഈ ബജറ്റിൽ എന്തൊക്കെയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ. കുടുംബശ്രീക്ക് വേണ്ടിയിട്ടുണ്ടോ, കെഫ് ബിക്ക് വേണ്ടിയിട്ടുണ്ടോ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി, ഇതല്ലാതെ എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള ഫണ്ട്, തനത് ഫണ്ട് കണ്ടെത്തുക, ഇതൊക്കെ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരുന്നതാണ്. അപ്പൊ ആദ്യത്തിന്റെ കന്നി ബജറ്റിൽ ഒരുപക്ഷെ ജനപ്രിയ ബജറ്റായിരിക്കും കന്നി ബജറ്റ് വരിക.
1: തീർച്ചയായിട്ടും തമിഴ്നാടിന്റെ നയക്ക് പ്രഖ്യാപനം മുല്ലപ്പെരിയാറിന്റെ അണക്കെട്ടിന്റെ കേസിൽ ഒരു രീതിയിലും വിട്ടുവീഴ്ച ഇല്ലാന്നാണ് കഴിഞ്ഞ ദിവസം.
0: ഇന്നലെ ടി വി കെ സർക്കാരിന്റെ നയപ്രഖ്യാപനമായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പൊ ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു, ഞാൻ അവരുടെ നിയമസഭയും നമ്മുടെ നിയമസഭയൊക്കെ ഇങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്തൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള നിയമസഭയിലാണ് നമ്മളിരിക്കുന്നത്. വലിയതല്ലേ നമ്മുടെ നിയമസഭ കാണാനും അതിനകത്തുള്ള ഒരു വലിയൊരു സംഭവമായിട്ടാണ് നമ്മുടെ. അവരുടെ സ്പീക്കർ ഇരിക്കുന്നത്, മുഖ്യമന്ത്രി എന്തിനാണ് വിജയ് ഇരിക്കുന്നത്, ഒരു കുഞ്ഞു സോഫ പോലത്തെയാണ് കണ്ടു നോക്കിയാൽ അറിയാം. അപ്പൊ നമ്മൾ ഇതാണോ തമിഴ്നാട്? 234 അംഗസംഖ്യ, നമ്മുടെ 140. 140 ഇതിന്റെ മൂന്നോ നാലോ ഇരട്ടിയിൽ സൗകര്യങ്ങളുള്ള ഒരു സഭ. ആ സഭയിലാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന മോൻസ് ജോസഫിന്റെ ആ പ്രസ്താവന തമിഴ്നാടിനെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിന് പ്രമേയം കൊണ്ടുവരും, കേന്ദ്രത്തോട് പുതിയ ഡാം പണിയാൻ പറ്റൂല എന്ന് പറയും. അങ്ങനെ കേരളത്തിനെതിരെ തമിഴ്നാട് നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവർ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് വിജയം എങ്ങനെ പോകുന്നു. ഇത് കേരളത്തിന് മാത്രമല്ല, കർണാടകയിലെ മേക്കേദാട്ടു ഡാം ഉണ്ട്, അതും പാടില്ല, അതും കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കണം. അങ്ങനെ രണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള ഏറ്റുമുട്ടലിലേക്കാണ് ടി വി കെ വിജയ് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഒരു നല്ല കാര്യമല്ല. കാരണം മുല്ലപ്പെരിയാറിലെ വെള്ളം, മുല്ലപ്പെരിയാർ അണക്കെട്ട്, നമുക്ക് സുരക്ഷ വേണം, തമിഴ്നാടിന് വെള്ളം വേണം, അതാണല്ലോ എപ്പോഴും മുദ്രാവാക്യം. ഈ വെള്ളം വേണം എന്ന് പറയുമ്പോഴും അത് പൊട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഒലിച്ചു പോകുന്ന ഒരുപാട് ജില്ലകളുണ്ട്, കേരളം തന്നെ ഇല്ലാണ്ടാവും.
1: തീർച്ചയായിട്ടും
0: നമുക്ക് നമ്മുടെ സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ സർക്കാർ പുതിയ ഡാം പണിയണമെന്ന് അഭ്യർത്ഥിച്ച കേന്ദ്രത്തിന് അത് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട് അത് അംഗീകരിക്കുകയുള്ളൂ, അവരുടെ വെള്ളം അവർക്ക് കൊണ്ടുപോകും. അതെ
1: അതെ, തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഒരു വിഷമിപ്പിക്കുന്ന രീതിയിൽ വിജയുടെ ചിത്രം വെച്ചിട്ടാണ് ആ വാർത്തകൾ എല്ലായിടത്തും
0: കേരളത്തിൽ. ഈ സംഭവം സിനിമ ആരാധിക്കും, പക്ഷെ വെള്ളത്തിന്റെ
1: സുരക്ഷയുടെ
0: ജീവൻ വേണമല്ലോ, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റും. അത് ആദ്യം നമ്മുടെ കാര്യം, അതിനുശേഷം നമുക്ക് സിനിമ ആരാധന എന്ന് വിജയും മനസ്സിലാക്കുക.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എൽ നിനോ പ്രതിഭാസം കാരണം കെ എസ് ഇ ബിയിൽ വീണ്ടും പ്രതിസന്ധിയിലാണ്. നമ്മുടെ ജൂണിലും നമ്മുടെ പവർ കട്ട് തുടരും എന്നുള്ളൊരു കാര്യം കൂടെ കെ എസ് ഇ ബി അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലസ്ഥാനത്ത് നമ്മുടെ മെട്രോയുടെ ഒരു പുതിയ എക്സ്റ്റൻഷൻ
0: വരുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. മെട്രോ എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും അതിന്റെ ഒരു ജോയിന്റ് ജോയിന്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറില്ലേ ഷാർജ വരെ ഇതൊന്ന് നീട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ. അതുപോലെ നമ്മുടെ കേരളത്തിലാണ് ഇത് അത്യാവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ ഡൽഹിയിലായാലും ബാംഗ്ലൂരിലായാലും എല്ലാ സ്ഥലത്തും ആ മെട്രോ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇത് വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു മെട്രോയോ ആര് കയറാനാണ്. ഇപ്പൊ കൊച്ചി മെട്രോ തന്നെ എന്താണ് വലിയ ലാഭത്തിലേക്കല്ലേ പോകുന്നത്. അതിന് ഫീഡർ ബസ്സുകൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം നമ്മളെല്ലാം ഉണ്ടാക്കും. ഈ ആനയെ വാങ്ങും, എന്നിട്ട് തോട്ടി വാങ്ങില്ല, അങ്ങനത്തെ സംഭവമാണ്. ശരിക്കും ഒരു ഫീഡർ ബസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിലെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ. പിന്നെ ഇൻഫോ പാർക്കിലേക്ക് ഇപ്പൊ നീട്ടിയല്ലോ, ആ ഭാഗത്തേക്ക് ഇൻഫോ പാർക്കിലേക്ക് എത്ര പേരാണ് വർക്ക് ചെയ്യുന്നത്? ഐടി രാവിലെ വന്ന് അവരുടെ വണ്ടി അവിടെ വെച്ച് ഇതിൽ കയറി ഒരു ഫീഡർ ബസ് ഉണ്ടെങ്കിൽ എളുപ്പമല്ല.
1: ഒരു മെട്രോ കൊണ്ട് മാത്രമല്ല, അതിനും കണക്ടിംഗ് സർവീസ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ജുമേറയിൽ ഇത്രയധികം ഫോറിനേഴ്സ് വരുന്നത്? കാരണം മെട്രോയിൽ കയറി അവർക്ക് ട്രാമിൽ കയറി അതിന്റെ അടുത്ത സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകാം,
0: എല്ലാം കണക്റ്റഡ് ആണ്.
1: അതുകൊണ്ട് തന്നെയാണ് ആ കണക്ടിംഗ് സർവീസ്. ഇത് 31 കിലോമീറ്ററിന്റെ എലിവേറ്റർ പാതയാണ് ഇപ്പൊ നമ്മുടെ തലസ്ഥാനത്ത് അവര്. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അത്യാവശ്യമാണ്,
0: അത്യാവശ്യമായിട്ടുള്ള
1: ഒരു കാര്യമാണ്. നല്ല രസമായിരിക്കും തിരുവനന്തപുരത്ത് ഇത് ഓടുന്ന കാണാൻ. കാരണം കുറച്ചുകൂടെ ഗ്രീനറി ഉള്ള ഒരു ഭംഗിയാണ് തിരുവനന്തപുരത്തിന്. അപ്പം എന്തായാലും വരട്ടെ, അങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി നാട്ടിലും വരട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്.
0: പാലത്തിന്റെ അടിയിൽ വേണമെങ്കിൽ ചെറിയ കച്ചവടമൊക്കെ തുടങ്ങിക്കോട്ടെ,
1: തുടങ്ങാം. അത് ചുമ്മാ ഇടരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ അടിയിൽ സ്ട്രീറ്റ്സ് വേണം, ഫുഡ് സ്ട്രീറ്റ്സ് വരണം, അത് അത് മേക്ക് യൂസ് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിന്റെ അടിയിൽ കൊടുക്കണം, ഓരോ ഇന്റർവെൽ ഇടവിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
0: അടുത്തൊരു വാർത്ത വിവാദമായിക്കൊണ്ടിരിക്കുന്ന പി എം ശ്രീയാണ് കേട്ടോ. പി എം ശ്രീയിൽ വാക്കു മാറ്റിയതിന് പുറമെ കോൺഗ്രസിന്റെ ദേശീയ നിലപാടിൽ വ്യതിചലിച്ച് വി ഡി സതീശൻ സർക്കാർ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലും പി എം ശ്രീ പദ്ധതിയിലും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മനംമാറ്റം. ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേഖകൾ ആദ്യം ഇല്ലാന്ന് പറഞ്ഞു, ഇത് വാങ്ങാത്ത രേഖകൾ പുറത്തു വരുന്നു. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ നേതാക്കൾ ദേശീയ തലത്തിൽ തന്നെ പി എം ശ്രീ എതിർക്കുകയാണ്. അങ്ങനെ എതിർക്കുമ്പോൾ അവർ ഭരിക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുക? ഒരു കാരണവശാലും നമുക്ക് പാർട്ടിയുടെ രാഷ്ട്രീയവും വലുതല്ലേ. ഇപ്പൊ കേരളത്തിലൊക്കെ ഒരു കേന്ദ്ര പദ്ധതി നടപ്പാക്കണം എന്നത് നല്ല കാര്യം, പക്ഷെ ആ പാർട്ടിയുടെ ആ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന ആ പാർട്ടിയുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന കാര്യത്തോട് യോജിച്ചിട്ട് വേണ്ടേ പോകേണ്ടത്. എന്തായാലും സോണിയാഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അവർ വലിയൊരു ലേഖനം എഴുതിയിരുന്നു. അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനോടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോടും ബി ഡി സതീശൻ ഉത്തരം പറയേണ്ടി വരും എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖമാസികമായിട്ട് സന്ദേശിന്റെ വെബ്സൈറ്റിൽ സോണിയാഗാന്ധിയുടെ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സന്ദേശിന്റെ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖമാസിക, അതിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കുക. കൃത്യമായിട്ട് സോണിയാഗാന്ധി പി എം ശ്രീയെ കുറിച്ച് എന്താണ് എഴുതിയെന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും.
1: ഈ വിഴിഞ്ഞത്തിന്റെ പേരിൽ 300 കോടിയുടെ തട്ടിപ്പ്,
0: 300 കോടിയുടെ അത് മുമ്പും നടന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് ദിവ്യാസ് അയ്യർ ഇരിക്കുന്ന സമയത്ത് അവര് പരാതിയുമായിട്ടൊക്കെ പോയിരുന്നു. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ദിവസം വന്ന
1: വാർത്തയാണ് സ്വദേശിയാണെന്നുള്ളത്,
0: മുഹമ്മദ് സൽമാൻ അങ്ങനെ എന്തോ ആണ് പേര് കഴിഞ്ഞ ദിവസം വന്നിരുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ 29 പൂർത്തിയാക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് ഇപ്പൊ ഹൈക്കോടതിയും
0: കൊടുത്തിരിക്കുന്നത്.
1: ഈ കൊള്ളക്കേസ് ഒഴിവാക്കിയിട്ട് ബാക്കി ബാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാട്ടിൽ സമയമുള്ളൂ.
0: അതുപോലെ അതുപോലെ വരുന്നതാണ് സ്വർണ്ണ പിന്നെ കൊള്ള ഒന്ന് അവയവ കച്ചവടത്തിൽ ഇ ഡി അന്വേഷണം. ഇന്നലെ ഫുൾ റെയ്ഡ് ആയിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത്. അത് നമ്മള് പിന്നെ വിശ്വസിച്ചിട്ട് ഒരു ആശുപത്രി പോകുമ്പോൾ അതല്ല അവിടെ നടക്കുന്നതെന്നാണ്. എന്തായാലും നമ്മുടെ മലയാള പത്രങ്ങളിൽ തലക്കെട്ടൊക്കെ പി എം ശ്രീയും സമാധാനമായി സമാധാന കരാർ നിലവിൽ വന്നതിനെ കുറിച്ച്. ഇന്ന് ജനീവയിൽ ഒരു ചർച്ച നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതായത് കരാറായല്ലോ, ഹോർമോസിലെ കപ്പലുകൾ പതുക്കെ നീങ്ങി തുടങ്ങി എന്ന വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല സന്തോഷമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്.
1: ഞാൻ ഇന്നലെ ഒരുപാട് കണ്ടു ചിരിച്ചൊരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് കറണ്ട് കെട്ട് കാരണം ഫിഫ കാണാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ജനങ്ങൾ, അതുകൊണ്ട് കറണ്ട് കെട്ട് ഒഴിവാക്കണം.
0: അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ഇപ്പോഴും കേരളത്തിൽ പോയിട്ടില്ല പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി. കഴിഞ്ഞ സമയം നേരത്തെ ഉണ്ടാക്കി വെച്ചു, എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഈ എം എൽ എമാരുടെ ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിലേക്ക് ഇങ്ങനെ കയറി കയറി പോവാണ് കേട്ടോ. അപ്പോ ഞാൻ നോക്കായിരുന്നു മുഖ്യമന്ത്രി പിന്നെ പിണറായി വിജയൻ നടന്ന് നടന്ന് പോവാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ ആയാലും തിരുവഞ്ചൂർ ആയാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതിന് വന്ന ട്രോള് അവരുടെ മനസ്സിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ?
1: നിയമസഭയിൽ ഏതാണ്ട് കാര്യം പറഞ്ഞല്ല മുഖ്യമന്ത്രി അല്ല പ്രതിപക്ഷ
0: വി ഡി സതീശൻ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതാ പറയുന്നത്, 10 വർഷമായിട്ട് നമ്മൾ പരിചയം, ഞാനിത് വാർത്ത വായിക്കുമ്പോൾ ഞാൻ ഓർത്ത് എഴുതി വെച്ച് വായിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയും, പക്ഷെ അത് നമ്മുടെ വാർത്തകളിലും മറ്റും വരും. പക്ഷെ ഇവര് ഒരു മാസമായില്ലേ എന്നിട്ട് ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് മാധ്യമങ്ങളും പറഞ്ഞു. സി എം
1: അതെ, നമ്മുടെ നാട്ടില് ചില പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മള് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. അവര് പ്രസിഡന്റ് അടിച്ചത് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റ് ഇതുകൊണ്ട് നമ്മുടെ വായില് വരുന്നത്.
0: ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിമുങ്ങ ആ സിനിമ കാണായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പഴയ പഴയ സിനിമയാണ്. അതിൽ ഈ നമ്മുടെ രാഷ്ട്രീയത്തിനെ കളിയാക്കുന്നതും ദേശീയ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കേരളത്തിലെ ഒരു ചെറിയ ആൾക്കാരുണ്ടാക്കുന്ന ബന്ധം അതിലൂടെ എങ്ങനെ കേറിപ്പോകുന്നുള്ള കേരള രാഷ്ട്രീയത്തിലെ എല്ലാ കളികളും അതിൽ കാണിക്കുന്ന ഒരു സിനിമയാണ്. രസമുള്ളൊരു സിനിമ. അതിൽ ആ ജീപ്പ് പിന്നോട്ട് എടുക്കുമ്പോഴുള്ള സൗണ്ട്
1: എന്താണേലും നല്ല രസകരമായിട്ടുള്ള വാർത്തകളാണ് നാട്ടിൽ നിന്നെല്ലാം തന്നെ വരുന്നത്. എനിക്ക്
0: തോന്നുന്നു
1: പല രീതിയിലുള്ള വാർത്തകൾ ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബഡ്ജറ്റിന്റെ വരുന്ന മണിക്കൂറിൽ കുറച്ചുകൂടെ വിശദമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാനും സാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്നാലും പത്രങ്ങൾ ഒരുവിധം വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. പശ്ചിമേഷ്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ മുഖാമുഖം വരണമെന്നുള്ളൊരു കാര്യം ഇറാൻ
0: പറഞ്ഞിട്ടുണ്ട്. ചർച്ചകളൊക്കെ ഇങ്ങനെ ഡിജിറ്റലായിട്ടൊക്കെ പോയി. ഇനിയിപ്പോ ഇന്നിപ്പോ ഖത്തർ, പാകിസ്ഥാൻ, പിന്നെ അതുപോലെ ഇറാൻ, അമേരിക്കൻ പ്രതിനിധികളൊക്കെ ചേർന്നിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ ഒരു ചർച്ച ഇന്ന് മുതൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ കരാറിന് രൂപമായല്ലോ, ഈ കരാറിൽ ഇനി എന്തൊക്കെ വരണം, എന്തൊക്കെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഈ ധാരണാപത്രത്തിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ യു എസ് ഇറാൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള 14 സമാധാന കരാറിലെ വ്യവസ്ഥകളാണ് വന്നിരിക്കുന്നത്. ഇനി ഈ വ്യവസ്ഥകളിന്മേൽ ഒരു ചർച്ച നടത്തണം, എന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഖാമനി പറയുന്നത് ട്രംപ് വലിയ രീതിയിൽ ഞങ്ങളെ ഫോഴ്സ് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളിൽ പലതും വിട്ടുവീഴ്ച ട്രംപും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ ഇപ്പോൾ ഇടഞ്ഞിട്ടുണ്ട്. എനിക്കെതിരെയുള്ള സംശയം ഇനി അവർ തമ്മിലുള്ള അടുത്തത് തുടങ്ങുകയാണ്. ഇതൊക്കെ നിർത്തി ഇതൊക്കെ സമാധാനമായിട്ട് വരുമ്പോൾ ഇനി അടുത്തത് അങ്ങോട്ടേക്ക് പോകുന്നത്, യുദ്ധമില്ലാത്ത ഒരു ലോകം ട്രംപിന് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. സമാധാനത്തിനുള്ള നൊബേലാണ് അദ്ദേഹത്തിന് വേണ്ടത്, പക്ഷെ എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്നു.
1: ഈ 2022-2023 ബഡ്ജറ്റില് LDF സർക്കാർ ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്.
0: പക്ഷെ ആ ഫണ്ട് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.
1: ദൈവമേ,
0: ലോക സമാധാനത്തിന്
1: 2 കോടി രൂപ കേരളത്തിൽ
0: 2 കോടി മതിയോ ലോക സമാധാനത്തിന്?
1: ചില വാർത്തകളൊക്കെ അതൊരു ട്രോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന നമ്മൾ ചിരിച്ചു പോകുന്ന രീതിയിലാണ്
0: ഇതെങ്ങനെ. ഞാൻ ഇത് ഏറ്റവും അധികം ഡെഡിക്കേഷൻ വേണ്ടുന്ന ഒരു സംഭവമാണ് ട്രോൾ എന്ന് പറയുന്നത്. നമ്മളിത് കണ്ട് ചിരിക്കും, പക്ഷെ ഇത് ഉണ്ടാക്കുന്നവന് ചിരിക്കാൻ പറ്റില്ലല്ലോ, അത് ഉണ്ടാക്കണ്ടേ. ഏതായാലും വാർത്തകളിൽ നിറയെ നമുക്ക് ബജറ്റ് വാർത്തകളായിരിക്കും, അത് തന്നെയായിരിക്കും ഇന്ന്. ഒപ്പം ഇന്ന് വീക്കെൻഡ് ആണ് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും വീക്കെൻഡ് ആണ്. അതുകൊണ്ട് ഫിഫ വീക്കെൻഡ് തന്നെയാണ്, എല്ലായിടത്തും ഫിഫയുടെ ആ ഒരു ആവേശം തന്നെയാണ്.
0: ബാലൻ സിനിമ കാണാനുള്ള അവസരം ഉണ്ട്, അങ്ങനെ പല പല
1: ഒരുപാട് ഒരുപാട് മത്സരങ്ങൾ നമുക്ക് ടിക്കറ്റ്സും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകും. മണിക്കൂർ ബാക്കി ബഡ്ജറ്റിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾ കേൾക്കാൻ. അപ്പൊ ഹോം 92.2 FM ലക്ഷ്യ മിനി പത്മയും പ്രസ് ക്ലബിലാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അന്നം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
10: Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
11: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സഹ റോഡ്. രാവിലെ തന്നെ ട്രാഫിക് ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അൽവർക്ക വരെയാണ് ഇപ്പോൾ ആ ഒരു ലോങ് സ്ട്രെച്ച് ട്രാഫിക് നിൽക്കുന്നത്. ഷാർജയിൽ നിന്ന് തുടങ്ങി അജ്മാന ഏരിയ കഴിഞ്ഞ ദിവസത്തെ അത്രയും വലിയ ഇല്ല കേട്ടോ. കാരണം ഇന്ന് ഷാർജയിലെ വീക്കെൻഡ് ആയതുകൊണ്ടും ഷാർജയിൽ തന്നെയാണ് ഇന്നത്തെ ട്രാഫിക് ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താണേലും സിറ്റി സെൻറ്റർ അൽസാഹിയെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രാഫിക് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനെ അല്ലായിരുന്നു, അജ്മാനയിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് ഉണ്ടായിരുന്നു. എന്തായാലും അജ്മാൻ, ഉമൽക്വിൻ, റാസൽ ഖൈമ ആ ഏരിയകളെല്ലാം നല്ല ഫ്രീ ആയിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡും അത്യാവശ്യം കഞ്ചഷൻ ആണ്. ഒരു ആക്സിഡന്റ് ഓർഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഷെയ്ഖ് സായ റോഡ് ഫ്രീ ആണ്. അൽഖൈൽ റോഡിലും ചെറിയൊരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രീ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് ചെറിയൊരു കഞ്ചഷനേ ഉള്ളൂ, വിഷമിക്കേണ്ട. പക്ഷെ അതൊരു വലിയൊരു വിഷയമായിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പം എന്തായാലും ഡ്രൈവ് സേഫ്, അടിപൊളിയാവട്ടെ. അല്ല, എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. തട്ടുമുട്ടൊന്നും ചെയ്യരുത്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. അതിലേക്ക് നിങ്ങൾ വണ്ടി ഓടിക്കാത്ത സമയത്ത് ഒരു മെസ്സേജ് തരാം, ഇല്ലെങ്കിൽ അപ്പുറത്ത് ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ പറയാം. അങ്ങനെ അയക്കാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഓരോ മെസ്സേജ് നമുക്ക് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാവുന്നതാണ്.
10: ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
12: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: എന്റെ വണ്ടിയുടെ കാര്യം.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കിഫ്ബി പൊളിച്ചുപണിയും ആരോഗ്യമേഖല ഉടച്ചുവാർക്കും പുതുയുഗ കേരളത്തെ സൃഷ്ടിക്കും. ആദ്യ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭയിൽ 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചാണ് ബജറ്റ് പ്രസംഗം. വ്യക്തമായ ജനവിധിയോടെ അധികാരത്തിൽ വന്ന സർക്കാരാണിതെന്നും പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വി ഡി സതീശൻ. ബജറ്റിൽ കിഫ്ബിക്ക് വിമർശനം. സംസ്ഥാനത്ത് സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കി കിഫ്ബി. കിഫ്ബി പൊളിച്ചുപണിയും. ഇതിനായി വിദഗ്ധ സമിതിയെ നിയമിക്കും. സാമ്പത്തിക ഇടനാഴിക്ക് 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിമാനത്താവള വികസനത്തിന് 200 കോടി രൂപ. ആരോഗ്യമേഖല ഉടച്ചുവാർക്കും. യുവാക്കളെ ചേർത്ത് നിർത്തുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കും. വയോജനങ്ങളെ സംരക്ഷിക്കും. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കും. യു ഡി എഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിന്റെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തും. പിന്നാക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. റിസർച്ച് പാർക്കിന് 60 കോടി രൂപ. 3 ജില്ലകൾ ചേർത്ത് തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കും. കോറിഡോറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളായിരിക്കും. വിമാനത്താവള വികസനത്തിനാണ് 200 കോടി. 4 വിമാനത്താവളങ്ങളെ ഏകോപിപ്പിക്കും. 2. ഭൂപരിഷ്കരണം. ഭൂമി ഏറ്റെടുക്കൽ സുതാര്യമാക്കും. ലാൻഡ് മാനേജ്മെന്റ് പോളിസി പ്രഖ്യാപിച്ച് വി ഡി സതീശൻ. സർക്കാർ നിക്ഷേപങ്ങൾക്കുള്ള തടസ്സം ഇല്ലാതാക്കും. ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സവും നീക്കും. വ്യവസായങ്ങൾക്കായി ഭൂമി നൽകും. ഭൂമി ഏറ്റെടുക്കലിന് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പൊതുജനാരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും കേരളത്തിലെ സാമൂഹിക അവസ്ഥ സ്തംഭനാവസ്ഥയിലെന്നും മുഖ്യമന്ത്രി. വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് കേരളം നേരിടുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവ്. മുൻ ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ തെറ്റായ അനുമാനം നടത്തി. പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തി. കേരളത്തിനായി മാരിടൈം പോളിസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. തെക്കൻ കേരളത്തിൽ എക്കോണമി കോറിഡോർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേരള നോളജ് വാലി 100 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന് 10 കോടി രൂപയാണ് ബജറ്റ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ലൈഫ് സിറ്റിക്ക് 100 കോടി രൂപ. വിദേശത്തേക്ക് പോകാതെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ മികച്ച പഠനം ഉറപ്പാക്കും. സർവകലാശാല ബിൽ പരിഷ്കരിക്കും. സ്വകാര്യ സർവകലാശാല ബില്ലാണ് പരിഷ്കരിക്കുന്നത്. വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിക്ക് 50 കോടി. ഹെൽത്ത് ലൈഫ് സയൻസ് സിറ്റിക്ക് 100 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ ബജറ്റിലെ ആദ്യ ഭാഗം. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കും. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതിയെയാണ് നിയോഗിക്കുക. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലിലാണെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ കുറ്റപ്പെടുത്തി. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചുകാട്ടി. ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. കിഫ്ബിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. ഒപ്പം ദുർബല വിഭാഗങ്ങൾക്കായി വൺ കേരള കരുതൽ മിഷൻ കേരള ബജറ്റിൽ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കും. സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി. മാരിടൈം സമ്പദ് വ്യവസ്ഥയാക്കി കേരളത്തെ മാറ്റാൻ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ച് വി ഡി സതീശൻ. യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിന്റെ അവതരണമാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ നിയമസഭയിൽ നടത്തുന്നത്. അടിസ്ഥാന സൌകര്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന യു ഡി എഫിന്റെ പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കുന്നതാണ് ബജറ്റിൽ ഊന്നൽ. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് മാരിടൈം ഭൂപടത്തിൽ കേരളത്തിനെ സമുദ്ര ശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി. ഇതിനായി തീരദേശം, തുറമുഖം, മറ്റ് ജലസ്രോതസ്സുകൾ സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര, റോഡ് സമുദ്രം, ഉൾനാടൻ ജലപാതകൾ സംയോജിപ്പിച്ചുകൊണ്ട് മാരിടൈം സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിൽ. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി, മാരിടൈം മ്യൂസിയം സ്ഥാപിക്കാൻ 50 കോടി, മിഷൻ സമുദ്രയുടെ ഭാഗമായി വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റും, വിഴിഞ്ഞ മഴയ്ക്കൽ ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കും, മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശത്തുള്ളവർക്ക് സംവരണവും പ്രഖ്യാപിച്ചു. കേരളത്തെ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കാൻ 200 കോടി രൂപ നീക്കിവെച്ചുവെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബിനായി 200 കോടി, സ്പേസ് പാർക്കിന് 5 കോടി രൂപയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്കാണ് പ്രാധാന്യം കൂടുതൽ നൽകിയിരിക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൌജന്യ യാത്രയടക്കം ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിൽ. അംഗനവാടി ജീവനക്കാരുടെ അടക്കം ഓണറേറിയം വർദ്ധിപ്പിച്ചു. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്ന് വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖമായി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 2000-ൽ നിന്ന് 3000 ആക്കുമെന്നായിരുന്നു യു ഡി എഫ് വാഗ്ദാനം. ഇത് ഘട്ടംഘട്ടമായി നടപ്പാക്കാൻ ഈ ബജറ്റിൽ തന്നെ ആദ്യ വർധന പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടെ പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ സഹായവും പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബ്രാൻഡ് കേരളത്തെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരാഗത ഉൽപ്പന്ന പദ്ധതി റിസർച്ച് പാർക്ക്, 35,000 കോടിയുടെ വാർഷിക പദ്ധതിയുടെ അടങ്കലാണ് ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള ബജറ്റ് 2026 ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളുമായുള്ള ബജറ്റാണ് വന്നിരിക്കുന്നത്. കെയർ ഗിവർ പദ്ധതി രോഗപരിപാലന പരിശീലനം നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവാക്കളെ ചേർത്ത് നിർത്തും, വയോജനങ്ങളെ ചേർത്ത് നിർത്തും. സ്ത്രീകൾക്കായി അടക്കമുള്ള ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കിയെന്നും വ്യക്തമായി വി ഡി സതീശൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു. മറ്റു വാർത്തകളിലേക്ക് കൂടി പെട്ടെന്ന്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ട 3 പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 9 പേർക്കാണ് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളുടെ പൂർണ്ണ വിവരങ്ങൾ ഇന്ന് ഇടുക്കി ലഭിക്കും. ഇത് ലഭിച്ച ശേഷമാകും വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യുക. സമാധാനത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷമുള്ള ആദ്യ US ഇറാൻ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അന്തിമ കരാറിന് രൂപം നൽകുന്നതിനുള്ള ചർച്ചകളാണ് ഇതോടെ തുടക്കമാവുക. ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുഹ്തബ ഖാംനെയ്. ഇറാനുമായി ധാരണയിലെത്തുന്നതിനായി ട്രംപ് അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനായി എല്ലാ സ്വാധീനവും ചെലുത്തിയെന്നും മുഹ്തബ ഖാംനെയ്. ഇറാനുമേലുള്ള നാവിക ഉപരോധം പൂർണ്ണമായി നീക്കിയെന്ന് അമേരിക്ക അറിയിച്ചു. പൊതുവായ സമുദ്രമേഖലയിലേക്ക് തങ്ങൾ മാറി എന്ന US സെൻട്രൽ കമാൻഡ്. അതിനിടെ സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ചിരുന്ന US ഇറാൻ ചർച്ച മാറ്റിയെന്നിപ്പോൾ വിവരം. US വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്ക് പോകില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. US പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായത് ജെ ഡി വാൻസ് ആയിരുന്നു. കഴിയുന്നത്ര വേഗം ചർച്ചകൾ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി ഹൈക്കോടതികളുടെ ഹെഡ്മാസ്റ്ററല്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹൈക്കോടതികളുടെ സ്വതന്ത്ര ഭരണഘടനാ അവകാശത്തെ ബഹുമാനിക്കണമെന്നും ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതിയേക്കാൾ വിശാലമായ അധികാരപരിധി ചില കാര്യങ്ങളിൽ ഹൈക്കോടതികൾക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നും സൂര്യകാന്ത്. ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരായ അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് നിരീക്ഷണം. താൽക്കാലിക നിയന്ത്രണത്തിനെതിരായി ടെലഗ്രാം നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കപ്പെടുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൌകര്യപ്രദമായ പ്ലാറ്റ്ഫോം സൈബർ സുരക്ഷയ്ക്ക് ടെലിഗ്രാം വെല്ലുവിളി ഉയർത്തുന്നു എന്നുമാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദ്യം വിധി പറയും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കപ്പെടുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൌകര്യപ്രദമായ പ്ലാറ്റ്ഫോം സൈബർ സുരക്ഷയ്ക്ക് ടെലിഗ്രാം വെല്ലുവിളി ഉയർത്തുന്നു എന്നുമാണ് കേന്ദ്ര സർക്കാർ ഡൽഹി

0: വിസ കാലാവധി കഴിഞ്ഞവർക്കിളവുമായി യു എ. ഗൾഫ് സംഘർഷത്തിൽ യാത്ര തടസ്സപ്പെട്ടവർക്ക് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ച് യു എ. ലോകകപ്പ് ഫുട്ബോൾ, ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കി കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. ഗ്രൂപ്പ് ബിയിലെ 2nd round മത്സരത്തിൽ ബോസ്നിയക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ജൊഹാൻ മൻസബിയുടെ 2 ഗോളിന്റെ കരുത്തിലായിരുന്നു സ്വിസിന്റെ വിജയം. ലോകകപ്പിൽ മെക്സിക്കോയ്ക്ക് വിജയം. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചു. 1 ഗോളിനാണ് വിജയം. അടുത്ത വാർത്ത 9 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Studio Clockil 8:10.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 52%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Good morning once again. Welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshayaan. June 19th. വെള്ളിയാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് UAE നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സീ വാട്ട് ഹാപ്പൻ ഇഫ് പാരൻസ് അങ്ങനെ ഒരു കൺട്രോൾ സെറ്റിംഗ്സ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. ഇനി അതല്ല, അവർക്ക് ഇനി പാരൻസിൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കാനാണെങ്കിൽ ആഗ്രഹം നോക്കിയാൽ പോരെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച സമയത്താണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഒരു റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ഈ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെല്ലാം തന്നെ അവരുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ഈ അക്കൗണ്ട്സിൻ്റെ ഡേറ്റാസൊക്കെ AI ആയിരിക്കും സ്കാൻ ചെയ്യുക. അപ്പോൾ സോ ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള ബയോമെട്രിക്കും AI സപ്പോർട്ട് ടെക്നോളജീസും വെച്ചിട്ട് തന്നെയാണ് ഈ കംപ്ലീറ്റ് മെക്കാനിസം കൊടുക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് അപ്രൂവ് ആണോ വേണ്ടോ എന്നുള്ള ഈ പാരാമീറ്റേഴ്സൊക്കെ തന്നെയായിരിക്കും നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 വയസ്സിന് താഴെയുള്ള എല്ലാ അക്കൗണ്ടും തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന് കട്ടാകും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ 15 to 16 വയസ്സുള്ളവർക്കാണെങ്കിൽ പാർഷ്യലി ഒരു ആക്സസ് കൊടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് റിപ്പീറ്റ് ഈ ഒഫൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം പാരൻസ് ഇതിൻ്റെ കൺട്രോൾ സെറ്റിങ്സ് മാറ്റി നമ്മുടെ ഏജൊക്കെ മാറ്റി അങ്ങനെ കാണിക്കാൻ എന്തെങ്കിലും ആണ് ഇത് നോക്കുന്നതെങ്കിൽ, പക്ഷെ സത്യം പറഞ്ഞാൽ നടക്കത്തില്ല, പക്ഷെ അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ആ അക്കൗണ്ട് ടെമ്പററി ആയിട്ട് തന്നെ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഈ എന്താ പറയുന്നത്, 2 പേരിലുള്ള ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആളെ, അതായത് ആ ആളുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കും, ബയോമെട്രിക്സ് വെച്ചായിരിക്കും അദ്ദേഹത്തിന് ബ്ലോക്ക് വരിക. അദ്ദേഹം പിന്നെ എത്ര അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബയോമെട്രിക് അതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബ്ലോക്ക് തന്നെ ആയിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരുപക്ഷെ മുഖമൊന്നും കാണിക്കാത്തുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ അവരെ സോഷ്യൽ മീഡിയയിലേക്ക് കാണിക്കാനും അവരെ അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത് വെച്ച് തന്നെ ഇപ്പം പാരൻസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ ഗുരുതരമാകത്തേ ഉള്ളൂ, അവരുടെ അക്കൗണ്ട് തന്നെ ഇനി ഇല്ലാതാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് അറിയാൻ സാധിച്ചേട്ടോ. അപ്പോൾ എന്താണേലും ഇതിപ്പോൾ ഒരു എന്താ ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മൾ ഇവരെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ് നമ്മുടെ ചൈൽഡ് കുട്ടികളുടെ, പ്രത്യേകിച്ച് അത്രയും സെക്യൂർഡായിട്ടാണ് കുട്ടികളുടെ ഡേറ്റാസ് ഇവർ സ്റ്റോർ ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. സോ അപ്പം ഒരു ഫുള്ളി ബ്ലോക്കിങ്ങിലോ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് പെനാൽറ്റീസും വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻ കേസ് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു മാൽഫങ്ഷൻ കാണിച്ച് നിങ്ങൾ അതിനകത്ത് കയറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പെനാൽറ്റി ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, കാരണം അതിലേക്ക് പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ അതിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്, പാരൻസും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, പാരൻസ് കുട്ടികളെ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിപ്പോൾ പോലീസ് വരും അല്ലെങ്കിൽ പോലീസ് മാമം വന്ന് പിടിച്ചോണ്ട് പോകും, നമ്മളൊക്കെ പണ്ട് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പേടിപ്പിക്കാനല്ല പറഞ്ഞ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ദിസ് ഇസ് ദ ലോ. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അത് നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. വേറെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ, ഓൺലൈൻ ആപ്സ് ഉണ്ട് ഇപ്പം ഡ്രോയിങ്ങിനോ അല്ലെങ്കിൽ വേറെ പല ഗെയിംസിനോ, അതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നുവെന്ന് കണ്ടപ്പോഴാണ് 15 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ഒരു നിരോധനം വന്നത്. ആക്ച്വലി ഇത് നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ പാരൻസ് എക്സ്ട്രാ കെയർ വേണം. ഒരു കാരണവശാലും നിങ്ങൾ അതിനെ ഏത് രീതിയിലെ മറികട നിങ്ങളുടെ കുട്ടിക്ക് യൂസ് ചെയ്യാമെന്നുള്ള ഇതിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
7: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
8: എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
6: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
8: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
9: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
10: Pachcha

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ പൂക്കി മുഖ്യമന്ത്രി എന്നാണല്ലോ പറയാറുള്ളത്. ആ രീതിയിലാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ജെൻസികൾക്ക് വേണ്ടിയിട്ട് വാഹനത്തിൽ പിന്നെ മോഡിഫിക്കേഷൻ ആകാം അക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജെൻസികളെ കയ്യിലെടുത്തുകൊണ്ടിട്ട് അധികാരത്തിലേക്ക് വന്ന മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ ഒരു വ്യക്തി കൂടിയാണ് വി ഡി സതീശൻ. അപ്പൊ ഇന്നത്തെ ദിവസത്തില് കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബജറ്റ് അവതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെൻസികൾക്ക് സന്തോഷിക്കേണ്ട കാര്യവും വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബജറ്റിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പിനായിട്ട് 50 കോടി രൂപ ബജറ്റിൽ നീക്കി വെച്ചു എന്നാണ് വാർത്ത. ശരിക്കും അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിലോ ജെൻസികളുടെ ആശയങ്ങളുമായിട്ട് സർക്കാരിനെ സമീപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജെൻസികൾക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ 50 കോടി രൂപ ഒരു സർക്കാർ മാറ്റിവെച്ചു. അപ്പോൾ പുതിയ തലമുറയെ ജെൻസികളെ ചേർത്തു പിടിക്കുന്ന ഒരു സർക്കാരായിട്ട് വേണം വി ഡി സതീശൻ സർക്കാർ അറിയപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജെൻസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം അവർക്കൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നമുക്കൊക്കെ ഒരു ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ കച്ചവടത്തിലേക്ക് ഇറങ്ങാനും ഒക്കെ പറയും. ഇത്തിരി പക്വത വരട്ടെ, കുറച്ചു കാലം കഴിയട്ടെ എന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ പറയാറുള്ളത്. പക്ഷെ അതൊന്നുമില്ല. ജെൻസികളുടെ കാര്യത്തിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 50 കോടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തുക നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ട് നല്ല ഒരു സംരംഭം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ലാഭം കൊയ്തിട്ട് ഈ ജെൻസികൾ ഒരു പിന്നെ എന്താ പറയുക സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി ഈ തുക വിനിയോഗിക്കൂ എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു.
2: 10 ലക്ഷം രൂപ വെച്ചായിരിക്കും വീതിച്ചു കൊടുക്കാൻ.
1: ആകെ അത്രയല്ലോ, 50 കോടിയല്ലോ, ജെൻസികൾ എത്രയുണ്ട്. പക്ഷെ എങ്കിലും അവരെ കയ്യിലെടുക്കുക. ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ ആ മോഡിഫിക്കേഷൻ തന്നെ ഒന്ന് നോക്കൂ, നമുക്കറിയാം അതിൽ എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കില്ല. പക്ഷെ അത് വന്നപ്പോ അവർക്കുണ്ടായ ഒരു ആവേശം ഒക്കെ സൈലൻസറിൽ മറ്റേ AK-47 ഒക്കെ വെച്ച് ഓടിക്കാന്ന് പിള്ളേര് വിചാരിച്ച രീതിയിലേക്ക് വരെ മാറിയിരുന്നു. അപ്പൊ ഈ ഒരു ഒരു മൊമെന്റം ഉണ്ടാക്കുക, ഒരു ഇനീഷ്യൽ പുൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നടക്കോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ അവരെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് അന്ന് പറ്റി. അത് വലിയ രീതിയിൽ സ്വാധീനിച്ചു. ഇപ്പൊ ഇത് അവരോട് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണോ, നിങ്ങൾ വരൂ, സർക്കാർ നിങ്ങൾക്ക് എല്ലാ സഹായം നൽകാം. നീക്കി വെച്ച പൊതുവേ കടത്തിലോടുന്ന ഒരു സർക്കാർ ജെൻസികൾക്ക് വേണ്ടി 50 കോടിയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ വേണം നമുക്ക് സമാധാനിക്കാം. എന്തായാലും ഒരുപാട് ആനുകൂല്യമുണ്ട്. നമുക്ക് പാചകം പഠിക്കണോ, കേരള പാചക കല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും, അതിന് വേണ്ടിയിട്ട് 2 കോടി രൂപ. അപ്പൊ പാചകം, ഭക്ഷണം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പാചകം എന്നത് ഒരു കലയാണ്. നളൻ പാചകം ചെയ്യുന്നവർ നള കല ആ രീതിയിൽ അറിയപ്പെടാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പാചക ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പൊ നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്ത ആരും കാണാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും. മുമ്പുണ്ടായിരുന്നു അത്, പക്ഷെ ആ ഒരു ഫലം കാണുന്ന രീതിയിലേക്ക് പോയി. ഇപ്പോ കേരളത്തിന്റെ പാചക കല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുപോലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യം. റബ്ബറിന് താങ്ങുവില 250 രൂപയായിട്ട് വർദ്ധിപ്പിക്കും. കൊച്ചിയിലെ ഫിലിം സിറ്റി വരാൻ പോകുന്നു. നാളികേരം ഈ തേങ്ങ സംഭരണത്തിന് പുതിയ കേന്ദ്രങ്ങൾ വരാൻ പോകുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി വരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്ര 600 കോടി രൂപ ബജറ്റിൽ വകയിരുത്തും. മലയാളം AI സംരംഭത്തിന് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കാൽപന്ത് കാലമാണല്ലോ, മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്, അതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ പുതിയ MSME തുടങ്ങാൻ സഹായം, അതിനുവേണ്ടി 100 കോടി നീക്കി വെച്ചിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി. മിഷൻ സമുദ്ര, ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അതിന് 400 കോടി
2: വകയിരുത്തിയിട്ടുണ്ട്.
1: മിഷൻ സമുദ്രയിൽ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. സംസ്ഥാനത്ത് കരയിലും കടലിലും വലിയ വിസ്മയ വികസനം ലക്ഷ്യമിട്ടിട്ടാണ് ഈ മിഷൻ സമുദ്ര എന്നങ്ങനെയാണ് പേരിട്ടത്. കരയിലും കടലിലും ഒരേ സമയം വികസനം സാധ്യമാകും. അതിൽ വിഴിഞ്ഞം വരും. അതുപോലെ കൊല്ലം ആലപ്പുഴ ഇക്കണോമിക് കോറിഡോർ ഒരു പ്രത്യേക സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടിയിട്ട് കോടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ വിഴിഞ്ഞത്തിന്റെ ആ റെയിൽ റൂട്ട് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും. ഒരുപാട് വികസന പിന്നെ എന്താ പറയുക സ്വപ്നങ്ങളുമായിട്ടുള്ള ഒരു ബജറ്റായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ. അതുപോലെ പുതുയുഗ കേരളം, ഇതുവരെ കണ്ട കേരളമല്ല, ഒരു പുതുയുഗ കേരളമാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. തീരദേശ മേഖലയ്ക്കുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ട്, ഇതിനൊക്കെ മുൻഗണന നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിന്റെ കടൽ തീര സാധ്യതകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ ഒരു തീരദേശം ഒരുപാട് സമ്പന്നമാണ്. അതിനെങ്ങനെ നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് മാറ്റാം, അതിന് വേണ്ടിയിട്ട് വലിയ ഒരു 400 കോടി രൂപയാണ് ബജറ്റിൽ അതിനെ വകയിരുത്തിക്കുന്നത്. അപ്പൊ അത് വലിയൊരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടില്ല. അതിന്റെയൊക്കെ വാർത്തകളും അദ്ദേഹം സംസാരിക്കുന്നതും പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്ന് അദ്ദേഹം ബജറ്റിൽ പറയുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ടൂറിസത്തെ ഒരു വ്യവസായമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രഖ്യാപിക്കും, ആക്കണമല്ലോ, അത് വ്യവസായമാണല്ലോ. ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മാലിന്യ സംസ്കരണ പ്ലാന്റ് അടിയന്തരമായിട്ട് വേണം. ആ നാട്ടിലെ ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. മുസ്രേസ് ടൂറിസം പദ്ധതി വിപുലീകരിക്കും. ഗ്രാമവികസനത്തിന് 2138 കോടി രൂപ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി. ഇതൊക്കെ തീർച്ചയായിട്ടും കയ്യടി നേടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ തീരുമാനങ്ങളാണ് ഇന്ന് വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. സമുദ്രം, ജലപാത, റോഡ്, റെയിൽ എന്നിവയെ സംബന്ധിച്ചിട്ട് വലിയ വലിയ പദ്ധതികളാണ് കേരളം ലക്ഷ്യമിടുന്നത്. കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റും അതിന് 200 കോടിയുടെ പദ്ധതി. അതുപോലെ നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോയിട്ട് പഠിക്കേണ്ട, ആ പഠന നിലവാരത്തിലുള്ള ക്യാമ്പസുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന രീതിയിൽ കേരളത്തെ മാറ്റും വരുന്ന 5 വർഷത്തിനുള്ളിലെന്നാണ് അദ്ദേഹം ഇന്ന് ബജറ്റ്
2: അവതരിപ്പിച്ചത്.
1: ഒന്നും വന്നിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. എന്തായാലും കൂട്ടേണ്ടി വരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ ആദ്യ ബജറ്റ് ആയതുകൊണ്ട് അതെപ്പോഴും ഒരു പിന്നെ വാഗ്ദാനങ്ങളുടെയും ഒരു നല്ല ബജറ്റായിട്ട് മാത്രമേ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്.
2: തീർച്ചയായിട്ടും
1: ആദ്യത്തെ അവസാനത്തെയും.
2: തീർച്ചയായിട്ടും ഈ സ്കൂളുകളിലേക്ക് വരുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് വലിയ നോക്കുന്നതാണ്. പിന്നെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്ക് വരുന്ന ബജറ്റ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഗതാഗതം തുടങ്ങിയിട്ടുള്ള, പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടില് ഇപ്പൊ വന്യമൃഗങ്ങൾ, അതിനെ എങ്ങനെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ.
1: തീർച്ചയായിട്ടും. എന്തായാലും മിഷൻ സമുദ്രയ്ക്ക് 400 കോടി എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. അതുപോലെ ലോജിസ്റ്റിക് ഹബ്ബാക്കാൻ വേണ്ടിയിട്ട് കേരളത്തെ ഏവിയേഷൻ രംഗത്ത് ഏഷ്യയിലെ ലോജിസ്റ്റിക് നമുക്ക് എന്തോ ഒരു സാധ്യതകൾ നിക്ഷേപ സൗഹൃദമാക്കും. നമ്മുടെ കേരളത്തിന് എപ്പോഴുള്ള പഴിയാണ് പ്രവാസികളടക്കമുള്ള നമ്മൾ കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പോകുമ്പോൾ നേരിടുന്ന ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിയിട്ട് നമുക്കൊന്നും നടക്കൂല. നമ്മൾ ആഗ്രഹിക്കും ഒരു വ്യവസായം തുടങ്ങാൻ. പ്രവാസിയായിട്ടുള്ള ആന്തൂരിലെ വ്യവസായി ഷാജിന്റെ കാര്യമൊക്കെ നമുക്കറിയാം, അത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതൊന്നും അല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഏകജാലക സംവിധാനം ഉണ്ടാക്കുമെന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ ബജറ്റിൽ പറഞ്ഞേക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ കയ്യടി കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നടപ്പാക്കിയിട്ട് അതിനുള്ള ഫണ്ടും കൂടി ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിൽ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന കിഫ്ബിയെ ഉടച്ച് വാർക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇടത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായിരുന്നു കിഫ്ബി. ആ കിഫ്ബി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായിട്ട് ബാധിച്ചു, മോശമായിട്ട് ബാധിച്ചു എന്നാണ് ഇപ്പോഴത്തെ ബജറ്റിൽ പുതിയ സർക്കാരും പുതിയ മന്ത്രിയും കൂടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ധനമന്ത്രി മുഖ്യമന്ത്രി കൂടിയാണ്, ധനമന്ത്രിയാണ്. അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു വിഷനോട് കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അടുത്ത 5 വർഷം കേരളം എങ്ങനെ പോകണം, എന്തൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ നിക്ഷേപം വരണം, എങ്ങനെ പിന്നെ ജൻസികളെ ചേർത്ത് പിടിക്കണം, എങ്ങനെ യുവാക്കളെ ചേർത്ത് പിടിക്കണം, അതേസമയം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണ ബില്ലടക്കം പാസ്സാക്കുന്ന ഒരു സർക്കാരായിട്ട് കയ്യടി നൽകാവുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്നത്. വലിയൊരു സംഭവ ബജറ്റാണ്.
2: തീർച്ചയായിട്ടും. എന്തായാലും വരുന്ന മണിക്കൂറിൽ ബാക്കി എന്തൊക്കെയാണ് വരുന്നത് കാണാം. ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പകുതി, സത്യം പറഞ്ഞാൽ കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, കുട്ടികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു വലിയൊരു ആവശ്യമായിട്ടോ എല്ലാവർക്കും തന്നെ,
1: ഫാമിലി
2: ഇൻഷുറൻസ്, കുട്ടികളും സ്ത്രീകളും അല്ല, ഒരു ബഡ്ജറ്റ് ഫാമിലിക്ക് വെച്ചിട്ട് അതിനെ
1: പ്രീമിയം ഒക്കെ വളരെ കൃത്യമായിട്ടല്ലേ നമുക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന രീതി, ഒരു ചെറിയ തുക നമ്മുടെ ഭാഗത്തുനിന്ന് ബാക്കി സർക്കാരിലുള്ള രീതിയിൽ കൊണ്ടുവന്ന നല്ലത്.
2: ഒരു നാമമാത്രമായ ഇൻഷുറൻസ് അല്ല, എല്ലാ ഹോസ്പിറ്റലുകളിലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സർക്കാർ കൊണ്ട്, സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യടി എല്ലാ വശത്തുനിന്നും നേടിയെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കും
1: വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, അതുപോലെ ഈ സ്ത്രീകളെ സഹായിക്കുന്ന പദ്ധതികൾ ഒരു സംസ്ഥാന സർക്കാർ നടപ്പാക്കിയാൽ ഉറപ്പായിട്ടും തുടർഭരണം ഉണ്ടാവും അവർക്ക്.
2: തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് നോക്കാം, വരുന്ന മണിക്കൂറുകൾ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്താ സംഭവത്തിൽ ഇന്ന് ബഡ്ജറ്റിനെ കുറിച്ച് തന്നെയാണ് ബിനിപദ്മയും അക്ഷയും ഇവിടെ നിങ്ങളോട് സംസാരിച്ചത്.
0: Brought to you by ABC Cargo and Courier, number 1 in GCC.
2: ട്രാഫിക്കിന്റെ അപ്ഡേറ്റ്സ് പറയുന്ന സമയത്ത് പലരും എനിക്ക് പറയാൻ, പക്ഷേ ഇന്നെങ്കിലും ഇച്ചിരി കുറവുണ്ട്, സത്യം പറഞ്ഞാൽ ഇന്ന് ഇച്ചിരി കുറവുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെക്ക് മോഹൻ ബിസാറോട് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഇന്നത്തെ പോകുന്നില്ല. ഷാർജയിൽ ഒരു ചെറിയ കൺജഷൻ മാത്രമേ ഉള്ളൂ, അല്ലിത്തേറ്റോളോട് അത് പിന്നെ നിങ്ങൾ നോക്കേണ്ട, അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ഇതാണ് വീണ്ടും ഒരു ആക്സിഡന്റ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊരു സ്ലോ മൂവിങ് ട്രാഫിക് അവിടെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല ഫ്രീ ആയിട്ടാണ് അൽക്കൽ റോഡ്, ഷെഖ്സാ റോഡ്, നമ്മുടെ എമിറേറ്റ്സ് റോഡ്, ഇതൊക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നു. റാസർകോർ റോഡ്, അലൈൻ റോഡ്, ഇതെല്ലാം വലിയ ഒരു വിഷയമില്ല, അവിടെ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. ടുവേർഡ്സ് ജബലലി നോക്കുകയാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ റോഡ് കിടക്കുന്ന സിറ്റുവേഷനാണ്. ഇനിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും റോഡ് ക്ലോഷറോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോഡ് ക്ലോഷർ വരത്തില്ല, അല്ലെ, എവിടെയെങ്കിലും റോഡ് ക്ലോഷർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling. ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
1: ഈ പയ്യനെ കണ്ടോ
0: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്
2: അഭിജിത് കുമാർ.
0: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങളാണ് നിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ശ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും. അതാ
3: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's
13: 055-666-5859.
14: Home 92.2 FM. Home is a feeling. Ammone, enda idu? Ee vandide AC
15: adichu poyalla. Idu
14: ke Eda mone, poda poi. Vandide AC adichu poi.
16: Annam pedikkanada.
17: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
14: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
18: അണ്ണ ശ്രദ്ധിക്ക.
19: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മിഷൻ സമുദ്രയും സാമ്പത്തിക ഇടനാഴിയുമടക്കം പദ്ധതികൾ. ലക്ഷ്യം പുതുയുഗ കേരളം. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പ്രിയദർശിനിക്ക് 600 കോടി, ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കരയിലും കടലിലും വലിയ വിസ്മയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി ധനവാരി വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയാണ്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. തുറമുഖ നഗരമാക്കും അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോകോത്തര മാരിടൈം ശക്തിയാക്കി മാറ്റുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖ തുറമുഖ നഗരമായി വികസിപ്പിക്കും. ഈ വികസന പ്രവർത്തനങ്ങളുടെ സംസ്ഥാനത്തെ തീരദേശ മേഖലയിലുള്ളവർക്ക് വലിയ തോതിൽ തൊഴിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്നും ബജറ്റ് പറയുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ റെയിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. കേരളത്തിൽ പുതിയൊരു കപ്പൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നതിനൊപ്പം സമുദ്ര പാരമ്പര്യം വിളിച്ചോതുന്ന അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയിട്ടുണ്ട്, 250 രൂപയാക്കി. തീരമേഖലയ്ക്ക് കരുതലാകുന്ന പദ്ധതികൾ ബജറ്റിൽ. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതി, മണ്ണെണ്ണയുടെ സബ്സിഡി കൂട്ടി. മുതലപ്പുഴി ഹാർബറിലെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കപ്പെടും. പട്ടയമില്ലാത്ത തീരദേശവാസികൾക്ക് പട്ടയം നൽകും. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിംഗിനെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ പേരിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി. മനുഷ്യ മൃഗ സംഘർഷം ലഘൂകരിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ സജ്ജമാക്കും. ഇതിനായി 192 കോടി വകയിരുത്തി. കോഴിക്കോട് എം ടി വാസുദേവ് നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക്. ബജറ്റിൽ ജെൻസികൾക്കായി സ്റ്റാർട്ടപ്പ് പദ്ധതി പ്രഖ്യാപിച്ച് കേരള മുഖ്യമന്ത്രി. ഇതിനായി 50 കോടിയാണ് വകയിരുത്തിയത്. കർഷകർക്ക് കൈത്താങ്ങായി പദ്ധതി. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ക്ഷീര വികസനത്തിനായി 102 കോടി. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി. 3 വർഷത്തിനുള്ളിൽ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. 2. ഭൂപരിഷ്കരണത്തിൽ ലാൻഡ് മാനേജ്മെന്റ് നയം നടപ്പിലാക്കും. വ്യവസായങ്ങൾക്ക് ഭൂമി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തുന്നത്. വയോജന വകുപ്പിൽ കെയർ ഗിവർ പദ്ധതി നടപ്പാക്കും. രോഗപരിപാലന പരിശീലനവും നൽകും. IIT റിസർച്ച് പാർക്ക് മാതൃകയിൽ റിസർച്ച് പാർക്ക് കേരളത്തിൽ വകയിരുത്തുന്നത്. 60 കോടി രൂപ. JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റി. 100 കോടി വകയിരുത്തും. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി. 25 ലക്ഷം സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. ആരംഭ ചിലവുകൾക്ക് 10 കോടിയാണ് വകയിരുത്തുന്നത്. സംസ്ഥാനത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി ബ്രാൻഡ് കേരളം പ്രഖ്യാപിച്ച് ധനമന്ത്രി വി ഡി സതീശൻ. തൊഴിലവസരമുണ്ടാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആദ്യഘട്ടത്തിൽ വകയിരുത്തുന്നത്. 2 കോടി രൂപ. 3 ജില്ലകൾ ചേർത്ത് തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി. ഇതിനായി 50 കോടി. കോറിഡോറിൽ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി നോളജ് വാലി. ഏറ്റവും മികച്ച അക്കാദമിക് പ്രോഗ്രാമുകൾ കൊണ്ടുവരും. മികവിന്റെ കേന്ദ്രങ്ങൾ കൊണ്ടുവരും. മുൻനിര സ്ഥാപനങ്ങളുമായി ഇതിനായി സഹകരിക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. ദുർബല വിഭാഗത്തിന് കരുതൽ മിഷൻ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. DA DR മുടക്കമില്ലാതെ സർക്കാർ നൽകും. ജീവനക്കാർക്ക് ആശ്വാസ പദ്ധതിയാണിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള സർക്കാർ പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട്. ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ. മെഡിസെപ്പ് പരിഷ്കരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കി തുടങ്ങി. 2. ഭൂപരിഷ്കരണമാണ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഷ്വേർഡ് പെൻഷൻ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ DA ഇനി മുടങ്ങില്ല. നിക്ഷേപങ്ങൾക്കുള്ള തടസ്സം ഇല്ലാതാക്കുമെന്നും. ഭൂമി ഏറ്റെടുക്കലിന് ഏകജാലക സംവിധാനമുണ്ടാകും. പങ്കാളിത്ത പെൻഷനിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി. വ്യവസായങ്ങൾക്ക് 1558 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. MSME ഗ്രോത്ത് സ്കീം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. 10,000 MSMEകൾ തുടങ്ങാൻ 100 കോടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കരുതൽ മിഷൻ എന്നതാണ് പദ്ധതി. ദുർബല വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കരുതൽ മിഷൻ പ്രഖ്യാപിച്ച് കേരള മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ബജറ്റ് അവതരണം ഇപ്പോൾ നിയമസഭയിൽ തുടരുകയാണ്. തലയ്ക്ക് മീതെ 50,000 കോടിയുടെ ബാധ്യതയാണുള്ളതെന്ന് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി പറഞ്ഞു. ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഗോൾഡൻ ഹവർ പ്രോജക്ട്, ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും, തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ്, കേരളത്തെ ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനാക്കും റീച്ച് കേരള പദ്ധതി, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യം, ക്യാൻസർ പ്രതിരോധ മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്ക് 20 കോടി, ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കും, നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ അടക്കം, റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥന്റെ പേരിൽ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്ട് അടക്കം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് പ്രഖ്യാപനം, പൂന്തുറയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കാൻ നടപടി, തൃത്താലയിൽ കെ ആർ നാരായണൻ സിവിൽ സർവീസ് അക്കാദമി, സംസ്ഥാന ജീവനക്കാരുടെ ഡി എ പെൻഷൻകാരുടെ ഡി ആർ മുടക്കമില്ലാതെ നൽകും, മെഡിസെപ് പരിഷ്കരിക്കും എന്നതടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങളാണിപ്പോൾ ബജറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ചൂടുകൂടിയ വീക്കെൻഡാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 47%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂൺ 19 വെള്ളിയാഴ്ച, ആൻഡ് ഇറ്റ്സ് എ വീക്കെൻഡ്. എന്താണ് വീക്കെൻഡ് പരിപാടികൾ? നല്ല ചൂടുള്ള വീക്കെൻഡ് ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ഫുട്ബോളുകൾ ചൂടായിട്ട് തന്നെ ഇരുന്ന് കാണാനാണോ നിങ്ങളുടെ എല്ലാ താല്പര്യം? എന്താണേലും നല്ല രീതി, നല്ല രസമാണ്. രാത്രിയാണെങ്കിൽ നമുക്ക് കൂടെ ആരെങ്കിലുമൊക്കെ കളി കാണാനുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഒരേപോലത്തെ സ്പിരിറ്റ് ഉള്ളവർ അല്ലെങ്കിൽ എതിർ ടീമിൻ്റെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കളി കാണാനായിട്ട്. എന്നാലും വീക്കെൻഡാണ്, ആഘോഷിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. എന്താണേലും നമ്മൾ കുറച്ച് ദിവസമായി വീണ്ടും നമ്മുടെ വാഹനത്തിന് ലാസ്റ്റ് നമ്മൾ മെർസിഡീസ് എസ് ക്ലാസിൻ്റെ നമ്മളൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന വാഹനങ്ങൾ. ഇപ്പം നമുക്കറിയാം നാട്ടിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു വാഹന കമ്പനിയാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് നോക്കുകയാണെങ്കിലും റിലയബിൾ ആയിട്ട് നോക്കുകയാണെങ്കിലും മാരുതി സുസുക്കി എന്ന് പറയുന്ന മാരുതി, നമ്മുടെ 800 നിന്ന് നമ്മളെ സ്വപ്നം കാണിച്ച വാഹനമെന്ന ഒരു സ്വപ്നം എല്ലാവർക്കും നേടിക്കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം 800. അപ്പം ഈ മാരുതി സുസുക്കി നമ്മുടെ ടൊയോട്ടോയുടെ, നമുക്ക് ഒരുപാട് മോഡലുകൾ അറിയാം. നമുക്കിപ്പം ബ്രീസയുടെ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മുടെ ടൊയോട്ട അതിൻ്റെ വേറൊരു മോഡൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പല വേരിയൻസിൽ നമുക്ക് പല വാഹനങ്ങൾ ടൊയോട്ട മാരുതിയുടെ ഒരു കോമ്പിനേഷൻസ് അറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ അവരുടെ സാങ്കേതികമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ മികവും, അവരുടെ ഇലക്ട്രിക്കൽ പുതിയ വരുന്ന ഇന്നോവേഷൻസും കാര്യങ്ങളും ഒക്കെ ഏറ്റവും മികവാണ്. അപ്പം മാരുതിയുടെ ആ ഒരു അഫോർഡബിലിറ്റിയും ആ രണ്ട് ഒരു കോംബോ കൂടെ വരുന്ന സമയത്ത് എൻഡ് യൂസേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് കാണുന്നത്. അപ്പം കുറേ കൂടെ വാഹനങ്ങൾ ഇപ്പം മാരുതിയും അതുപോലെ തന്നെ ടൊയോട്ടയുടെ ഭാഗത്തു നിന്നും വരാൻ പോകുന്നുണ്ട്. അത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സ്പെഷ്യലി ഇവി ആയിട്ടുള്ള വാഹനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്നോവ ക്രിസ്റ്റ ഇപ്പം നമുക്ക് അടുത്തൊരു വർഷം കൊണ്ട് തന്നെ നമുക്ക് മൊത്തം തന്നെ നമ്മുടെ സെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇനി അതില്ല. അതിന് പകരമാണല്ലോ ഹൈക്രോസ് ഹൈബ്രിഡ് വന്നിരിക്കുന്നത്. ഇപ്പം ഹൈക്രോസ് ഹൈബ്രിഡിൻ്റെ ഏറ്റവും ഒരു പുതിയ മോഡൽ ടൊയോട്ട കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മാരുതിയുടെ ഇൻവിക്ടോ എന്ന് പറയുന്ന മോഡൽ, ആ മാരുതിയുടെ ഇൻവിക്ടോ എന്ന് പറയുന്ന മോഡൽ, അതൊരു പ്രീമിയം MPV ആണ്. അത് പുതിയ ഒരു രീതിയിൽ ടൊയോട്ടയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മാരുതിയുടെ സുസുക്കി YMC എന്ന് പറയുന്ന, അതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. ആ ഒരു വണ്ടി മാരുതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് 7-സീറ്റർ ഫാമിലി വണ്ടിയാണ്. ആ ഒരു വണ്ടിയും അതോടൊപ്പം തന്നെ ടൊയോട്ട YMC എന്ന് പറയുന്ന ഇലക്ട്രിക് MPV എന്ന് പറയുന്നൊരു വാഹനവും കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ പല ഷോറൂംസിലും കയറി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്കിത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു രണ്ട് കമ്പനിയുടെയും കൂടെ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്ന പുതിയ മാരുതി എർട്ടിഗ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ ഒരു 4, 5, 6 വാഹനങ്ങളാണ് ഇപ്പോൾ ടൊയോട്ട മാരുതിയുടെ ഒരു കോമ്പിനേഷൻസിലേക്ക് നമുക്ക് വരാനായിട്ട് പോകുന്ന പുതിയ വാഹനങ്ങൾ നമ്മുടെ നേരത്തിൽ. എന്നാലും നോക്കുകയാണെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലും കഴിഞ്ഞ എനിക്കൊന്ന് 2 നമ്മൾ പല വാഹന റേഞ്ചിലെ വാഹനങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ടാറ്റയും മഹേന്ദ്രയും കഴിഞ്ഞ ഒരു 3 ഞാൻ തന്നെ പറഞ്ഞ റിവ്യൂവിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ ടാറ്റയും മഹേന്ദ്രയും ആണ് ഒരുപക്ഷെ 1 അഫോർഡബിലിറ്റിയിൽ ഒരു 6-7 രൂപയ്ക്ക് വാഹനം അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഹേന്ദ്രയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുന്നത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട്, ഇപ്പോൾ ഥാറല്ല ഞാൻ അതിലും മേലോട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 20-25 രൂപയ്ക്ക് മഹേന്ദ്രയ്ക്കും ഉണ്ട് ടാറ്റയ്ക്കും ഉണ്ട്. നല്ല പ്രീമിയം ക്ലാസ് വാഹനങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടുന്നതാണ്. പിന്നെ നമ്മളൊരു ബ്രാൻഡ് ടൊയോട്ട എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് പറഞ്ഞു. പിന്നെ ദ ലക്ഷറി വേരിയൻ്റിലായിട്ടുള്ള മെർസിഡീസ് S450 EV കാര്യവും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഒരുപാട് ഓപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സ്പെഷ്യലി ഏതെങ്കിലും മോഡലിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതും ഞാൻ പഠിച്ച് റിവ്യൂ ചെയ്തിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ രണ്ട് രീതിയാണ് കേട്ടോ, നമ്മൾ വാഹനം ഓടിച്ച് റിവ്യൂ പറയുന്നതും നമ്മളതിൻ്റെ ഒരു സ്പെക്ക് പഠിച്ചിട്ട് റിവ്യൂ പറയുന്ന രണ്ട് രീതിയാണ്. രണ്ടും വേണം, പക്ഷേ എന്താണേലും പഠിച്ചിട്ടാണ് എനിക്ക് റീഡിൽ എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അങ്ങനെ ഏതെങ്കിലും എനിക്ക് അവൈലബിൾ ആണെന്ന കാസൊക്കെ ഞാൻ പേഴ്സണലി ഞാൻ പറയാറുണ്ട്, ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്താണേലും നാട്ടിൽ പോകുന്ന സമയത്ത് സ്പെക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ബാക്കി നിങ്ങൾ നാട്ടിൽ ചെന്ന് ഓടിച്ച് നോക്കിയും കൂടെ എൻ്റെ റിവ്യൂ മനസ്സിലാക്കുക.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കാണ്ടാ
5: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
7: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എംഇ.
8: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
9: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
10: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
8: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വിച്ച് മീ.
10: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽറ്റർ കോഫിയും മസാല വടയും ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോലാബട്ടൂര്, എന്തൊക്കെ വേണം?
8: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്സ്, 17 ഔട്ട്ലെറ്റ്സ് അക്രോസ് ദി UAE. The people's choice.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: ഓൾറൈറ്റ്, നമ്മളങ്ങനെ ബാലൻ സിനിമ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ടിക്കറ്റ്സ് വേണ്ടേ? ടിക്കറ്റ്സിന് വേണ്ടിയിട്ട് അടുത്ത ചോദ്യം ഇവിടെ റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു സംഭവം, ഒരു ട്രെയിലറാണ് കേൾപ്പിക്കുന്നത്. ഈ ട്രെയിലർ, ഇതിൻ്റെ ഒരു ഡയലോഗ്, ഈ ട്രെയിലറിനകത്ത് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നതിൻ്റെ ഈ ഒരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഈ ട്രെയിലർ ഏത് സിനിമയുടെ ആണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. കുറച്ച് വഴകേതാ, കുറച്ച് വഴകുന്ന ഇനിയിപ്പോൾ അടുത്തിടെ ഇറങ്ങിയ കാര്യം സിനിമയൊന്നുമല്ല, പക്ഷേ മിക്കവാറും ഇത് നമ്മുടെ ടി വിയിലും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സിനിമയാണ്. കേൾപ്പിക്കട്ടെ, വളരെ വ്യക്തമായിട്ട് കേൾപ്പിച്ചോ, അല്ല ശ്രദ്ധിച്ചോ, ഞാൻ കേൾപ്പിച്ചോളാം. നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുപോയി അയ്യോ, ഞാൻ പറഞ്ഞുപോയി ഒന്നുമില്ല, ട്രാഫിക് അപ്ഡേറ്റ് നോക്കിട്ട് വരാം, എന്നിട്ട് ഞാൻ വീണ്ടും വേറൊരു ചോദ്യം എടുത്തു വെച്ചിട്ട് വരാം. ഓക്കെ, ബൈ.
2: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC.
1: ഒന്നും പറയണ്ട, ഒപ്പോ എന്ന് പറയുന്ന സിനിമയായിരുന്നു എടുത്തു വെച്ച്, ഞാൻ ഒപ്പോ എന്ന് തന്നെ അങ്ങ് പറഞ്ഞും പോയി. എന്തോ ചെയ്യുമെന്ന് പറ, ട്രാഫിക് അപ്ഡേറ്റ് നോക്കാം. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെയാണ് നമ്മുടെ നിലവിലുള്ള, ഇപ്പോഴും ആ ട്രാഫിക് അവിടെ ഉണ്ട്. അലിത്തേറ്റ് ഓൾ റോഡിലും ട്രാഫിക് ഉണ്ട് കേട്ടോ. ഈ രണ്ട് റോഡും തന്നെയാണ് എടുത്തു പറയേണ്ടത്. എംറേറ്റ്സ് റോഡൊക്കെ ഇച്ചിരി ഫ്രീ, നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് അൽകെയിൽ റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. എന്തായാലും വേറെ എവിടെയെങ്കിലും കഞ്ചിഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. എൻ്റെ ഫ്ലോ എങ്ങ് വെച്ചേ, എനിക്ക് കുറേ നാളുകൾക്ക് ചോദിച്ചാൽ അങ്ങനെ ഞാൻ തന്നെ ഉത്തരം പറയുന്നത്. എന്താണേലും ഞാൻ ഒട്ടന തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്.
2: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
2: You are listening to Sand Dunes with Akshay and Vidya.

0: റൈറ്റ്, അങ്ങനെ ഞാൻ ആ കോണ്ടസ്റ്റിലേക്ക് തന്നെ നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ്സ് കിട്ടാനായിട്ടുള്ള അവസരമാണ് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ ഈ വട്ടം തെറ്റിപ്പോകത്തില്ല കേട്ടോ. ബാലൻ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. നല്ല അടിപൊളി പടമാണ്, ഒരുമിച്ചിരുന്ന് കാണാം. അപ്പൊ ഞാനിപ്പം കേൾപ്പിക്കാൻ പോകുന്ന ഈ മൂവി ട്രെയിലർ ഏത് സിനിമയിലെയാണെന്നാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? കറക്റ്റ് ആയിട്ട് കേട്ടോളൂ.
1: കുര്യാച്ചൻ നേവികാർക്കും പട്ടിക്കും നിങ്ങളെ സപ്ലൈ നടവാണ്ടായിരുന്നു.
2: തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുര്യാച്ചന്റെ കുറെ അടുപ്പക്കാര് ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ട്.
3: മൂന്നും കഴിഞ്ഞ് നാലാഴ്ച ആയിട്ടാണ് അടിവാരത്തെ കാണാൻ ഞാൻ പഴയത്തിലേക്ക് ചെന്നത്.
2: ആർക്ക് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യും.
0: യെസ്, ഏതാണ് ഈ സിനിമ? അയ്യോ, ഇത് വൻ തരംഗം ഉണ്ടാക്കിയേക്കുന്ന ഒരു സിനിമയായിരുന്നു. ഇവിടെ ഓൾറെഡി ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്പെല്ലിംഗ് തെറ്റായിട്ട് അയക്കരുത്, സ്പെല്ലിംഗ് തെറ്റായിട്ട് അയച്ചാൽ റാൻഡമൈസർ നിങ്ങളെ പിക്ക് ചെയ്തില്ല. എന്നെ പറയരുത്, അത് എൻ്റെ കുഴപ്പമല്ല. കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഒക്കെ ശരിയായിട്ട് അയക്കണം. ആ ചിലവരൊക്കെ ഫുള്ളായിട്ട് തെറ്റിച്ച് അയച്ചിട്ടുണ്ട്, അതിനും അടിപൊളി. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ സി, നിങ്ങൾ കറക്റ്റായിട്ട് ഫോമാറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കുക. ഫോമാറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആദ്യം വായിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഓക്കെ, ഒരുപാട് മെസ്സേജ് വന്നു കൂടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടെ ഞാൻ പറയാം, ബാലൻ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ഇത്രയും നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങളെ പിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണേലും കറക്റ്റായിട്ട് തന്നെ വേഗം വായിച്ചോളാം. ലെറ്റ്സ് സീ ആരാണ് ആ വിജയിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം.
4: You're listening to Home 92.2 FM. Home is a feeling.
5: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
6: മഴയിലും വെയിലും കൂടാ

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
10: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5-ൽ ആസ്വദിക്കാം.
1: Z5-ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
10: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മിഷൻ സമുദ്ര സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ പ്രഖ്യാപിച്ച് വി ഡി സതീശൻ സർക്കാർ. ഇ ഡി കേസ്, വീണ ടിയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ട ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് അവതരിപ്പിച്ചു. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനം. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതിയും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന മുഖ്യമന്ത്രി. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശാ ഓണറേറിയം 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് പരിഷ്കരിക്കുമെന്നല്ലാതെ മറ്റു പ്രഖ്യാപനങ്ങളില്ല. ലീവ് സറണ്ടറിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. പങ്കാളിത്ത പെൻഷനിൽ മാറ്റം. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പെൻഷൻ പദ്ധതിയിൽ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡി എ, പെൻഷൻകാരുടെ ഡി ആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമില്ല. ഡി എ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നു. കേരളത്തിലെ സാമൂഹികാവസ്ഥ സ്തംഭനാവസ്ഥയിലെന്ന് മുഖ്യമന്ത്രി. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവുണ്ടെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിനെന്നും മുഖ്യമന്ത്രി. യു ഡി എഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസനങ്ങളുടെ ദിശാസൂചികയെന്ന മുഖ്യമന്ത്രി. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കളെ ചേർത്ത് നിർത്തും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ. യു ഡി എഫ് സർക്കാരിന്റെ 1-ാം ബജറ്റിൽ റാഗിംഗ് തടയാൻ പദ്ധതി പ്രഖ്യാപിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ പദ്ധതി. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും. ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192 കോടി രൂപ വകയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി മലബാറിൽ ലോക നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സ്റ്റേഡിയത്തിൽ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. വിമാനത്താവള വികസനത്തിന് 200 കോടി. നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും ബജറ്റ്. മറ്റു വാർത്തകളിലേക്ക്. സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സി എം ആറിലുമായി ബന്ധപ്പെട്ട 3 പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 9 പേർക്കാണ് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതിനിടെ സി എം ആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ ഇ ഡി ഇപ്പോൾ തുറന്ന് പരിശോധിക്കുകയാണ്. ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാൻ പരമോന്നത നേതാവ് മോത്തബ ഖാംനൈ. ഇറാനുമായി ധാരണയിൽ എത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനായി എല്ലാ സ്വാധീനവും ചെലുത്തിയെന്നും മോത്തബ. ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയെന്ന് US, പൊതുവായ സമുദ്ര മേഖലയിലേക്ക് തങ്ങൾ മാറിക്കഴിഞ്ഞുവെന്ന് US സെൻട്രൽ കമാൻഡ്. ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്ക് പോകില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. US പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായ JD Vance കഴിയുന്നത്ര വേഗം ചർച്ചകൾ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ടെലഗ്രാം നിരോധനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധനം 22 വരെ തുടരും. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി UAE. ഗൾഫ് സംഘർഷം. യാത്ര തടസ്സപ്പെട്ടവർക്ക് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചു. June 10 ആരംഭിച്ച ഇളവ് July 9 വരെ. വിമാന സർവീസുകളിലെ തടസ്സങ്ങൾ കാരണം വിസ കാലാവധി കഴിഞ്ഞുള്ള പിഴകളിൽ നിന്ന് നേരത്തെ ഒഴിവാക്കപ്പെട്ടവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. അടുത്ത വാർത്ത 11 മണിക്ക്.
2: Was brought to you by Dhanya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 43%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: Mexico! United States! Canada!
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
4: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
5: ലോക ഫുട്ബോളിന്റെ മഹാ

0: Visit iRise.me.
1: Mexico! United States! Canada!
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേ

0: Visit iRise.me.
1: Mexico! United States! Canada!
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേ

0: You are listening to Sand Dunes with Akshay and Vidya.
1: ഇനി ഒരു മൂന്ന് മാസം കൂടെ മാത്രമാണ് നമുക്ക് ആപ്പിളിന്റെ 18 ലൈനപ്പ് ഇറങ്ങാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ മറ്റൊരു വീക്കെൻഡിൽ നിൽക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസം ആപ്പിളിന്റെ സിഇഒ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തേക്കുന്ന ഒരു പത്രത്തിന്റെ ഇന്റർവ്യൂവിൽ കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ എന്നാണ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ ആളുകൾ പൊക്കിയത്. അങ്ങനെയാണ് ഞാനും ഇതറിഞ്ഞത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ലൈനപ്പ് ഇറങ്ങാനായിട്ട് ഇനി വളരെ കുറച്ച് നാളുകളോടെയുള്ളൂ. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ഫോൾഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പുതിയ രീതിയിലുള്ള ഡിസൈനോ, കാരണം കുറേ നാളായി ഈ ഒരു ഡിസൈൻ ഒറ്റ ഡിസൈനിൽ വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 13 മുതലല്ലേ ഇത് തുടങ്ങാൻ തുടങ്ങിയത്. 12 ഈ ഡിസൈനാ, അതെ 11 ഈ ഡിസൈനാ, ശരിയാ അല്ലെ? എല്ലാത്തിലും ഈ ഡിസൈൻ തന്നെയല്ലേ? നമ്മുടെ ഈ 3 ക്യാമറാസ് ആ ഒരു രീതിയിലിരിക്കുന്ന ഡിസൈൻ തന്നെയല്ലേ ആപ്പിളിനുള്ളത്? എനിവേസ്, അപ്പം എന്താണേലും ഇതിപ്പം 16-17 7 കൊല്ലം നമുക്ക് വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വട്ടം അതൊരു സെപ്പറേറ്റ്ലി ഒരു അതിനൊരു ബോർഡർ കൊടുത്തു എന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് തോന്നുന്നില്ല. അപ്പം ഈ വട്ടം അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കാണുന്ന രീതിയിൽ വേറെ എന്താ പറയുക വെർട്ടിക്കലായിട്ടുള്ളൊരു 3 ക്യാമറ വരുമെന്നൊക്കെ 4 ക്യാമറ വരുമെന്നുള്ളതോ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് 2-2 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ വട്ടത്തെ ഫോണിന് വില കൂടും എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഏ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ചിപ്സിന് അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധി നേരിടുന്നത് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില കൂടാനുള്ളതാണ് ചാൻസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരും ഈ കസ്റ്റമേഴ്സിൽ നിന്ന് ഈ വില കൂടുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈസി ഇത് എവിടെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ പലരും പല രീതിയിലാണ് ബൈ ചെയ്യുന്നത്. ലീസിനെടുക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വർഷത്തെ ലീസിനെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആ ഫോൺ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എല്ലാ വർഷവും ഫോൺ ഇങ്ങനെ മാറി പോകുന്ന കുറേയധികം ആളുകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വില വർധനവ് വരുമ്പോൾ അതൊരു വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള നഷ്ടമോ അല്ലെ ഒരു പക്ഷേ ഇതേ ഫോൺ തന്നെ അടുത്ത വർഷം കൂടെ ഉപയോഗിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. സി ആപ്പിളിൻ്റെ എപ്പോഴും ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി അത് ഭയങ്കരമായിട്ട് നമുക്ക് റിലയബിളാണ്. കാരണം വർഷങ്ങൾക്ക് മുന്നേ എടുത്തേക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മാക്ബുക്ക് പ്രോ ഉണ്ടാവും, ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും, അത് ഇന്നും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ആപ്പിളിൻ്റെ മാത്രം, വേറെ ഒരു കമ്പനിയിലും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്ഷന് കാശ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ലീസും പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വർഷം വർഷം മോഡൽ മാറ്റുന്ന സമയത്ത് വില കൂടുന്ന സമയത്ത് നഷ്ടമാണ്. അപ്പോൾ എന്താണേലും 18 എല്ലാവരും നോക്കിയിരിക്കുന്ന വില അതിനപ്പോൾ എനിക്കൊന്നും ഒരു 16 എടുത്തതിന് ശേഷം 17 അധികം എടുത്ത ആളുകൾ കുറവാണ്. 16 വലിയ 15 ആയിരുന്നു ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം 16 ഓക്കെ ആയിരുന്നു. 17 അത്ര വലിയ മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ വിപണിയിൽ അത്ര വലിയ മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂല്. പക്ഷെ 18 എല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിലവർദ്ധനവെ കുറിച്ച് പറഞ്ഞത്. എന്താണെന്ന് നോക്കാം. ഒരു 2 മാസം കഴിയുമ്പോൾ എങ്ങനെയാണ് പുതിയ ഡിസൈനും കാര്യങ്ങളും ഒക്കെ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ എന്തായാലും എയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നുള്ള ഉറപ്പാണ്. ഈവൻ ഫോൾഡ് ഇപ്പോഴെങ്കിലും ആപ്പിൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ബാക്കിയുള്ള എല്ലാ കമ്പനികളും അതിൻ്റെ 7th സീരീസ് വരെ ഇറക്കിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
2: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
3: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
4: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ തന്നെ അലിത്തേ ടോൾ റോഡിൽ ട്രാഫിക്കേ ഇല്ല. എന്താണെന്ന് പോലും അവിടെ അറിയാത്ത ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞാൻ ഇങ്ങനെ കാണുകയുള്ളൂ കേട്ടോ. വർക്കിംഗ് ഡേയിൽ ഈ ഒരു സമയത്ത് അലിത്തേ ടോൾ റോഡിൽ വളരെ വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡും അൽഖൈൽ റോഡും എമിറേറ്റ്സ് റോഡും എല്ലാ റോഡും നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്ന പോലെ നമ്മളെ അറിയിക്കാനാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന
2: ചിത്രം
1: രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
3: ഈ പയ്യന്
1: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
4: അഭിജിത് കുമാർ
1: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങളാണ് നിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: 92.2 FM. Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കാണ്ടാ
1: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്റെ കൂടെ ശിവയും ജോയിൻ ചെയ്യുന്നു. ഹാപ്പി വീക്കെൻഡ് ശിവ.
1: ഹാപ്പി വീക്കെൻഡ് അക്ഷയ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും.
0: എന്താണ് വിശേഷങ്ങൾ? വീക്കെൻഡായിട്ട് മഞ്ഞ കിട്ടിട്ടാണ് ശിവ ഇവിടെ വന്നിരിക്കുന്നത്.
1: അതെ അതെ, ഞാൻ ഒന്ന് ഒരല്പം മഞ്ഞയിൽ കുളിച്ച് വരാന്ന് വിചാരിച്ചിരുന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും നമ്മള് ഇന്നൊരു വെറ്റൊരു മൂവി റിവ്യൂ കൂടെയാണ്. മൂവി റിവ്യൂ അല്ല, നമ്മുടെ
1: ട്രെയിലർ
0: റിവ്യൂ. അപ്പൊ എന്താണേലും നമ്മള് മലയാള സിനിമ നമുക്ക് എല്ലാവരും കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടെ ആയിരുന്നു ഐ നോബഡി എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ആയിരുന്നെന്ന് തോന്നുന്നു നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
1: ടീസർ നമ്മൾ ഒരിക്കൽ ജസ്റ്റ് പ്ലേ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ നോബഡിയുടെ ട്രൈലർ ഞാൻ ഒന്നേ ഒരു നോക്കേ നോക്കിയിട്ടുള്ളൂ കേട്ടോ.
0: ശരി, അപ്പൊ എന്താണേലും മലയാള സിനിമയിൽ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഐ നോബഡിയുടെ ട്രെയിലർ ആണ് നമ്മൾ ഇപ്പോൾ കാണാനായിട്ട്. നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പൊ എന്തായാലും ആദ്യം ട്രെയിലർ നമുക്ക് ലൈവ് ആയിട്ട് അങ്ങ് കണ്ടേക്കാം.
2: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകുത
3: കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ട്. പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം.
4: സാർ എസ് പി ഓഫീസർ ഒന്ന് വരണമായിരുന്നു.
5: രാജു ഏത് ബാങ്കിൽ അക്കൗണ്ട്?
3: എസ് എസ് ബി.
0: രാജു തന്നെയാണ് പേര്.
1: രാജീവൻ എന്നാണോ?
5: രാജീവൻ.
6: ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്.
7: ഇതിനു മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട്
8: തല്ലിണ്ടിയാണ്
7: എന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ. പെട്ടുപോലിടൂ.
3: എന്ത് ചെയ്യാനാ സാറേ? കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം.
9: ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചു നടക്കാൻ പറ്റില്ല.
10: ഇവിടെയൊക്കെ പൈസ വെക്കുന്നത് സേഫ് ആണോ?
11: എനിക്ക്
3: ഒരു
1: അയാൾക്കൊരു
12: ഫാമിലി ഉള്ളതാണ്.
1: എന്താണെങ്കിലും
12: ഞങ്ങൾക്കൊന്നും അറിയില്ല.
5: അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ
3: പറഞ്ഞിട്ടെന്താ കൂടെ അടിപിടാൻ വന്നവരായിരുന്നു.
1: പിന്നെ പൃഥ്വിരാജിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ പാർവതി തിരുവോത്ത് വന്നുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും.
0: അത് മാത്രല്ല, എന്റെ ഇടയ്ക്ക് ഒരു ഒരു കുട്ടീനെ കാണിച്ചിരുന്നേ, ആ കുട്ടിക്ക് പാർവതിയുടെ കറക്റ്റ് ചായ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനത് പെട്ടെന്ന് നോക്കി, അത് സി പാർവതി ആണെന്നും പിന്നെ നമുക്ക് അറിയാമെങ്കിലും പിന്നെയാണ് നമുക്ക് മനസ്സിലേക്ക് കത്തിയത്. പക്ഷെ കറക്റ്റ് പാർവതിയുടെ ആ ഒരു ചായ എനിക്ക് ആ കുട്ടീനെ എവിടെയോ തോന്നി. എന്തായാലും ഒരു വട്ടം കൂടെ ആ ട്രെയിലർ കാണുമ്പോൾ ഇടയ്ക്ക് ആ കുട്ടിയുടെ സൈഡ് ഫേസ് കണ്ടപ്പോൾ പാർവതിയുടെ കുട്ടി എനിക്ക് തോന്നി കേട്ടോ.
1: എനിക്ക് തോന്നുന്നു ഇപ്പൊ മിക്കവാറും എല്ലാ സിനിമയിലും
0: കാസ്റ്റിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ്.
1: ഇപ്പൊ നമ്മുടെ ബാലൻ മൂവിയിൽ ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ അമ്മയുടെയും
0: കണ്ണുകൾ ഭയങ്കര കാസ്റ്റിംഗ് പെർഫെക്റ്റ്ലി ആണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം മലയാള സിനിമ ഭയങ്കരമായിട്ട് മാറിപ്പോയെന്ന് പറയാം.
1: ശരിക്കും കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടല്ലോ
0: എല്ലാ സിനിമയ്ക്കകത്തും വ്യക്തമായിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയായിരുന്നു, മലയാള സിനിമ എന്ന് പറയുന്നത് ഇത്രയും മികച്ചതാകാനെ മലയാള സിനിമയെ കോമ്പീറ്റ് ചെയ്യുന്ന പറയാം. കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്തുനിന്ന് വരുന്ന ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമ കോമ്പീറ്റ് ചെയ്യുന്നത് സ്റ്റീവൻ സ്പീൽബർഗിന്റെ കൂടെയൊക്കെയുള്ള സിനിമകളുമായിട്ടാണ്, അത്രയും വലിയ ബഡ്ജറ്റിൽ. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും അധികം നല്ല സിനിമകൾ നമ്മൾക്ക് ഇറക്കാൻ സാധിക്കുന്നത്.
1: അത് മാത്രമല്ല അക്ഷയ്, നമ്മളൊക്കെ മുമ്പ് സിനിമ കാണുമ്പോൾ അതിന്റെ സംവിധായകൻ ആരാണ് നോക്കും, അതിന്റെ സ്ക്രീൻ പ്ലേ ആരാണെന്ന് നോക്കും, സിനിമാറ്റോഗ്രാഫർ മ്യൂസിക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇപ്പം അതല്ല, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പൊ കളറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുള്ളായിട്ട് ആ മൂവിയുടെ കളർ തന്നെ ഓരോന്നിനും ഓരോ ആൾക്കാരാണ്
0: ബ്രോഡായി തൊട്ടാണ് ഈ കളറിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. ബ്രോഡായി കണ്ടിട്ട് ഓരോ സീനും ഓരോ ഒറ്റ കളർ ഷെയ്ഡാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
1: അതുപോലെ ആവേശം
0: ആവേശം
1: ശരിയാണ്
0: ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ ഒരു സിനിമയ്ക്ക് അതിപ്പോ നോക്കുകയാണെങ്കിൽ എനിക്ക് പൃഥ്വിരാജ്, ഈ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലായി പൃഥ്വിരാജിന് ഇതുപോലത്തെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. മാസായിട്ട് വരുന്ന പൃഥ്വിരാജിന്റെ മൂവീസിനകത്ത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി പലപ്പോഴും ആളുകൾ അവിടെ ഇവിടെയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ സിനിമകൾ പൃഥ്വിരാജ് വളരെ ഗംഭീരം, പൃഥ്വിരാജിന്റെ നാച്ചുറൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു ഫാമിലി ആണെങ്കിലും അതിനകത്ത് ഇവിടെ നല്ലൊരു നമ്മളെ ഇരുത്തി കാണിക്കും എന്നുള്ള ഉറപ്പ് തരുന്ന ഒരു ട്രെയിലറാണ് ഇപ്പൊ കാണുന്നത് അല്ലേ.
1: കിട്ടിയത് മുഴുവൻ ആയിട്ടും അങ്ങ് തന്നേക്കാം, എന്തെങ്കിലും എന്തൊക്കെയോ കിട്ടിയല്ലോ, അപ്പൊ അത് കിട്ടിയത് മുഴുവനായിട്ട് എന്നെ തരാന്ന് പറയുന്നു. നല്ല ഡയലോഗും ഒക്കെയാണ്.
0: എക്സാക്ട്ലി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ ട്രെയിലർ, നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ ട്രെയിലർ കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലും ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്താണേലും ജൂലൈ 9 അല്ലേ,
1: ഐ നോബഡി
0: എന്ന് പറയുന്ന ഈ സിനിമ വേൾഡ് വൈഡ് റിലീസിന് തന്നെ ഒരുങ്ങുകയാണ്.
11: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Friday morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച വി ഡി സതീശൻ. ബജറ്റിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ട ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചു. മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യു ഡി എഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് പരിഷ്കരിക്കുമെന്നല്ലാതെ മറ്റു പ്രഖ്യാപനങ്ങൾ ഇല്ല. ലീവ് സറണ്ടറിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. സംസ്ഥാന ജീവനക്കാരുടെ ഡി എ, പെൻഷൻകാരുടെ ഡി ആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ വകയിരുത്തി. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലയിൽ. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചുകാട്ടി ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി പ്രഖ്യാപിച്ച് കേരള ബജറ്റ്. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. ജൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. യു ഡി എഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റിൽ റാഗിംഗ് തടയാൻ പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിലാണ് പദ്ധതി. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് ബജറ്റിൽ വി ഡി സതീശൻ. ദുരിത ബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് കേരള ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിക്ഷേപ സാമ്പത്തിക രംഗം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കാനുള്ളതാണ് പദ്ധതി. കേരളത്തിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഈ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിമാനത്താവള വികസനത്തിന് 200 കോടി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കും. നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കും കേരളത്തെ. ബജറ്റിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധവളപത്രം മുൻകൂർ ജാമ്യമെടുക്കൽ. സാമ്പത്തിക അപകടാവസ്ഥ എന്നത് വെറും രാഷ്ട്രീയ ആക്ഷേപം മാത്രം. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടികൾ ഇല്ല. നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല മേഖലകളിലും വെട്ടിക്കുറച്ചു എന്നും പിണറായി വിജയൻ ആരോപിച്ചു. മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതെന്ന രീതിയിൽ അവതരിപ്പിച്ചുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സിഎംആറിലുമായി ബന്ധപ്പെട്ട 3 പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ ഇഡി ഇപ്പോൾ പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇഡി വീണയെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം. ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാൻ പരമോന്നത നേതാവ് മോത്തബ ഖാംനെ. ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയതായി യു എസ് സെൻട്രൽ കമാൻഡർ. സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ച യു എസ് ഇറാൻ ചർച്ച മാറ്റിയെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ടെലഗ്രാം നിരോധനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി യു എ ഇ. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മുടങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർക്കാണ് ഇളവ്. ജൂൺ 10 ആരംഭിച്ച ഇളവ് ജൂലൈ 9 വരെ ഉണ്ടാകും. വിസ കാലാവധി കഴിഞ്ഞുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കാണ് 30 ദിവസത്തെ ഇളവ് ലഭിക്കുക. സമയപരിധിക്കുള്ളിൽ രാജ്യം വിടുകയോ തുടരാൻ ആഗ്രഹിക്കുന്നവർ രേഖകൾ ശരിയാക്കുകയോ വേണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ, ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കി കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. ഗ്രൂപ്പിലെ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ലോകകപ്പിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് വിജയം. ലോകകപ്പിൽ റൌണ്ട് ഓഫ് 32 ആദ്യ ടീമായി ആതിഥേയരായ മെക്സിക്കോ. ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് മെക്സിക്കോ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
0: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
2: കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
0: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
3: Time check.
0: Brought to you by Ozone Cargo. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 7 മിനിറ്റ്. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East. Current temperature in Dubai, 38 degrees Celsius. Humidity 34%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി വീക്കെൻഡ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. യെസ്, അപ്പോ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെ. ജൂൺ 19-ാം തീയതിയാണ്. എന്താണ് ജൂൺ 19-ാം തീയതിക്ക് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പ് എനിക്ക് ചൂടിനെ കുറിച്ചൊന്ന് പറയണം അല്ലെ. ചില ദിവസങ്ങളിൽ ഈവനിങ് ടൈമിൽ കുറച്ചൊരു തണുത്ത കാറ്റ് പോലെയൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ വെറുതും പ്രഹസനം മാത്രമാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ ഭയങ്കര ചൂടാണ്. ഇന്ന് രാവിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു, വെയിലിൻ്റെ ഒരു ആഘാതം അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മളെന്ത് ചെയ്യും, ഓരോ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഡീഹൈഡ്രേഷനിലേക്ക് പോകാതെ കൃത്യമായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകും അല്ലേ. യെസ്, അപ്പോൾ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. ജൂൺ 19-ാം തീയതിയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളീയരായ നമ്മളെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള, അത്രമേൽ ആഴമുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസമാണെന്ന് കേട്ടോ. അതായത് പി എൻ പണിക്കരുടെ സ്മരണ പുതുക്കുന്ന നമ്മുടെ സ്വന്തം വായനാ ദിനമാണ് ജൂൺ 19. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമാണ് കേട്ടോ. പി എൻ പണിക്കർ, അദ്ദേഹം എന്ന് പറയുമ്പോൾ ദ ഫാദർ ഓഫ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെൻ്റ് ഇൻ കേരള, അദ്ദേഹമാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിന് വായനാ ദിനം ആവുന്നത്. പക്ഷേ വേൾഡ് ലെവലിലേക്ക് നോക്കുമ്പോൾ, വിച്ച് ഡേ ഓഫ് വേൾഡ് റീഡിംഗ് ഡേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് April 23rd ആണ്. അത് ഓൾറെഡി ഡൺ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വായനാ ദിനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ഒരു ദിവസത്തിന് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പുസ്തകം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്, അതിലെഴുതിയിരിക്കുന്ന ആ അക്ഷരങ്ങൾ, വെറും വാക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാത്രമല്ല, അക്ഷരങ്ങളിലൂടെയുള്ളൊരു ലോകയാത്രയാണ് അല്ലേ. അതൊരു എന്താ പറയുക, കേവലമായിട്ടുള്ളൊരു ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ശീലം മാത്രമല്ല, മറിച്ച് നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ കംപ്ലീറ്റ്ലി റീഫ്രെയിം ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാം. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് വായനാ ദിനത്തെക്കുറിച്ച്. നിങ്ങളുടെ മനസ്സിലും അങ്ങനെ തന്നെയാണോ? എന്തായാലും വായനയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് തികച്ചും അപരിചിതമായ സംസ്കാരങ്ങളിലൂടെയും അല്ലെങ്കിൽ ആളുകളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇങ്ങനെ സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുന്ന അൽഗോരിതങ്ങൾക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിനും ഒക്കെ ഇടയിൽ നമുക്ക് വലിയ തോതിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒരിക്കൽ? നമ്മുടെ അറ്റൻഷൻ സ്പാൻ ആണല്ലേ, വിവരങ്ങൾ വിരൽത്തുമ്പിലാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിലൊരു ഡീപ്പ് അല്ലെങ്കിൽ ആഴത്തിലുള്ളൊരു അറിവ് അല്ലെങ്കിൽ വിസ്ഡം നമുക്ക് സമ്മാനിക്കാൻ ഒരിക്കലും വേറൊന്നിനും സാധിക്കില്ല. അതിന് പുസ്തകങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ വായന ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കൂടെ കൂട്ടാൻ നമുക്ക് സാധിച്ചേ മതിയാവും അല്ലേ. ആ ഒരു പുതിയ ചിന്തയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിന് ഇന്നത്തെ ഈ വായന ദിനത്തേക്കാൾ അനുയോജ്യമായ മറ്റൊരു ദിവസവും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകം മുഴുവനുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ April 23rd ഇന്ന് ഈ കേരളത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഇന്നത്തെ ദിവസത്തിനുള്ള മറ്റൊരു പ്രാധാന്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ചരിത്രത്തിൽ ജൂൺ ടീൻത്ത് എന്നറിയപ്പെടുന്ന ദിവസമാണ് ജൂൺ ടീൻത്ത് കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, 13 എന്ന് പറയുന്ന പോലെ ജൂൺ ടീൻത്ത് ആണ് ഇന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ 1865 ജൂൺ 19-ന് അമേരിക്കയിലെ ടെക്സസിൽ അടിമത്തം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തതിൻ്റെ, അവിടുത്തെ ജനങ്ങൾക്ക് ഒഫീഷ്യലി മോചനം ലഭിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ ജൂൺ ടീൻത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചരിത്രത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വായനയും സ്വാതന്ത്ര്യവും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ടല്ലേ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അടിമത്തം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് നൽകുന്നത് എന്താണ്? അവൻ്റെ നോളജാണ്. അപ്പോൾ ആ അറിവിലേക്കുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് പുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ ഒരു നല്ല തോട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ മിഡ് മോർണിംഗ് സെഷൻ ദാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളെ

കുറിച്ചും നിങ്ങളുടെ വായന അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള മെസ്സേജസ് നമ്മുടെ നമ്പറിലേക്ക് അയക്കുക, 0585829220 എന്ന നമ്പറിലേക്ക്. പുസ്തകം ഏത് ജേണലിലുള്ളതായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഇത്രയും കാലം, നിങ്ങൾ എപ്പോഴാണോ വായനയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്, അന്നു മുതൽ ഈ നിമിഷം വരെ വായിച്ചതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹടാത് ആകർഷിച്ച പക്ക മലയാളമൊക്കെ അകലെയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ പേരെഴുതിയാലും മതി. നിങ്ങളുടെ വായന എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടൈപ്പ് ചെയ്യാനുള്ള ടൈമാണ്. മെസ്സേജ് അയക്കാം എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത പാട്ട് കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി കാത്തിരിക്കും. കേൾക്കുന്നവർ ടൈം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇന്ന് ജൂൺ 19 വായനാ ദിനവും അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ അടിമത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ സ്വതന്ത്രരായ ആ ഒരു ഡേയുമാണ് ടെക്സാസിനെ സംബന്ധിച്ച്. അത് June 10th എന്നും അറിയപ്പെടുന്നു. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഉണ്ട് കേൾക്കാൻ. അടുത്ത മണിക്കൂറിൽ നമുക്കൊരു വലിയ ഗസ്റ്റ് വരുന്നുണ്ട്. തീർച്ചയായും June 21st പ്രത്യേകത ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. June 21st എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ആണ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ യോഗ ഡേയുമാണ്. അപ്പോൾ ആ യോഗ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ, അല്ലെങ്കിൽ യോഗ എന്ന ആ വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ വെളിച്ചം എത്താത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ലഭിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. 12 മണി മുതൽ 1 മണി വരെ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. നിങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ പാട്ടിലേക്ക് പോകുന്നു. വേഗം തിരികെ എത്താൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Home 92.2 FM Mid Morning with Nitya. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
1: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, ദുബായ്. കോൾ 050-860-9611.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. കൂടെ തന്നെ ഉണ്ട് ഇവിടെ. ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട്. പുസ്തക ദിനം ആകുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. സന്ദീപ് വിളിച്ചിരുന്നു, കിസൈസ് 2. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഡ്രൈവിങ്ങിലാണ്, അബുദാബിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 10th സ്കൂൾ അടച്ച സമയത്താണ് പുസ്തക വായന എന്താണ് എന്ന് എത്രയും അതിൻ്റെ ഒരു മാധുര്യം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. ഒരു പക്ഷേ എന്താ പറയുക, വേറൊരു സുഹൃത്ത് പേര് പറയുന്നു, പറഞ്ഞു ആദ്യമായിട്ട് പ്രണയം തോന്നിയത് ബുക്ക് വായനയിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് പങ്കുവെക്കാൻ നമുക്ക് ഈ വായനയിലൂടെ സാധിക്കും അല്ലേ. ശരിയാണ്, ഞാൻ 10th ഡ്രാക്കൂള എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നത്, ഹൊറർ വായിച്ചുകൊണ്ടാണ് നമ്മൾ വായനയുടെ ലോകത്തേക്ക് കടന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, കളിയാക്കലുകളായിട്ട് മീൻസ് പണ്ടൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ ഇരുന്ന്, ചേച്ചിമാരാണ് കൂടുതലും, കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് കൂടുതലും മനോരമ മംഗള മനോരാജ്യമൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അവർ കഥകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അവരിങ്ങനെ രഹസ്യമൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ക്യൂരിയോസിറ്റി. പക്ഷെ അതിൻ്റെ അടുത്ത് പോലും വരാൻ ശ്രമിക്കും. എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു വാരിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും അമ്മയുടെ കയ്യിലോ മറ്റോ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് അവരതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതൊന്നും കയ്യിൽ തൊടാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. അപ്പം നമ്മൾ എന്താ ഇതിനകത്ത് ഇത്ര ഒളിച്ചു വയ്ക്കാനെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അവിടെ നിന്നൊക്കെയാണ് ഈ വായന എന്തെങ്കിലും അറിഞ്ഞേ പറ്റൂ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സീരിയസ് ആയിട്ട് വായന അപ്രോച്ച് ചെയ്യുന്നത്. ശരിക്കും ഞാൻ എൻ്റെ 10th ആ ഒരു ടൈമിൽ മീൻസ് സ്കൂൾ അടച്ച സമയത്ത് ഒരുപാട് ബുക്സ് വായിച്ചു കേട്ടോ. എനിക്കതിൽ പെട്ടെന്ന് ഓർമ്മയുള്ളത് ഡ്രാക്കുളയാണ്. കാരണം എൻ്റെ വീട്ടിലിരുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സ്ഥലത്ത് ഒരു വീടിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് കുറേ കാട് കയറിയിട്ട്. അപ്പോൾ എൻ്റെ ചിന്ത, അയ്യോ അവിടെ ഡ്രാക്കുള ഉണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അത് എപ്പോഴും മനസ്സിലിങ്ങനെ റിലേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ മീൻസ് വായന. പിന്നെ ഒരുപാട് സിനിമകളായ നസീർ, സത്യൻ, ഷീല ആ ഒരു ടൈമിലൊക്കെ സിനിമകളായിട്ടുള്ള നോവലുകൾ കുറേ ഉണ്ടായിട്ട്. പിന്നെ വലുതായപ്പോഴാണ് അത് സിനിമയാണല്ലോ എന്ന് മനസ്സിലായത്. അങ്ങനെ കുറേ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. എനിവേ, എന്തായാലും ഇപ്പോഴും ബുക്ക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വായനകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു അവറിലേക്ക് മീൻസ് ഈ ഒരു ടൈമിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കുളിർപ്പിക്കുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം നേരത്തെ മസ്തിഷ്ക മരണത്തിലെ പാട്ടുകളോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് പോയിരുന്നു. യെസ്, വേറൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് UAE-ൽ പുതിയ തൊഴിലവസരങ്ങൾ നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതീവ സന്തോഷം നൽകുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് UAE-ലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊഴിലന്വേഷകർക്ക് വലിയൊരു ഹോപ്പ് നൽകുന്ന ഒരു ഒരു അനൗൺസ്മെൻറ്റ് ഷാർജ ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായിട്ടുള്ള ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി, അദ്ദേഹം ഷാർജയിലെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വലിയൊരു എംപ്ലോയ്മെൻറ്റ് സ്കീമിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 3000 പുതിയ തസ്തികകളിലേക്കാണ് ഉടൻ തന്നെ നിയമനം നടക്കാൻ പോകുന്നത്. 2026 ഈ രണ്ടാം പകുതിയിൽ ഗൾഫ് കരിയർ സ്വപ്നം കാണുന്ന പ്രവാസികൾക്കും അതുപോലെ ഇവിടുത്തെ സ്വദേശികൾക്കുമൊക്കെ ഒരുപോലെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കരുതേണ്ടത്. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വെറും ഒരു ഔദ്യോഗിക തീരുമാനം മാത്രമല്ല, മറിച്ച് ഒരുപാട് കുടുംബങ്ങളുടെ പ്രത്യാശ കൂടിയാണ് അല്ലേ. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് സെക്ടറിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ജോലി ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വൻ വഴിത്തിരിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ ഈ പുതിയ എംപ്ലോയ്മെന്റ് സ്കീം വഴി ഒരുപാട് ഗവൺമെന്റ് സെമി ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, യൂത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ഫീൽഡ്, കസ്റ്റമർ സർവീസസ് തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് ഇതിലൂടെ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഷാർജയെ സംബന്ധിച്ച് എപ്പോഴും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിംഗ് ഉണ്ടാവും, അവർക്കൊരു ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉണ്ടാവും. അതിലൂടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എമിറേറ്റ് ആണ് നമ്മുടെ ഷാർജ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു നിയമന പ്രക്രിയ നടക്കുമ്പോൾ അത് UAE-യുടെ സാമ്പത്തിക ഭദ്രതയെയും മാർക്കറ്റ് സ്റ്റെബിലിറ്റിയെയും കൂടുതൽ കരുത്തുറ്റതാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ സ്കില്ല് പ്രകടിപ്പിക്കാനും ഒരു മികച്ച പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇതിലൂടെ തുറക്കുന്നത് അല്ലേ. പിന്നെ ഗൾഫ് മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഇത്തരം കരിയർ അപ്ഡേറ്റ്സ് എപ്പോഴും വളരെ നിർണായകമല്ലേ. പുതിയ അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും, അവർക്ക് ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യാനും പിന്നെ അവരുടെ റെസ്യൂംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള സമയമാണിത്. അപ്പോൾ പ്രൊഫഷണലിസം നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ ചാനലുകൾ വഴി അപ്ലൈ ചെയ്താൽ ഈ ഒരു വലിയ അവസരത്തിൽ നിങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. അപ്പോൾ ഈ വലിയ പ്രോജക്റ്റിന് അനുമതി നൽകിയ ഷാർജ ഭരണകൂടത്തോടുള്ള നന്ദിയും ആദരവും വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടകം തന്നെ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ ക്ഷേമത്തിനും അവരുടെ ഒരു കരിയർ ഡെവലപ്മെന്റിനും ഒക്കെ അദ്ദേഹം നൽകുന്ന മുൻഗണന എത്രത്തോളം വലുതാണെന്ന് ഒരിക്കൽ കൂടി ഈ തീരുമാനത്തിലൂടെ വ്യക്തമാവുകയാണ്. അപ്പോൾ കരിയർ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത തമിഴ് സോങ്ങിലേക്ക് പോവുകയാണ്. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നേരെ ദുബായ് റോഡുകളിലൂടെ ഒന്ന് പോയാലോ. യെസ്, നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ ഡൗൺ ടൗൺ ദുബായിൽ നിന്നും ദുബായ് മറീന അബുദാബി സൈഡിലേക്ക് പോകുന്ന ഷെയ്ഖ് സായിദ് റോഡിൽ ട്രാഫിക് കംപ്ലീറ്റ്ലി നോർമലായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിലവിൽ വലിയ ഡിലേസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. 20 to 25 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. യെസ്, നമ്മുടെ ദുബായ് ഷാർജ റൂട്ട് എടുക്കുകയാണെങ്കിൽ ദുബായിൽ നിന്നും ഷാർജ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലും ഈ സമയത്ത് കാര്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക്സ് ഒന്നും കാണിക്കുന്നില്ല. എയർപോർട്ട് ടണൽ പരിസരങ്ങളിലും ഇത്തിഹാദ് റോഡിലും സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വലിയ അപ്ഡേറ്റ്സോ തടസ്സങ്ങളോ നിലവിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് കാണിക്കുന്നത്. എനിക്ക് നിങ്ങൾ എവിടെയെങ്കിലും കാണുമെങ്കിൽ ഒഫ്കോഴ്സ് അറിയിക്കുക. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് തെറ്റിപ്പോയെന്നൊന്നും പറയേണ്ട, നിങ്ങൾ ഇങ്ങനെ അറിയിച്ചാൽ മതി, ഞാനത് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ നിങ്ങളുടെ യാത്രകൾ എന്തായാലും സമാധാനപരമായിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്കിലും വരാനിരിക്കുന്ന വീക്കെൻഡ് തിരക്കുകൾ മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും വേഗതയൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തി കൃത്യമായിട്ടുള്ള ലൈൻ പാലിച്ച് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി യാത്രയിലുടനീളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഡോണ്ട് ഗോ എനി വേ, ഐ ആം വിത്ത് യു. നിത്യ on Home 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: Welcome back. ഹോം 92.2 എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിന്റെ അവസാനത്തെ വിശേഷത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഓർമ്മിക്കുന്നത് അടുത്ത മണിക്കൂറിൽ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക, June 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. സോ അന്ന് നമുക്ക് ഓഫായതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വവുമായിട്ട് 12 മുതൽ 1 വരെ നിങ്ങളുടെ കൂടെ ചേരുന്നുണ്ടാവും. അദ്ദേഹം മറ്റാരുമല്ല, വിശിഷ്ട വ്യക്തി, വിശിഷ്ട അതിഥി, യോഗാചാര്യ സഞ്ജീവ് കൃഷ്ണനാണ്. അദ്ദേഹത്തോട് നമുക്ക് ഒരുപാട് യോഗയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കേൾക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇപ്പോൾ തന്നെ പറയുകയാണ്, ഒരു പക്ഷേ ആ ടോക്കിനിടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ റൈറ്റ് ആ ടൈമിൽ വിളിക്കുക. എന്താ പറയുക, 800-9220 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്പറാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഓക്കെ, എന്തായാലും ഈ ഒരു ടൈമിലേക്ക് എത്തുമ്പോൾ വളരെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കുളിർപ്പിക്കുന്ന ഒരു എന്താ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സക്സസ് സ്റ്റോറിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ കോൺക്രീറ്റ് കാടുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മെട്രോ നഗരങ്ങളിൽ ഇരുന്നുകൊണ്ട് നേച്ചറിനെ സ്നേഹിക്കുന്ന വളരെ പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷേ ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. എന്തായാലും ബംഗളൂരു നഗരത്തിൻ്റെ ആ ഒരു ബിസി ലൈഫിനിടയിൽ സ്വന്തം വീടിൻ്റെ ടെറസിനെ ഒരു മിനി റെയിൻ ഫോറസ്റ്റ് അഥവാ ഒരു കുട്ടി മഴക്കാടാക്കി മാറ്റിയ ഒരു എഞ്ചിനീയറുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ കാർഷിക പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റീസിലൊക്കെ ജീവിക്കുന്ന പല ആൾക്കാരുടെയും വലിയൊരു പരാതിയാണ് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് സ്പേസ് ഇല്ലാന്ന് കേൾക്കുന്നത് അല്ലേ. നമ്മൾ ഇവിടെ തന്നെ അനുഭവിക്കുന്നില്ലേ, ഇവിടെ കൃഷി എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ കുറച്ചുകാലം മുമ്പ് വരെ ചിന്തിച്ചിരുന്നു. പക്ഷേ അതൊക്കെ സക്സസ്ഫുൾ ആക്കിയ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ UAE സംബന്ധിച്ച് എന്തും സാധ്യമാകുന്ന ഒരു നാടാണ് UAE. എനിവേ, എന്തായാലും നമ്മൾ ഇപ്പോൾ ബംഗളൂരു നഗരത്തിലാണുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോഴും മണ്ണും സ്ഥലപരിമിതി ഒന്നും പ്രകൃതിയോടുള്ള ഒരു പാഷൻ ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു ടെറസ് ഗാർഡൻ. സാധാരണയായിട്ട് ആളുകൾ ടെറസിൽ കുറച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ എന്താ പറയുക ചില ഓർക്കിഡ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സോ ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ വളർത്തുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു എഞ്ചിനീയറുടെ കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാനിലൂടെ രൂപപ്പെട്ടത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വൈവിധ്യമാർന്ന ഫലവൃക്ഷങ്ങളുടെ ഒരു വൻ ശേഖരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ ഇന്ന് വിപണിയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്ന വിദേശ ഇനം ഫ്രൂട്ട്സ് മുതൽ നാടൻ പഴങ്ങൾ വരെ ഈ ഒരു കുട്ടി മഴക്കാട്ടിൽ തഴച്ചു വളരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചെറി, അവക്കാഡോ തുടങ്ങിയ എക്സോട്ടിക് ഇനങ്ങൾ വരെ വളരെ ആരോഗ്യത്തോടു കൂടി ഈ ഒരു റൂഫ് ടോപ്പിൽ ഫലം തരുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നാറില്ലേ? നമുക്കിതൊക്കെ കിട്ടാക്കനി പോലെയാണ്, എവിടുന്നോ നാട്ടിൽ നിന്ന് വരുന്നു അങ്ങനെ കഴിക്കുന്നു. നമ്മുടെ ബംഗളൂരു പോലൊരു നാടിൽ ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താ, പ്രകൃതിയെ ഒരു സിറ്റിയുടെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടെറസ് ഗാർഡൻ നിർമ്മിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് ആ വീടിന്റെ സ്ട്രക്ചറൽ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പൊ ടെറസിന് മുകളിൽ ഇത്രയും അമിതമായിട്ടുള്ള ഭാരം വരാതെയും പിന്നെ ഒട്ടും തന്നെ വാട്ടർ ലീക്കേജ് ഉണ്ടാവുകയും നോക്കുക എന്നുള്ളതാണ് വളരെ ക്രൂഷ്യലാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഒരു എഞ്ചിനീയറുടെ പ്രൊഫഷണൽ സ്കിൽസ് സഹായത്തിനെത്തുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ചെടികൾ നടാനുള്ള പോട്ടിംഗ് മിശ്രിതവും അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റവും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് മാധ്യമങ്ങളും കൃത്യമായിട്ടുള്ള അളവിലുള്ള ഓർഗാനിക് വളങ്ങളും ഉപയോഗിച്ചാണ് ഈ ചെടികൾ അവർ പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെറസിന് യാതൊരുവിധ കേടുപാടുകളും വരാതെ ഒരു സ്വാഭാവിക വനത്തിൻ്റെ അന്തരീക്ഷം ഈ വീടിന് മുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ചെടികൾ വെറുതെ അങ്ങ് നട്ടുപിടിപ്പിച്ചല്ല, ഓരോ ഫലവൃക്ഷത്തിനും വളരെ ആവശ്യമായിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസും അതുപോലെ സൂര്യപ്രകാശത്തിന്റെ അളവും ഒക്കെ കൃത്യമായി നിരീക്ഷിച്ചാണ് ഇതിൻ്റെ ഒരു ലേഔട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്മാർട്ട് അപ്രോച്ച് തന്നെയാണ് ഈ പ്രോജക്റ്റിന്റെ യഥാർത്ഥ വിജയ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ തിരക്കേറിയ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതിയേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ അല്ലേ? അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആ ഒരു പച്ചത്തുരുത്തിലേക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, നടക്കേണ്ട നമ്മുടെ വീടിന്റെ ടെറസിലേക്ക് പോയാൽ മതി. അപ്പൊ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നമ്മുടെ മനസ്സിന് എന്തുമാത്രം റിലാക്സ് ചെയ്യും അല്ലെ. അപ്പാർട്ട്മെന്റുകളും ഫ്ളാറ്റുകളും ഒക്കെ ഒതുങ്ങിപ്പോകുന്ന അവിടെയൊക്കെ നമ്മുടെ ഒതുങ്ങിപ്പോകുന്ന ആ ജീവിതം, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തലമുറയ്ക്ക് മുന്നിലേക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ എത്തിച്ചാൽ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ മാറ്റം കൊണ്ടുവന്ന ഒരു മികച്ച എക്സാമ്പിളാണ് നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്തത്. അപ്പൊ നമ്മുടെ വീട്ടിലെ ചെറിയ വരാന്തയിലോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ ചെറിയ പച്ചപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളും കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ശ്രമിക്കുക, നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. അത് ഒരുപക്ഷെ വലിയ മരം ഒന്നും ആവില്ലായിരിക്കെങ്കിലും ആ ചെറിയ ചെടിയിൽ നിന്ന് തുടങ്ങുന്ന ആ താല്പര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചേക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഈ രാവിലെ തന്നെ ഈ പച്ചപ്പിനെ കുറിച്ചും മഴക്കാടുകളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിലേക്ക് ഒരു കുളിരി വരും അല്ലേ. നമ്മൾ കാരണം ഇവിടെ ഏതാണ്ട് 48 degrees നമ്മൾ നിൽക്കുന്നത്. എനിവേ അതൊക്കെ പോട്ടെ, നമ്മൾ കേട്ട വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നല്ലൊരു പാട്ടിലേക്ക് പോവാണ്. അതിനൊക്കെ ശേഷം വാർത്തയ്ക്കൊക്കെ ശേഷം നമ്മൾ വേഗം തിരികെ എത്തും. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് അടുത്ത മണിക്കൂറിൽ നമ്മുടെ കൂടെ June 21 യോഗ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കുന്നത് യോഗാചാര്യ സഞ്ജീവ് കൃഷ്ണയാണ്. നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ അറിയിക്കണം. ഇപ്പൊ എന്തായാലും ഒരു നല്ല എവർഗ്രീൻ ഹിറ്റിലേക്ക്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കിഫ്ബി പൊളിച്ചുപണിയും ആരോഗ്യമേഖല ഉടച്ചുവാർക്കും, പുതുയുഗ കേരളത്തെ സൃഷ്ടിക്കും. ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ ബജറ്റിൽ. ബന്ധിപ്പിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശ ഓണററിയം 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യുഡിഎഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പരിഷ്കരിക്കും എന്നല്ലാതെ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ലീവ് സറണ്ടറിൽ ഉചിത തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡിഎ, പെൻഷൻകാരുടെ ഡിആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമുണ്ടായില്ല. ഡിഎ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ബജറ്റിൽ പരാമർശിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നുണ്ടെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ സ്തംഭനാവസ്ഥയിലാണെന്നും മുഖ്യമന്ത്രി. വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് സംസ്ഥാനം നേരിടുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവ്. മുൻ ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ തെറ്റായ അനുമാനം നടത്തി. പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലിൽ. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചുകാട്ടി. ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ബജറ്റെന്നും വി ഡി സതീശൻ. യുഡിഎഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിന് ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. പിന്നാക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കളെ ചേർത്തു നിർത്തും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ വകയിരുത്തി മുഖ്യമന്ത്രി. യുഡിഎഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൂക്കോട് വെറ്ററിനറി കോളേജിൽ റാഗിംഗിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിലാണ് പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കും. ഇവരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192 കോടി രൂപ വകയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി. നിക്ഷേപ സാമ്പത്തിക രംഗം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കാനുള്ളതാണ് പദ്ധതി. കേരളത്തിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഈ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിമാനത്താവള വികസനത്തിന് 200 കോടി. കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കും. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കും. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളം എന്തോ സാമ്പത്തിക അപകടാവസ്ഥയിലെന്ന സന്ദേശം ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞു. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വെച്ചാണ് എൽഡിഎഫ് സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ബജറ്റിൽ പിൻവാങ്ങലാണ് കണ്ടത്. ജനക്ഷേമകാര്യത്തിൽ നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറച്ചു. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടി ഇല്ല. കേന്ദ്രനയ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുൻകൂർ ജാമ്യമെടുക്കലാണ് ധവളപത്രമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ച യുഎസ് ഇറാൻ ചർച്ച മാറ്റി. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്കായി പോയില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുഎസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായത് ജെ ഡി വാൻസ് ആയിരുന്നു. കഴിയുന്നത്ര വേഗം ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. ടെലിഗ്രാം നിരോധനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധനം 22 വരെ തുടരും. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. താൽക്കാലിക നിരോധനത്തിന് കേന്ദ്രം ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചു. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി യുഎഇ. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മുടങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർക്കാണ് ഇളവ്. ജൂൺ 10 ആരംഭിച്ച ഇളവ് ജൂലൈ 9 വരെ ഉണ്ടാകും.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 34%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya. Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞതനുസരിച്ച് ആ വാക്ക് പാലിക്കുകയാണ്. രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മളിന്ന് കടക്കുമ്പോൾ നമുക്കറിയാം June 21st എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. സോ അതിനോടനുബന്ധിച്ച് നമ്മുടെ കൂടെ ഇന്നൊരു അതിഥി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. പക്ഷെ വെറുതെ സ്റ്റേജ് ഐ മീൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയല്ല അദ്ദേഹത്തെ. വളരെ പ്രശസ്തനായിട്ടുള്ള യോഗാചാര്യ സഞ്ജീവ് കൃഷ്ണനാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ചെറിയ പ്രായം മുതലേ യോഗാശാസ്ത്രത്തിൽ അഗാധമായ ജ്ഞാനം നേടുകയും അതുപോലെ 2003 മുതൽ ദുബായിൽ സഞ്ജീവ് കൃഷ്ണ യോഗ എന്ന കേന്ദ്രത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ വെളിച്ചം പകരുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ തന്റെ റിഥം ഓഫ് ലൈഫ് എന്ന പ്രോഗ്രാമിലൂടെയും ഡീകോഡ് ഗ്ലോബൽ വെൽനസ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലൂടെയും ലോകമെമ്പാടും വെൽനസ് മെസ്സേജസ് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട യോഗാചാര്യ സഞ്ജീവ് കൃഷ്ണനെ അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഇന്നത്തെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാർ. സ്വാഗതം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: Thank you, Nitya. Thank you so much.
1: ഇന്റർനാഷണൽ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വർഷം അത് വരുമ്പോഴും എല്ലാവരിലേക്കും ഒരു പുതിയ വെളിച്ചമാണ് പകരുന്നതല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് യോഗയ്ക്ക് ഇത്രയധികം പോപ്പുലാരിറ്റി കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: യോഗ എന്ന് പറയുന്നത് ടുഡേ വാട്സ് ഹാപ്പനിങ് ഈസ് ദേർസ് എ കോമണാലിറ്റി ബിറ്റ്വീൻ ദ ഹോൾ ഹ്യൂമൻ റേസ് ആൻഡ് ദാറ്റ് ഇസ് ഹെൽത്ത്.
1: കറക്റ്റ്.
2: ഓക്കേ, എന്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഹെൽത്തോട് എത്തുമ്പം ഓൾ ആർ ദ സെയിം. സോ മോർ ആൻഡ് മോർ അവെയർനെസ് ഓഫ് ഹെൽത്ത്, മോർ ആൻഡ് മോർ അവെയർനെസ് ഓഫ് വെൽബീയിങ്, ആൻഡ് മോർ അവെയർനെസ് ഓഫ് ഹാർമണി വിതിൻ ദ സെൽഫ് അറൌണ്ട് ദ പേഴ്സൺ ആൻഡ് ഇൻ ദ വേൾഡ്, യോഗ ഈസ് ദ ആൻസർ.
1: തീർച്ചയായിട്ടും ഈ യോഗശാസ്ത്രം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരാശിയിലേക്കും അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോജനകരമാകുന്നതും ഇതേ കാര്യങ്ങളിലൂടെ തന്നെയാണോ?
2: 100%. ഓക്കേ, ബിക്കോസ് പറയുകയാണെങ്കിൽ ഇഫ് യു ഒബ്സർവ് എവറി ഹ്യൂമൻ ബീയിങ്, ദ മോമെന്റ് യു കം ഔട്ട് ഫ്രോം യുവർ മദർ സ്റ്റമക്ക്, ദ ഫസ്റ്റ് തിങ് യു ആർ കണക്റ്റഡ് ഈസ് വിത്ത് മദർ നേച്ചർ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, നാഷണാലിറ്റി, ഡിവിഷൻസ്. ദ ഹോൾ വേൾഡ് ഈസ് ബ്രീതിങ് ബിക്കോസ് ഓഫ് മദർ നേച്ചർ. And that is universal. And this universality is what is the science of yoga. Because chile aalkar parayum njan yoga ippa padikkunnayullu. No. The moment you are born, first thing you did is pranayama. And no child is taught by any parent to move or crawl or stand or kneel. The body is your teacher. So how can you say I am just now learning? You have been in the knowledge. Only thing you have forgotten because your mind is engaged with so much of other things that has copped in. So over a period of time we lose our balance, and such imbalances brings problems in the world.
1: Correct. തീർച്ചയായിട്ടും. ഇപ്പൊ യോഗശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ യോഗ എല്ലാവരും കാണാറുണ്ട്. യോഗ ഡേ വരുമ്പോൾ നമ്മൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യോഗ ഇതുവരെയും ചെയ്യാത്ത അറിയാത്ത ആൾക്കാരിലേക്ക് നമ്മൾ വെളിച്ചം എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും അതിന്റെ ഒരു പിൻവശം അല്ല ആ ഒരു വലിയ സ്റ്റോറി, ആരാണ് യോഗശാസ്ത്രത്തിന്റെ യഥാർത്ഥ ആ ഒരു വിസ്ഡം, അതിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് എന്നതിനെ കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട്.
2: Well, the more and more njangale, if you start observing, you can see Prakriti is our teacher. Ella dosam ravaliyum, if you observe, every animal stretches. Ille? Every animal stretches. Avarkan the trainer undo.
1: Illa.
2: So when you stretch, what happens? The tendons in the body automatically gets rejuvenated. And this improves the circulation. അങ്ങനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെൻ ആർ ആനിമൽ ഇസ് സിക്ക് ഇറ്റ് ഡസൻ

0: go to any hospital, it lies down in certain postures.
1: Mm.
0: And after 2 or 3 days, they get comfortable in the posture, they do the breathing, and they come out back to health.
1: Correct.
0: So, observing such animals, birds, reptiles, thousands and thousands of years ago, out of 82,000 species, 84 important postures came into this practice called yoga. Yoga is not the word yoga, it's called union.
1: Uh-huh.
0: Union, harmony, coordination, itihad, link, you can call it anything.
1: Uh-huh.
0: So that science of harmonizing the system is called yuj in Sanskrit, which became yoga in the modern world.
1: Sorry. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാർ, ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, പ്രകൃതിയും അല്ലെങ്കിൽ ജീവജാലങ്ങളും എല്ലാം യോഗ കൃത്യമായി അനുഷ്ഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ ഇത്രയധികം കാര്യങ്ങളിലേക്ക് എത്തിയിട്ടും ഇതുവരെയും യോഗ എന്ന വലിയ വെളിച്ചത്തിലേക്ക് എത്താൻ എന്തേ വൈകുന്നു എന്നുള്ളതാണല്ലേ.
0: അതെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇഫ് യു ഒബ്സർവ് എ ചൈൽഡ് മൈൻഡ് ഇസ് ട്രാങ്ക്വിൽ, ബോഡി ഇസ് ആക്റ്റീവ്. ഒരു കുട്ടി വെറുതെ ഇരിക്കുന്ന കാണൂല.
1: ഇല്ല.
0: Mind is tranquil, body is active. In human beings, elders, mind is active, body is tranquil.
1: Seriyana.
0: We have so much things to think that we don't do anything physically. This creates imbalances.
1: Mm-hmm.
0: Imbalances are what has to be balanced called yoga.
1: Tirchayum. സർ, അതുപോലെ ഇപ്പോൾ June 21st ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം എന്താ പറയുക, അദ്ദേഹം നൽകാൻ ആഗ്രഹിക്കുന്ന, അതായത് ഇതുവരെയും യോഗയുടെ ആ വെളിച്ചത്തിലേക്ക് എത്താത്തവരിലേക്ക് അങ്ങേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ആ ഒരു സന്ദേശം എന്താണ്? എന്തായാലും എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങേക്ക് നൽകാനുള്ള ഒരു സന്ദേശത്തിൽ നിന്ന് നമുക്കൊരു ആദ്യം ബ്രേക്കിലേക്ക് കടക്കാം.
0: മെയിൻ ആസ്പെക്ട് ഈസ് ഓരോ വ്യക്തിയും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ്. Try to understand his health, his breath, his activity, his thoughts. See, you mention parayanangile, there are 5 panchakoshas: shariram, pranan, mana, vijnana, ananda. Ee 5 dimensions koodittana harmonization develop cheyan pattu. Adu athratholam ariyan pattunna oru vyaktikku vyaktiye petti shariratine, for example, എൻ്റെ ബോഡീൻ്റെ സ്ട്രക്ചർ എനിക്ക് അതിനറിയില്ല. നാച്ചുറലി ഐ ഡു സംതിങ് വിച്ച് ക്യാൻ ബി അഡ്വേഴ്സ് ടു ദ ബോഡി. ഇഫ് ഐ ഡു നോട്ട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ ഫുഡ് ഹാബിറ്റ്സ്, ഐ ഈറ്റ് ഓൾ ജങ്ക്. സോ ഹൗ യു ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ആസ്പെക്ട് കോൾ ദി അന്നമയ കോശ ക്യാൻ ഹെൽപ്പ് യു ടു എസർട്ടെയിൻ ടു ഹാവ് എ ഗുഡ് ഫിസിക്കൽ ബോഡി. സെക്കൻഡ്ലി, യുവർ ബ്രീതിങ് പ്ലേസ് എ വെരി മേജർ റോൾ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ഇപ്പം ആഹാരം 2 ദിവസം കഴിച്ചിട്ടില്ലെങ്കിലും, ഓർ ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ, ബട്ട് 2 മിനിറ്റ്സ് യു ഡോണ്ട് ഡ്രിങ്ക്, യു ഡോണ്ട് ബ്രീത്ത്, യുവർ ലൈഫ് ഇസ് ഓവർ.
1: കറക്റ്റ്.
0: ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ യു വിൽ നോട്ട് ഡൈ, ബട്ട് ബ്രീതിങ് പ്ലേസ് എ വെരി വെരി മേജർ റോൾ. എത്രത്തോളം ഇതിന്, ആൻഡ് സോ ഫാർ എയർ ഇസ് ഫ്രീ, ഇപ്പോഴും ഫ്രീ ആണ്, ബട്ട് ഞങ്ങൾ വി ഡോണ്ട് ബ്രീത്ത് പ്രോപ്പർലി. സോ ബിക്കമിങ് മോർ ആൻഡ് മോർ കോൺഷ്യസ് ഓഫ് ബ്രീതിങ് helps you to energize your body, charge your body. So shariram, prana, mana, mind is only an expression, mind is not intelligence. From if you observe njangale sangadaittundarikkumbo, when we are sad or negative emotions, our energy goes down. But whereas even if you had not food, you didn't eat anything, but if you're very happy and excited, your energy is very high. So what does it mean? It means mind is just a modulator of your energy.
1: Okay.
0: And this modulation comes by knowledge. So the only difference between human beings in the world is what? Either I am knowledgeable or I am ignorant. So gain more and more and more knowledge about your health, you can gain good health. Knowledgeable about breathing, you can enhance your energy. More and more understanding about your mind, you can modulate your expressions. And more knowledgeable the more and more you can enjoy life. Less knowledgeable, narrow-minded outlook. More broadened, you enjoy every moment of your life. So every human being, especially from this year, let us visualize and see that I understand my body, my breath, my mind, and let me gain more and more and more and more knowledge. That's why we're all born. And let us all enjoy life.
1: അതെ, ശരിയാണ്. എല്ലാ വർഷവും നമ്മളൊരു തീം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്രാവശ്യത്തെ തീം ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്ന ഈ ഷോ 11 to 2 PM വരെ നമ്മൾ പോകുമ്പോൾ ശബ്ദത്തിൽ ഭയങ്കരമായ എനർജി ഉണ്ടാകാം, പക്ഷെ ശബ്ദത്തിൽ മാത്രം പോരാ എനർജി എന്നുള്ളതാണ് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ കൂടെ ഇന്നുള്ളത് യോഗാചാര്യ സഞ്ജീവ് കൃഷ്ണനാണ്. അപ്പോൾ June 21 ഇന്റർനാഷണൽ യോഗാ ദിനമായിട്ട് ആചരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒന്നോ രണ്ടോ ദിവസം എടുത്താൽ പോലും യോഗ എന്ന ആ ചെറിയ വാക്കാണെങ്കിലും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ വെളിച്ചത്തെ നമുക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Home 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾക്കും കാണും ചോദ്യങ്ങളും, നിങ്ങൾക്കും കാണും കാര്യങ്ങൾ അറിയാനും. യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ 800-9220 എന്ന നമ്പറിലേക്ക്. വിളിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: യെസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഇന്ന് ഞാൻ മാത്രമല്ല കൂടെ ഉള്ളത്. അപ്പോൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മണിക്കൂർ നമുക്ക് വളരെ സമാധാനത്തോടെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാലല്ലേ നമ്മൾ എന്ത് നേടി, അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിത്യ എന്തോ പറഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സമാധാനത്തോടുകൂടി പല കാര്യങ്ങളെയും കുറിച്ച് അഗാധമായി സംസാരിക്കുകയും അഗാധമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ളൊരു ടൈം കിട്ടുന്നത്. എന്തായാലും ശരി, ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മൾ വളരെയധികം കാത്തിരുന്ന ഒരു വ്യക്തിത്വമാണ്, യോഗാചാര്യൻ സഞ്ജീവ് കൃഷ്ണൻ. June 21 എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. സോ ആ ഒരു ദിനത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനും ആ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനും അദ്ദേഹം നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. സാർ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, വളരെ ചെറുപ്പകാലം മുതലേ യോഗ എന്ന ആ വലിയ വെളിച്ചത്തിലേക്ക് എത്തിയതാണ്. ഒരു പക്ഷെ ഇപ്പോഴും ആ യോഗ എപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകുക എന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങക്ക് ഈ ഒരു കാലത്ത് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ കാണില്ലേ, അത് കേൾക്കാൻ വളരെയധികം താല്പര്യമുണ്ട് ഞങ്ങൾക്കൊക്കെ.
2: വെരി ഗുഡ്. യു നോ, എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം ഐ ഫീൽ ഐ ഹവ് നോട്ട് ലേൺഡ് എനിത്തിങ്. ബിക്കോസ് ഈ അറിവ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് സംതിങ് യു ക്യാൻ കൺക്ലൂഡ്
1: കറക്റ്റ്,
2: ബിക്കോസ് ഇറ്റ്സ് എ വാസ്റ്റ് ഡയമെൻഷൻ ഓഫ് നോളജ്. ചെറിയ വയസ്സിൽ ഒഫ്കോഴ്സ് ഞാൻ വളരെയധികം അനുഗ്രഹം ഐ ഗോട്ട് ദിസ് ഫ്രോം ദ സിദ്ധവേദം. He lived like Siddhas.
1: Okay.
2: അദ്ദേഹത്തിന്റെ ഒന്നായിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു. Then I joined different schools.
1: Okay.
2: ഒന്ന് മഹർഷി മഹേഷ് യോഗിന്റെ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ. Then I had ക്രിയയോഗ, പരമഹംസ യോഗാനന്ദ, then രാജയോഗ. അങ്ങനെ ഐ ജസ്റ്റ് വാണ്ടഡ് നോ മോർ ആൻഡ് മോർ ഇതിനെ പറ്റിയിട്ട്. ആ താല്പര്യത്തോടുകൂടി ഗോട്ട് ഇൻ ടു ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് യോഗ.
1: Okay.
2: At the same time, corporate jobs um kaaryangal okke undayirunnu, but one point I thought, let me do what I love to do.
1: Okay.
2: Angana Dubai lori holiday ku vannadayirunnu. Then started my own center.
1: Okay.
2: 2003.
1: Okay.
2: Anganeyana it became history.
1: Oh, I see.
2: Then I have my own program called Rhythm of Life nu arium. Adu almost all over the globe kore aalkar cheyittund. അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് റിയലി ഹെൽപ്സ് എ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ്.
1: അതായത് ജനങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് റിഥം ഓഫ് ലൈഫ് മാറ്റി വെച്ചത്?
2: ഞങ്ങൾ എല്ലാവരും, വി ആർ ഓൾ ഹാവിംഗ് അവർ ഓൺ ലൈഫ് റിഥംസ്. ചെറിയ ഫൈൻ ട്യൂൺസ് ആവശ്യമാണ്.
1: യെസ്,
2: ദാറ്റ് ഫൈൻ ട്യൂണിംഗ് ഈസ് വാട്ട് യു ഗെറ്റ് ഇൻ റിഥം ഓഫ് ലൈഫ്.
1: ഓക്കെ.
2: അത് ആഹാരശുദ്ധി വരും, എല്ലാവരും പ്രാണശുദ്ധി വരും. അപ്പോൾ 10 ദിവസത്തിൽ നിങ്ങൾ പഞ്ചകോശ ശുദ്ധി ചെയ്യും. ആ ശുദ്ധി ചെയ്യുമ്പോൾ തന്നെ അനവധി അസ്വസ്ഥങ്ങൾ, ഫോർ എക്സാമ്പിൾ മൈൻഡ് റിലേറ്റഡ്, സി അധികം റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് മൈൻഡാണ്
1: തീർച്ചയായും.
2: ഇപ്പോൾ മൈൻഡ് റിലേറ്റഡ് സൈക്കോസൊമാറ്റിക് ആവാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആവാം, ഇപ്പം ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഹാർഡ്വെയറാണ്.
1: ഓക്കെ.
2: സി ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസസ് മാറ്റാൻ പറ്റുള്ളൂ. ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. ഫോർ ദാറ്റ് ഹി നീഡ്സ് നോളജ്. ആ നോളജ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി അവർ തന്നെ ദേ സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് ചേഞ്ചിങ്.
1: കറക്റ്റ്.
2: ആ ചേഞ്ച് വരുമ്പം തന്നെ ശാരീരികമായിട്ട് വ്യത്യാസങ്ങൾ കാണാം. സോ റിതം ഓഫ് ലൈഫ് ആക്ച്വലി ഇറ്റ്സ് എ എൻറ്റയർ എസൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്.
1: ഓക്കെ.
2: അത് കംപ്ലീറ്റ് ആയിട്ട് ആ നോളജ് കിട്ടുന്നതാണ്. പിന്നെ ഈ 10 ദിവസത്തിൽ അവർക്ക് ആഹാരം, ഡിന്നറൊക്കെ വി ഗിവ് ദം. പിന്നെ പ്രാണായാമം കംപ്ലീറ്റ് പഠിപ്പിക്കും, ഫ്രം ദ ഫണ്ടമെന്റൽ ബേസ്.
1: ഓക്കെ.
2: പിന്നെ മനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിക്കും. ബിക്കോസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങളൊരു കാറ് ഡ്രൈവർ ക്രേസി ആണെങ്കിൽ വണ്ടി കൊണ്ട് ഏടിങ് ആക്സിഡന്റ് ആവും
1: തീർച്ചയായിട്ടും.
2: ആ ഡ്രൈവർ എങ്ങനെ മെക്കാനിക്കാക്കി മാറ്റണം എന്നുള്ളതാണ് ഈസ് യുവർ സക്സസ്.
1: ഓക്കെ.
2: സോ ദിസ് നോളജ് ഗിവ്സ് യു ടു ഷിഫ്റ്റ് ഫ്രോം എ ക്രേസി ഡ്രൈവർ ടു എ പവർഫുൾ മെക്കാനിക്.
1: കറക്റ്റ്.
2: അങ്ങനെ ആവുമ്പം ആ വ്യക്തി തന്നെ വ്യക്തിത്വത്തോടുകൂടി ഹി ഡെവലപ്സ് ഹിസ് ലൈഫ്. അതാണ് റിതം ഓഫ് ലൈഫ്.
1: ശരിക്കും അങ്ങയുടെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാമാണ് അല്ലേ ഈ ഒരു റിഥം ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയിൽ ഒരുപാട് ഇപ്പോ അതിപ്പോ മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ആ സ്റ്റുഡിയോ എവിടെയാണുള്ളത് അതിനെ കുറിച്ചും അറിയണം തീർച്ചയായിട്ടും.
2: ജുമേറ 3 ഓക്കെ, ജുമേറ 3 അൽവാസൽ റോഡ് അൽ ഫിർദൗസ് ബിൽഡിംഗില് 4th ബ്ലോക്കിലാണ്. ആൻഡ് ഈ പ്രോഗ്രാം യൂഷ്വലി വി ഡു ഇറ്റ് 3 PM 7 to 9 PM ഓഫീസ് എല്ലാവരും കഴിഞ്ഞിട്ട്
1: വരുന്ന സമയമാണ്.
2: പിന്നെ ചില ഗ്രൂപ്സിന് ഹു വാണ്ട്സ് ടു ഡു ഗ്രൂപ്സ് അതിന് അവരുടേതായ സമയം അനുസരിച്ചിട്ട് വി ഡു ഇറ്റ് ഫോർ ദം.
1: ഓ ഐ സീ. ഓക്കെ,
2: പിന്നെ ചില സമയം കോർപ്പറേറ്റ്സിന് ആവശ്യം ഉണ്ടാവും. കോർപ്പറേറ്റ്സിന് ഈ വീക്ക് ഡേയ്സ് ഒന്നും വരാൻ പറ്റില്ല. So we do weekend retreats. We take them ellare odengle poi ആ 2 days we totally detoxify the system.
1: ഓക്കെ,
2: അതും വളരെ അധികം ബെനിഫിഷ്യൽ ആയിട്ട് കോർപ്പറേറ്റ്സിനെ കണ്ടിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ അതിനോട് അനുബന്ധിച്ചൊരു കാര്യം, ചിലപ്പോ ഇന്നത്തെ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ലോകത്ത് കോർപ്പറേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാലോ ഇന്നത്തെ ഒരു സാഹചര്യം, കോർപ്പറേറ്റ് എടുത്തില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ മേഖലയിൽ നടന്ന സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ വെറുതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പോലും പ്രശ്നങ്ങളാണ് അവരുടെ മനസ്സും. ഓരോരുത്തരെയും ഒന്നുമില്ലേ, തനിക്കൊരു പ്രശ്നമില്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടിട്ടെങ്കിലും അവര് പ്രശ്നത്തിലാകാറുണ്ട്. അപ്പൊ മൊത്തം പ്രശ്നങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ യോഗ എങ്ങനെയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർക്കൊരു ചേഞ്ച് കൊടുക്കുന്നത് സർ?
2: ബ്യൂട്ടിഫുൾ, നല്ല ചോദ്യം. ഐ ടെൽ യു സംതിങ് നിത്യ, സീ, ഞാൻ എന്നുള്ള വ്യക്തിത്വത്തിൽ ഇഫ് ഐ ഡെവലപ്പ് കോൺഫിഡൻസ്, കറേജ്, സ്ട്രെങ്ത്, ഐ ക്യാൻ ഫേസ് എവറിഥിങ്. എനിക്കത് ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഐ ഗെറ്റ് കാരീഡ് അവേ ബൈ ദ വേൾഡ്. സോ വാട്ട് ഡസ് യോഗ ഡു? യോഗ ഹെൽപ്സ് യു ടു ഡെവലപ്പ് യുവർ ഓൺ ഇന്നർ സ്ട്രെങ്ത്, എബിലിറ്റി, കറേജ്, കോൺഫിഡൻസ്. ഹൗ? ബൈ ഗെയിനിങ് ഇമ്മെൻസ് ഓഫ് നോളജ്. ഇപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ മനസ്സിലാക്കിയാൽ ഏതൊരു സിറ്റുവേഷൻ ആയാലും സർക്കംസ്റ്റൻസസ് ആയാലും യു ആർ കോമ്പിറ്റൻറ്റ് ടു ഫേസ് ദം. ദെൻ ലൈഫ് ഇസ് മോർ ചാലഞ്ചിങ് ആൻഡ് നോട്ട് എ ബേർഡൻ. വെൻ ലൈഫ് ഒരു ബേർഡനായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് വി ഗെറ്റ് സ്ട്രെസ്ഡ്. ബട്ട് വെൻ യു ടേക്ക് ലൈഫ് ആസ് എ ചാലഞ്ച്, എവറി മോമെന്റ് ഇസ് എക്സൈറ്റിംഗ്.
1: ശരിയാണ്,
2: ആ ഷിഫ്റ്റാണ്. ദാറ്റ് ഷിഫ്റ്റ് ഇസ് വാട്ട് വി ഗിവ് ദം ഇൻ റിതം ഓഫ് ലൈഫ്.
1: അപ്പൊ ഭയമല്ല, ജാഗ്രതയാണോ വേണ്ടത്?
2: ഭയം എന്ന് പറഞ്ഞ സംഭവം ഇസ് വീക്ക്നെസ്. ഭയം ഇസ് ആക്ച്വലി ഓൺലി എ പ്രിക്കോഷണറി മെഷർ. ഭയം ഒരു വീക്ക്നെസ് അല്ല, ഫിയറിന്റെ അടിസ്ഥാനമായിട്ടാണ് വരുന്ന എല്ലാ അസ്വസ്ഥതകളും. ഫോർ എക്സാമ്പിൾ, വെൻ യു ഹാവ് ഫിയർ, സാഡ്നെസ്, ജെലസി, ആംഗർ, ഹേറ്റ്രഡ്, ഗ്രീഡ്, ഓൾ ദിസ് ദ ഫണ്ടമെന്റൽ ബേസ് ഇസ് ഫിയർ.
1: കറക്റ്റ്.
2: ഫിയർ ഇസ് ബേസിക്കലി ആക്ച്വലി ഒരു പ്രിക്കോഷണറി മെഷറുമാണ്. അത് മനുഷ്യരായാലും മൃഗങ്ങൾക്കായാലും ആഹാരം, നിദ്ര, ഭയം, മൈഥുനം കോമണാലിറ്റിയാണ്. സോ ഭയം ഒരു വീക്ക്നെസ് അല്ല, ഭയം ഇസ് എ പ്രിക്കോഷണറി മെഷർ ടു ബി ഇൻ അഡ്വാൻസ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സിസ്റ്റം.
1: ഓക്കെ,
2: അത് ഇഫ് യു ലേൺ ടു മാസ്റ്റർ ദം, ദെൻ യു ആർ മോർ ആൻഡ് മോർ അവെയർ ഓഫ് ഹൗ ടു ടാക്കിൾ ഇഷ്യൂസ്. Then you are competent. When you are competent, why should you worry?
1: Correct.
2: വറിയേണ്ട ആവശ്യമില്ല.
1: ഇല്ല, സത്യം. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്, വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്.
3: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: ഇത്രയും മനോഹരമായ ഒരു പാട്ടിൽ നിന്ന് ഞങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. ശരിക്കും നമ്മൾ നേരത്തെ ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഷറിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊന്ന് പുറത്ത് കിടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഏറ്റവും വേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് അങ്ങയോട് സംസാരിക്കാനുള്ള ഒരു കാര്യം അങ്ങയുടെ ബുക്കിനെ കുറിച്ചാണ്, ഡീകോഡ് ഗ്ലോബൽ വെൽനസ് എന്ന പുസ്തകം. അത് വായനക്കാർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വെൽനസ് മെസ്സേജ് എന്താണ് എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ യോഗയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മനസ്സിന് മാത്രമല്ല, മനസ്സ് തുറന്നൊന്ന് പുഞ്ചിരിക്കണമെങ്കിൽ മനസ്സുകൂടി നന്നായിരിക്കണം അല്ലേ. ആ നന്മ തീർച്ചയായിട്ടും ആ പുഞ്ചിരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിന് മാത്രമല്ല, ശാരീരികമായിട്ട് യോഗ തരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഒരുപാട് രോഗാവസ്ഥയിൽപ്പെട്ട ആൾക്കാർ മനസ്സ് നശിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ അത് രോഗം ശരീരത്തിലേക്കും കൂടെ ബാധിക്കുന്നത്. അപ്പോൾ രണ്ടിനെയും ഒരുപോലെ യോഗയ്ക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു, എത്തരത്തിലുള്ള ആൾക്കാരാണ് അങ്ങയുടെ അടുത്തേക്ക് വരാറുള്ളതെന്ന് പറയാമോ?
1: നിത്യ ബുക്കിനെ പറ്റി ചോദിച്ചിരുന്നു. ഡീകോഡ് ഗ്ലോബൽ വെൽനസ്, ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ് ആൻഡ് ബ്രിഡ്ജിംഗ് കൾച്ചേഴ്സ്. ഈ ഒരു തീം അഡോപ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ വയസ്സിലെ ഞാൻ കാണുന്നത് പ്രകൃതി ഞങ്ങൾക്കൊക്കെ തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് ശ്വാസം തരുന്നുണ്ട്, കുടിക്കേണ്ട വെള്ളം തരുന്നുണ്ട്, ആഹാരം സീസണലിന് കറക്റ്റായിട്ട് തരുന്നുണ്ട്, ജീവിക്കേണ്ട സ്പേസ് ഉണ്ട്. പിന്നെ ഓരോ വ്യക്തിയും അവന് യാതൊരു ചോയ്സും ഇല്ല, പേരിലായാലും പാരൻറ്റേജിലായാലും കൺട്രി ആയാലും നാഷണാലിറ്റി ആയാലും ആർക്കും ചോയ്സ് ഇല്ല. എവറിഥിങ് ഈസ് ഗിവൺ ടു യു. വെൻ പ്രകൃതി എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഇടം, എന്തിനാ മനുഷ്യന്മാർ സഫർ ചെയ്യുന്നു? ഇതാണ് എൻ്റെ ചോദ്യം.
0: ബേസിക് അതാണല്ലേ.
1: വൈ ആർ ആം ഐ സഫറിങ്? ഇപ്പോൾ ഞങ്ങൾ കണ്ടു, വി ഹവ് അണ്ടർഗോൺ സോ മച്ച് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഇതിലൊക്കെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയാൽ ഞങ്ങൾക്ക് ഒക്കെ തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ മനുഷ്യൻ നരകിക്കുന്നത്? ആ അറിവാണ് ആ ബുക്കിലുള്ളത്. ആ അറിവിൽ ഒരു വ്യക്തിയുടെ വട്ട് ഓൾ തോട്ട്സ് ക്യാൻ ഹെൽപ്പ് ഹിം, ഹൗ ഹി ഹാസ് ടു തിങ്ക്, അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്, പഞ്ചപ്രാണ. ഇപ്പം ഞങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ ശ്വാസം ചെയ്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഇല്ല, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രപഞ്ചം നിങ്ങളെ കൺട്രോൾഡാണ്. ഇപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം എടുക്കുന്നത് നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ അത് പഞ്ചപ്രാണനാണ്. ആ പ്രാണൻ പല 5 ഡയമെൻഷൻസിൽ പ്രവർത്തിക്കുകയാണ്. ഉദാന, പ്രാണ, സമാന, അപാന, വ്യാന. 5 ഡയമെൻഷൻസ്. ഉദാന എന്ന് പറഞ്ഞാൽ ദ കറണ്ട് ഗോസ് അപ് ടു ദ ബ്രെയിൻ, അതുകൊണ്ടാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്, ഹാർട്ട് ആൻഡ് ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നു. സമാന എസിമുലേഷൻ, അപാന എലിമിനേഷൻ, ആൻഡ് വ്യാന സർക്കുലേഷൻ. ഈ പഞ്ചപ്രാണ ഞങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. അവർ controlling or managing is either to live like good food, lifestyle management, രാവിലെ എഴുന്നേൽക്കുക, ദ റൈറ്റ് തിങ്സ് ടു ഡു, അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റെസ്റ്റ് ഇസ് കൺട്രോൾ ബൈ പ്രകൃതി. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയാൽ വി ബിക്കം അറ്റ് പാർ ഇൻ ലിവിങ് വിത്ത് നേച്ചർ. വെൻ യു ലിവ് വിത്ത് നേച്ചർ, naturally your health is fantastic.
0: Correct.
1: ഇപ്പൊ ഞാൻ ഒരു വീട്ടിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. I have to follow the norms of the house. If you do not follow the norms of the house, a guest host worry മോനെ, please get out.
0: Correct.
1: അതേപോലെ പ്രകൃതി ഞങ്ങൾക്ക് നിയമങ്ങൾ തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് പരിപാലിച്ച് ജീവിച്ചാൽ ജീവിതത്തിൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും.
0: വളരെ ശരിയാണ്. നമുക്കെല്ലാം ഉണ്ടായിട്ട് നമ്മളതിനെ കുറിച്ച് തിരിച്ചറിയുന്നതേ ഇല്ല.
1: ഇല്ല, അതിനെ പറ്റി മനസ്സിലാക്കേണ്ടെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തി മനസ്സിലാക്കണം. എന്നാലും മാത്രമേ നിനക്ക് നിന്റെ ജീവിതം നന്നാക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് വേറെ ആരെയും ഒന്നും മാറ്റാൻ പറ്റില്ല. ഐ ക്യാൻ ഓൺലി ചേഞ്ച് മൈ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ദം.
0: ബേസിക്കലി നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടതല്ലേ?
1: ഞങ്ങളല്ല,
0: ഞാൻ എന്നിൽ നിന്ന്.
1: എക്സാക്ട്ലി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ പ്രകൃതിയിൽ, പിന്നെ ഞങ്ങൾ വിചാരിക്കും കാശുണ്ടെങ്കിൽ എനിക്കെല്ലാം ആഹാരം കിട്ടും. നോ, ഈ മണ്ണിൽ ഓർഗാനിസംസ് ഇല്ല, ഇൻസെക്ട്സ് ഇല്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മണ്ണൊരിക്കലും മെച്ചു ഇത് ഇറ്റ് നോട്ട് ബി ലൈഫ്. അതില്ലാണ്ട് അത് വളരൂല. നിങ്ങൾ അക്കോമഡേഷന് ഫുഡൊന്നും കൊടുക്കുന്നില്ല ഇൻസെക്ട്സിനൊന്നും ഇല്ലേ, പ്രകൃതിയാണ്
0: തീർച്ചയായും.
1: സോ പ്രകൃതി മദർ ഇസ് ടേക്കിംഗ് കെയർ ഓഫ് യു. ഇപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ, സെക്യൂരിറ്റിക്കും പോലീസിലും എല്ലാത്തിനും വേണ്ടിയിട്ട്. എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ. അതേപോലെ റോഡിൽ എത്ര ആൾ ജോലി ചെയ്യുന്നുണ്ട്, എന്തിനാ? നിങ്ങൾക്ക് വണ്ടി ഓട്ടാനാണ്. സോ നോ വൺ ഇസ് അപ്പാർട്ട് ഫ്രം വൺ അനദർ. എല്ലാവരും എല്ലാത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കിയാൽ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുക ആൾക്കാർ. ദാറ്റ് ക്വാളിറ്റി ഈസ് വാട്ട് ഇസ് ദെയർ ഇൻ ദ ബുക്ക് ഇൻ ഡീറ്റെയിൽ. പിന്നെ അഹങ്കാരം. അഹങ്കാരം ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് ഇറ്റ്സ് കോൾഡ് ദ മൂന്ന് ആപ്സ് ആണ് ഒരു മനുഷ്യന്. ഈഗോ ആപ്പ്, മൈൻഡ് ആപ്പ്, ഇൻ്റലിജൻസ് ആപ്പ്. ഈ ഈഗോ ആപ്പ് മനസ്സിലാക്കിയാൽ നിങ്ങളത് യൂസ് ചെയ്യാൻ പഠിക്കും. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ ഡിസ്ട്രക്ഷനിലേക്ക് പോകും.
0: ഓക്കെ,
1: സോ ലൈക്ക് ദാറ്റ് ഓൾ ദി ഡീറ്റെയിൽസ് ആർ ദേർ ഇൻ ദിസ് ബുക്ക്.
0: ഓക്കെ സർ, ഈ ബുക്ക് നമുക്ക് എവിടുന്ന് ലഭിക്കും? അങ്ങയുടെ അടുത്ത് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ?
1: ഇല്ല, ആമസോണിൽ അവൈലബിൾ ആവും.
0: ഓക്കെ,
1: ഇറ്റ് വിൽ കം ഇൻ ആമസോൺ, കിൻഡിൽ, എവരിവേർ.
0: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് വായിച്ചറിയുകയല്ല, യോഗാചാര്യൻ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഡീകോഡ് ഗ്ലോബൽ വെൽനസ് എന്ന ബുക്ക് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം ഇതുവരെയും യോഗയുടെ വെളിച്ചം എത്തിയിട്ടില്ലാത്ത, യോഗ അഭ്യസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അറിയണമെന്ന്, അഭ്യസനമല്ല അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുണ്ടാവും. അവർക്ക് അടിസ്ഥാനമായിട്ട് എന്തൊക്കെ ചെയ്യണം, കുട്ടികളെ ചെറുപ്പത്തിലെ യോഗ പരിശീലിപ്പിക്കുന്നതിനുള്ള മാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ യോഗാചാര്യൻ നമ്മുടെ കൂടെ ഇവിടെ യു എയിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ സ്ഥലം എവിടെയാണ് സ്റ്റുഡിയോ എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ?
1: അത് ജുമേറയിൽ, ജുമേറ 3 അൽ ഫിർദോസ് ബിൽഡിംഗ്, ഫോർത്ത് ബ്ലോക്ക്, പിന്നെ അൽവാസൽ റോഡിലാണ്.
0: ഓക്കെ,
1: ഫോൺ നമ്പർ ഉണ്ട്,
0: ഒന്ന് പറയാമോ
1: സാർ? എന്റെ ഫോൺ നമ്പർ 050-515-8488.
0: ഓക്കെ,
1: ഓഫീസ് നമ്പർ ആണെങ്കിൽ 056-522-4481.
0: തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ അത് വെബ്സൈറ്റിൽ നോക്കിയാലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.
1: വെബ്സൈറ്റിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും.
0: അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, യോഗ അഭ്യസിക്കണമെങ്കിൽ, യോഗയെക്കുറിച്ച് അറിയണമെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ്. അദ്ദേഹം ഇവിടെ തന്നെയാണുള്ളത്. ഇനിയും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ.
1: വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഓൾ ഓവർ ഇന്ത്യ വേദസംസ്കൃതി എന്ന് പറഞ്ഞിട്ട് എവറി ഡേ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ്സസ് ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആണ്, 365 days. ഇപ്പൊ ഈ വരുന്ന 3 ദിവസം ഓൺലൈനിൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിൽ പ്രാണവിദ്യ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എനി വൺ ക്യാൻ ജോയിൻ ഫ്രീലി. ചെയർ ബേസ്ഡ്, എൽഡേർലി ആണ്. യൂസ് ദ ഓപ്പർച്യൂണിറ്റി and get the details from Nithya.
0: Sure.
1: I'll forward it to you.
0: Okay, thank you so much sir. ഇനിയും അടുത്ത ഇപ്പൊ യോഗ ദിനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളും വരുന്നുണ്ട് സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട്. യോഗയുടെ ഭാഗമാകൻ ഇതുവരെയും സാധിക്കാത്ത ഓരോരുത്തർക്കും ഇതൊരു വലിയ അവസരമായിട്ട് കാണുക. അതായത് യോഗ എന്താണെന്ന് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും അതിനെ ഒന്ന് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു യോഗ ഡേയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാമല്ലോ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഇനിയും ബാക്കിയാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും കൂടാം. താങ്ക് യു സോ മച്ച് സാർ.
1: താങ്ക് യു നിത്യ.
0: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഞാൻ കൂടെയുണ്ട്. 1 മണിയുടെ വാർത്തയ്ക്ക് ശേഷം വീണ്ടും വിശേഷങ്ങളുമായിട്ട് കൂടാം. താങ്ക് യു സോ മച്ച്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्ताक विशदमाई
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट्स सेंटर फॉर जापानीज कार्स।
3: മിഷൻ സമുദ്ര സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ പ്രഖ്യാപിച്ച് വി ഡി സതീശൻ. 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം, മകൾക്കൊപ്പം പദ്ധതി. സംസ്ഥാന ബജറ്റിൽ നിരവധി വാഗ്ദാനങ്ങൾ. കിഫ്ബി പൊളിച്ചുപണിയും ആരോഗ്യമേഖല ഉടച്ചുവാർക്കും, പുതുയുഗ കേരളത്തെ സൃഷ്ടിക്കും. ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പിന് 50 കോടി. കേരളം സാമ്പത്തിക അപകടാവസ്ഥയിലല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ ബജറ്റിൽ. ബന്ധിപ്പിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശ ഓണററിയം 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യുഡിഎഫ് സർക്കാരിന്റെ 1st ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പരിഷ്കരിക്കും എന്നല്ലാതെ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ലീവ് സറണ്ടറിൽ ഉചിത തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡിഎ, പെൻഷൻകാരുടെ ഡിആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമുണ്ടായില്ല. ഡിഎ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ബജറ്റിൽ പരാമർശിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നുണ്ടെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ സ്തംഭനാവസ്ഥയിലാണെന്നും മുഖ്യമന്ത്രി. വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് സംസ്ഥാനം നേരിടുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവ്. മുൻ ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ തെറ്റായ അനുമാനം നടത്തി. പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലിൽ. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചുകാട്ടി. ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ബജറ്റെന്നും വി ഡി സതീശൻ. യുഡിഎഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിന് ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. പിന്നാക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കളെ ചേർത്തു നിർത്തും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ വകയിരുത്തി മുഖ്യമന്ത്രി. യുഡിഎഫ് സർക്കാരിന്റെ 1st ബജറ്റിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിംഗിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ പേരിലാണ് പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കും. ഇവരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192 കോടി രൂപ വകയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി. നിക്ഷേപ സാമ്പത്തിക രംഗം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കാനുള്ളതാണ് പദ്ധതി. കേരളത്തിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഈ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിമാനത്താവള വികസനത്തിന് 200 കോടി. കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കും. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കും. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളമെന്തോ സാമ്പത്തിക അപകടാവസ്ഥയിലെന്ന സന്ദേശം ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞു. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വെച്ചാണ് എൽഡിഎഫ് സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ബജറ്റിൽ പിൻവാങ്ങലാണ് കണ്ടത്. ജനക്ഷേമകാര്യത്തിൽ നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറിച്ചു. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടി ഇല്ല. കേന്ദ്രനയ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുൻകൂർ ജാമ്യമെടുക്കലാണ് ധവളപത്രമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കറുകൾ ഇഡി തുറന്ന് പരിശോധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുത്തബ ഖാംനൈ. ഇറാനുമായി ധാരണയിലെത്തുന്നതിനായി ട്രംപ് അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി എല്ലാ സ്വാധീനവും ചെലുത്തിയെന്നും മുത്തബ. ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയതായി യുഎസ്. പൊതുവായ സമുദ്രമേഖലയിലേക്ക് തങ്ങൾ മാറിക്കഴിഞ്ഞുവെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ച യുഎസ് ഇറാൻ ചർച്ച മാറ്റി. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്കായി പോയില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുഎസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായത് ജെ ഡി വാൻസ് ആയിരുന്നു. കഴിയുന്നത്ര വേഗം ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. ടെലിഗ്രാം നിരോധനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധനം 22 വരെ തുടരും. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. താൽക്കാലിക നിരോധനത്തിന് കേന്ദ്രം ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചു. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി യുഎഇ. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മുടങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർക്കാണ് ഇളവ്. ജൂൺ 10 ആരംഭിച്ച ഇളവ് ജൂലൈ 9 വരെ ഉണ്ടാകും. വിസ കാലാവധി കഴിഞ്ഞുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കാണ് 30 ദിവസത്തെ ഈ ഇളവ് ലഭിക്കുക. സമയപരിധിക്കുള്ളിൽ രാജ്യം വിടുകയോ തുടരാൻ ആഗ്രഹിക്കുന്നവർ രേഖകൾ ശരിയാക്കുകയോ വേണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആന്റ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ. ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കിയ കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. കാനഡയുടെ ആദ്യ ലോകകപ്പ് വിജയം കൂടിയായിരുന്നു ഇത്. ജൊനാഥൻ ഡേവിഡിന്റെ ഹാട്രിക് മികവിലാണ് കാനഡയുടെ വിജയം. മെസ്സിക്ക് ശേഷം ഈ ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ് ജൊനാഥൻ ഡേവിഡ്. ഗ്രൂപ്പ് ബിയിലെ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ജൊഹാൻ മൻസംബിയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലായിരുന്നു സ്വിസിന്റെ വിജയം. ലോകകപ്പിൽ റൌണ്ട് ഓഫ് 32ലെത്തുന്ന ആദ്യ ടീമായി ആതിഥേയരായ മെക്സിക്കോ. ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് മെക്സിക്കോ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ജയം.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 35%.
5: Weather update.
7: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: A very good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് അവറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലാസ്റ്റ് മണിക്കൂറിൽ ഇന്ന് ആദ്യം പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാപ്പി വീക്കെൻഡൊക്കെ പറയുമ്പോൾ ഹാപ്പിയായിട്ട് പറയണ്ടേ, അതിനുവേണ്ടി നിയമപരമായ ചില കാര്യങ്ങളിൽ ചില ഇളവുകളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബൈ ഓൾ മീൻസ് നമ്മുടെ മനസ്സൊന്ന് തണുക്കും അല്ലേ. എന്തായാലും ശരി, ഇപ്പോൾ യു എയിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ വിവിധ കാരണങ്ങൾ കൊണ്ട് കുടുങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വളരെ ആശ്വാസം കിട്ടുന്ന ഏറ്റവും പുതിയൊരു മേജർ അനൗൺസ്മെൻ്റാണ് യു എ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമ്മുടെ ഗൾഫ് മലയാളി കമ്മ്യൂണിറ്റിക്ക് ഏറെ പ്രയോജനപ്പെടുന്നൊരു നിയമ മാറ്റം അല്ലെങ്കിൽ നിയമ പരിഷ്കരണത്തെക്കുറിച്ച് വളരെ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ ഒരു കാര്യം, വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങാൻ സാധിക്കാതെ ഇവിടെ കുടുങ്ങിപ്പോയ പ്രവാസികൾക്ക് യാതൊരുവിധ ഫൈനുകളും ഇല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാൻ യു എ ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കുകയാണ്. ഇതൊരു വലിയ ഉപകാരമാണ്. എത്രയോ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ ജീവിക്കുന്നുണ്ടാവും അല്ലേ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ഈ കമ്പനികളുമായിട്ടുള്ള തർക്കങ്ങളോ ലീഗൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് വിസ പുതുക്കാൻ കഴിയാതെ വലിയ തുക ഓവർസ്റ്റേ ഫൈൻ വന്ന് ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയൊരു ഹോപ്പ് നൽകിക്കൊണ്ടാണ് യു എ ഇപ്പോൾ ഈ ഒരു പുതിയ ഔദ്യോഗിക ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ അനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ പ്രഖ്യാപനം പ്രകാരം വിസ സംബന്ധമായ പ്രതിസന്ധികളിൽ അകപ്പെട്ട ആൾക്കാർക്ക് വ്യക്തികൾക്ക് 30 ദിവസത്തെ ഒരു ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൃത്യമായ വിൻഡോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാതൊരുവിധ ലീഗൽ പെനാലിറ്റീസും അല്ലെങ്കിൽ ഓവർ സ്റ്റേ ഫൈനുകളും നൽകാതെ തന്നെ ഇവർക്ക് സുരക്ഷിതമായി സ്വന്തം രാജ്യങ്ങളിലേക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ നിയമ പരിഷ്കരണം. അപ്പോൾ പ്രവാസികളുടെ അവരുടെ എന്താ പറയുക ഒരു മാനുഷിക പരിഗണനകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് യു എ ഭരണാധികാരികളെടുത്ത വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയല്ലേ ഇത്. അപ്പോൾ ഈ പുതിയൊരു സ്കീം യഥാർത്ഥത്തിൽ ഒരു വലിയ ആശ്വാസമാണ് നമുക്ക് തരുന്നത്. റെസിഡൻസ് വിസ ക്യാൻസലായി പോയവർക്കോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ നിന്ന് വിസ കാലാവധി കഴിഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കോ ഒക്കെ ഈ ഒരു ഇളവ് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാകാൻ നമുക്കിതിലൂടെ സാധ്യമാകും അല്ലേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഒരാൾക്കും ഇങ്ങനൊരു പ്രശ്നമില്ലെങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരും ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. സാധാരണയായിട്ട് ഈ വിസ കാലാവധി കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ന് പറയുന്നത് വലിയ തുകയാണ് പെനാലിറ്റി ആയിട്ട് ഈടാക്കാറുള്ളത് അല്ലേ. പക്ഷേ ഈ പുതിയ അനുകൂല സാഹചര്യം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാതെയും ഫ്യൂച്ചറിൽ ഇനി യു എയിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ടും തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ലീഗൽ എക്സിറ്റ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനും പ്രൊഫഷണൽ ഗൈഡൻസും ഇതിനാവശ്യമുണ്ട്. സോ ഇത്ര ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൃത്യമായ ചാനലുകളെ കുറിച്ചാണ്. തെറ്റായ വിവരങ്ങളിലോ അല്ലെങ്കിൽ വ്യാജ ഏജന്റുകളിലോ കിണിയിലോ വീഴാതെ ഒഫീഷ്യലി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ വഴി അല്ലെങ്കിൽ ആധികാരികമായ ടൈപ്പിംഗ് സെന്റേഴ്സ് വഴിയോ മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് ചെയ്തേരാ ഇത് ചെയ്യാതരാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ അടുക്കൽ ഒന്നും പോരുത്. ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ആധികാരികമായ ടൈപ്പിംഗ് സെന്ററുകൾ വഴി മാത്രമേ ഇതിൻ്റെ പ്രൊസീജിയറുകൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ഈ ആനുകൂല്യം കൈപ്പറ്റാൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഗ്രേസ് പീരീഡ് കഴിഞ്ഞാൽ നിയമങ്ങൾ വീണ്ടും കർശനമാവുകയും പഴയതുപോലെ തന്നെ ലീഗൽ ആക്ഷൻസും ഫൈനുകളും തുടരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കാന്നുള്ളത് വളരെ

ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്കും പ്രവാസികളായ നമ്മുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിന് എപ്പോഴും മുൻഗണന നൽകുന്ന യു ഇ ഭരണകൂടത്തിൻ്റെ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഈ ഒരു നിയമപരമായ ഇളവ് ഒരുപാട് പേരുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിന് കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഈ സുപ്രധാനമായ അപ്ഡേറ്റിനോടൊപ്പം തന്നെ ഓർക്കുക, 30 ദിവസത്തേക്ക് മാത്രമേ ഇളവുള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എവിടെ പോയാലും നിങ്ങൾ അന്വേഷിക്കുക, ആ കാലാവധി കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്. യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിത്യയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Mid-morning with Nitya.
8: Welcome back to Mid Morning with Nitya on Home 92.2 FM. Home is a feeling. അപ്പോൾ ഇന്നത്തെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വീക്കെൻഡാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്നത്, യെസ് എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ വായിക്കുന്നത്, നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്, ഇനി എന്നാണ് തിങ്കളാഴ്ചയാണ് അല്ലേ. അപ്പോഴേക്കും ഈ മാസം അങ്ങോട്ട് തീരാറാവും. അപ്പോൾ ജൂൺ 21st ഹോം 92.2 FM-ൻ്റെ തീർച്ചയായിട്ടും ഇൻസ്റ്റാ പേജ്, ഇൻസ്റ്റാ അക്കൗണ്ട് നിങ്ങൾ നോക്കണം. കാരണം അന്ന് June 21st എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മ്യൂസിക് ഡേയും യോഗ ഡേയും ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും പിന്നെ അതുപോലെ ഇന്ന് ബാലൻ സിനിമ റിലീസ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ, സിനിമയെക്കുറിച്ചൊക്കെ ഞാൻ തീർച്ചയായിട്ടും തിങ്കളാഴ്ച പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിന്നൊരു ട്രാവലിലേക്ക് പോവാണ്. ട്രാവൽ വിശേഷങ്ങൾ പലപ്പോഴും എനിക്ക് 1-2 പറഞ്ഞങ്ങ് ശീലമായിപ്പോയി. ആ ഒരു ടൈമിൽ കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നറിയാം. എന്തായാലും ഈ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം വികസനത്തെ വളരെ വളരെ ഇൻട്രസ്റ്റോടു കൂടി നിരീക്ഷിക്കുന്നവർക്കും ഒരേപോലെ അവരെ ഹാപ്പിയാക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ, അനൗൺസ്മെൻറ്റ്സ് നമ്മുടെ പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നു. ബജറ്റ് വാർത്തകളെല്ലാം നിങ്ങൾ നമ്മുടെ മിനി പത്മയുടെ വാർത്തയിലൂടെ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ബജറ്റിൽ ട്രാവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് വന്നതെന്ന് അറിയാൻ താല്പര്യത്തോടുകൂടി നമുക്ക് കേൾക്കാം. യെസ്, ടൂറിസം ഇൻഡസ്ട്രിയെ കൂടുതൽ ബലപ്പെടുത്താനും അതിനെ ആഗോളതലത്തിൽ കേരളത്തെ ഒരു മേജർ ട്രാവൽ ഹബ്ബാക്കി മാറ്റാനും ലക്ഷ്യമിട്ടിട്ടുള്ള ബജറ്റ് അലൊക്കേഷനാണ് ഇത്തവണ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വളരെ ബൃഹത്തായ പദ്ധതികളാണ് ഇതിലിപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഇത്തവണ ടൂറിസം ബജറ്റിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റിൽ ഒന്നെന്ന് പറയുന്നത് ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. വിനോദസഞ്ചാരികളെ വളരെ ആകർഷിക്കുന്ന ഒരു, എന്താ പറയുക, മനോഹരമായ പച്ചത്തുരുത്താണല്ലോ ഈ പറഞ്ഞ പോലെ പാതിരാമണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ റോപ്പ് വേ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ അവരിപ്പോൾ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എന്താ റിയൽ ആകുന്നതോടെ ബാക്ക് വാട്ടർ ടൂറിസത്തിന് വളരെ വലിയ സാധ്യതകളുള്ള ആലപ്പുഴയിലേക്ക് കൂടുതൽ വിദേശ സന്ദർശകരെ അത് അട്രാക്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ കേവലം ഒരു ബോട്ട് യാത്ര എന്നതിനേക്കാളൊക്കെ ഉപരി ഈ കായലിൻ്റെ ഭംഗി മുകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എയർ കണക്റ്റിവിറ്റി തീർച്ചയായും വിനോദസഞ്ചാരികൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രാവൽ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പരിസ്ഥിതി സൗഹൃദമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഈ പാതിരാമണൽ എന്ന മനോഹരമായിട്ടുള്ള പച്ചത്തുരുത്ത്, അതിൻ്റെ ആ ഒരു സ്വാഭാവിക ഭംഗി നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടപ്പിൽ വരിക. ഇനി അടുത്തതെന്ന് പറയുന്നത് മുസ്രിസ് ഹെറിറ്റേജ് പ്രോജക്റ്റിന് ഇപ്പോൾ 19 crore വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന ഒരു സംഭവമാണ് മുസ്രിസ് എന്ന് പറയുന്നത്, മുസ്രിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. അപ്പോൾ അതിന് വലിയൊരു സാമ്പത്തിക പിന്തുണയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങളുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിനും കൂടുതൽ ടൂറിസം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് 19 crore ഇതിനിപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹെറിറ്റേജ് ടൂറിസത്തിന് ഇന്റർനാഷണൽ ലെവലിൽ വലിയൊരു മാർക്കറ്റ് നിലവിലുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിസ് റൂട്ടിലുള്ള പഴയ കോട്ടകൾ, ആരാധനാലയങ്ങൾ, മ്യൂസിയങ്ങൾ ഇതെല്ലാം പുതിയതാക്കുന്നതിലൂടെ, നവീകരിക്കുന്നതിലൂടെ ഒരു വലിയ ടൂറിസം സർക്യൂട്ടാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് അവിടെയുള്ള ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യും. അതാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ വന്നാൽ എനിക്കെന്ത് ലാഭം എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതിനെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി ലഭിക്കും എന്നുള്ളതാണ്. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയുടെ വലിയൊരു എന്താ ടൂറിസം ഗ്രോത്തിനെ കുറിച്ചാണ്. ഇത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ബീച്ചുകൾ എടുത്താൽ, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനുകൾ, വാട്ടർ ടൂറിസം പ്രോജക്റ്റുകൾ, ഇതെല്ലാം തനതായ അലൊക്കേഷൻസ് ബജറ്റിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ടൂറിസം മേഖലയെ വെറും ഒരു കാഴ്ച എന്നതിനേക്കാളൊക്കെ അപ്പുറം വലിയൊരു വ്യവസായമാക്കി മാറ്റുക എന്ന ആ ഒരു എയിമാണ് ഗവൺമെന്റ് ഈ പദ്ധതികളിലൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം അഥവാ ഉത്തരവാദിത്ത ടൂറിസത്തിന് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രാദേശിക ജനവിഭാഗങ്ങളെ കൂടി ഇതിന്റെ ഒരു പാർട്ടാക്കാൻ വലിയ പ്രോജക്റ്റുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തുക, നിലവിലുള്ളതിൽ മികച്ച സുരക്ഷയും പ്രൊഫഷണൽ ഗൈഡൻസ് ഉറപ്പാക്കുക, പിന്നെ വിദേശത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികളുണ്ടല്ലോ അവർക്ക് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ഈ ബജറ്റിന്റെ പ്രധാന ഹൈലൈറ്റാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ടൂറിസം സെക്ടറിന് ഈ ഒരു ബജറ്റ് വലിയൊരു എന്താ പറയുക ബൂസ്റ്റർ ഡോസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നമ്മുടെ നാടിന്റെ ഭംഗിയും പൈതൃകവും ഒക്കെ ആസ്വദിക്കാൻ കൂടുതൽ ആളുകൾ എത്തുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഈ മനോഹരമായിട്ട് ട്രാവൽ അപ്ഡേറ്റിനൊപ്പം നമുക്ക് ഇന്നത്തെ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. തമിഴ് സോങ്ങിലേക്ക് പോവാണ്. ഈ സമയത്ത് നല്ല ചൂടല്ലേ, അപ്പൊ നമുക്ക് മഴ വരത്, ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് തന്നെയാണോ എന്തോ, ഞാനൊരു പാട്ട് ഉദ്ദേശിക്കും വേറൊരു പാട്ട് വരും, കാരണം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന അതായത് ഞാനിങ്ങനെ പെട്ടെന്ന് ഡൗട്ട് അടിക്കും. എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു മഴ പെയ്താൽ കൊള്ളാമെന്നുണ്ട്, മനസ്സിൽ മഴ വരുത്തിക്കൊണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് വായനാദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വായനയിലൂടെ നമുക്ക് പലതും സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വായനയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു വായനാദിനം ആശംസിച്ചുകൊണ്ട് ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. എൻജോയ് ദ സോങ് ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
9: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യേസ്, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ദുബായിലെയും ഷാർജയിലെയൊക്കെ പ്രധാനപ്പെട്ട റോഡുകളിലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ട് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കാം. ബിസിനസ് ബേ, നമ്മുടെ അൽഖയിൽ റോഡ് എടുക്കും. E44 എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ബേ, ജുമേറ, വില്ലേജ് സർക്കിൾ, നമ്മുടെ JVC ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ട്രാഫിക് നിലവിൽ തികച്ചും സ്മൂത്ത് ആയിട്ട് കാണിക്കുന്നത്, വലിയ ഡിലേസ് ഒന്നും കാണിക്കുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ മിർദുഫേരിയിലും അതുപോലെ ഗ്ലോബൽ വില്ലേജ് പരിസരങ്ങളിലും കംപ്ലീറ്റ്ലി നോർമലായിട്ടാണ് കേട്ടോ ട്രാഫിക് കാണിക്കുന്നത്. പിന്നെ വെഹിക്കിൾസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എമിറേറ്റ്സ് റോഡ് നോക്കുമ്പോൾ ട്രക്കുകളുടെയും വലിയ വാഹനങ്ങളുടെയും മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും എങ്ങും വലിയ ബ്ലോക്കുകളൊന്നും കാണിക്കുന്നില്ല. തീർച്ചയായും ക്ലിയർ ആയിട്ടുള്ള റൂട്ടാണിത്. പിന്നെ ബെയ്റൂത്ത് സ്ട്രീറ്റ് ആൻഡ് ഡമാസ്കസ് സ്ട്രീറ്റ് നോക്കുമ്പോൾ ഹിസൈ സെക്ടറിലുള്ള ഈ രണ്ട് പ്രധാന കണക്ടിംഗ് റോഡുകളിലും നിലവിൽ ട്രാഫിക് ഒന്നും കാണുന്നില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എയർപോർട്ട് റോഡ് എടുത്താൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനലുകളിലേക്കുള്ള കണക്ടിംഗ് ജംഗ്ഷൻസ് എല്ലാം തന്നെ വളരെ സ്മൂത്തായി തുടരുന്നു. ഏറ്റവും പുതിയ തത്സമയ റൂട്ടുകൾ ട്രാക്ക് ചെയ്യാൻ എന്തായാലും ഞാൻ ഉടനെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി എല്ലാ മണിക്കൂറിലും ഞങ്ങളുണ്ട്. നമുക്ക് കേൾക്കാം, ഏറ്റവും സുരക്ഷിതരായിട്ട് ഡ്രൈവ് ചെയ്യൂ. കേൾക്കൂ ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ. You are listening to Mid Mornings with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളം സാമ്പത്തിക അപകടാവസ്ഥയിലല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ. 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ ബജറ്റിൽ. ബന്ധിപ്പിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശ ഓണററിയും 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യുഡിഎഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പരിഷ്കരിക്കും എന്നല്ലാതെ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ലീവ് സറണ്ടറിൽ ഉചിത തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡിഎ, പെൻഷൻകാരുടെ ഡിആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമുണ്ടായില്ല. ഡിഎ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ബജറ്റിൽ പരാമർശിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നുണ്ടെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ സ്തംഭനാവസ്ഥയിലാണെന്നും മുഖ്യമന്ത്രി. വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് സംസ്ഥാനം നേരിടുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവ്. മുൻ ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ തെറ്റായ അനുമാനം നടത്തി. പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലിൽ. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാട്ടി. ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ബജറ്റെന്നും വി ഡി സതീശൻ. യുഡിഎഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിന് ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. പിന്നാക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കളെ ചേർത്തു നിർത്തും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. ജൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ വകയിരുത്തി മുഖ്യമന്ത്രി. യുഡിഎഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ പേരിലാണ് പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കും. ഇവരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192 കോടി രൂപ വകയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി. നിക്ഷേപ സാമ്പത്തിക രംഗം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കാനുള്ളതാണ് പദ്ധതി. യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളം എന്തോ സാമ്പത്തിക അപകടാവസ്ഥയിലെന്ന സന്ദേശം ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞു. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വെച്ചാണ് എൽ ഡി എഫ് സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ബജറ്റിൽ പിൻവാങ്ങലാണ് കണ്ടത്. ജനക്ഷേമകാര്യത്തിൽ നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറിച്ചു. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടി ഇല്ല. കേന്ദ്രനയ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുൻകൂർ ജാമ്യമെടുക്കലാണ് ധവളപത്രമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കറുകൾ ഇഡി തുറന്ന് പരിശോധിച്ചു. സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ച യുഎസ് ഇറാൻ ചർച്ച മാറ്റി. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്കായി പോയില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുഎസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായത് ജെ ഡി വാൻസ് ആയിരുന്നു. കഴിയുന്നത്ര വേഗം ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി യുഎഇ. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മുടങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർക്കാണ് ഇളവ്. ജൂൺ 10 ആരംഭിച്ച ഇളവ് ജൂലൈ 9 വരെയുണ്ടാകും. വിസ കാലാവധി കഴിഞ്ഞുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കാണ് 30 ദിവസത്തെ ഈ ഇളവ് ലഭിക്കുക. സമയപരിധിക്കുള്ളിൽ രാജ്യം വിടുകയോ തുടരാൻ ആഗ്രഹിക്കുന്നവർ രേഖകൾ ശരിയാക്കുകയോ വേണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആന്റ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ. ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കിയ കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. കാനഡയുടെ ആദ്യ ലോകകപ്പ് വിജയം കൂടിയായിരുന്നു ഇത്. ജൊനാഥൻ ഡേവിഡിന്റെ ഹാട്രിക് മികവിലാണ് കാനഡയുടെ വിജയം. മെസ്സിക്ക് ശേഷം ഈ ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ് ജൊനാഥൻ ഡേവിഡ്. ഗ്രൂപ്പ് ബിയിലെ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ജൊഹാൻ മൻസംബിയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലായിരുന്നു സ്വിസിന്റെ വിജയം. ലോകകപ്പിൽ റൌണ്ട് ഓഫ് 32ലെത്തുന്ന ആദ്യ ടീമായി ആതിഥേയരായ മെക്സിക്കോ. ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് മെക്സിക്കോ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ജയം. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

ചില്ലല്ലേ എല്ലാരും, ചില്ലാണോ, ചില്ലല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, കേറിവാട മക്കളെ, കേറിവാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. അല്പം വൈകിപ്പോയി. ഓ, ഷീമ താമസിച്ചാണല്ലേ ഓഫീസിലേക്ക് എപ്പോൾ വരുന്നത് എന്നത് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഇല്ല, ഞാൻ എപ്പോഴേ ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ ലൈവ് സ്റ്റുഡിയോയിൽ ഒരു ചെറിയ കുഞ്ഞു ജോലി ഉണ്ടായിരുന്നു. അതായത് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് അല്പം ഞാൻ വൈകി വന്നത്. പക്ഷേ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരവേയും. അതാണ് പറ, എന്തെല്ലാരും മിണ്ടാതിരിക്കുന്നേ. ഞാനിവിടെ ഇല്ല എന്ന് വിചാരിച്ച എല്ലാരും മിണ്ടൂല, കേക്കണ്ട, ഇനി ഷീബ വന്നില്ലല്ലോ, അവധിയായി. നേരത്തെ തന്നെ നമ്മുടെ ഷീബിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഷീബ ഇന്ന് ലീവാണോ എന്ന്. ഞാൻ ലീവല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കയറി വന്നോ എന്ന്. നമുക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അടിച്ചു പൊളിക്കണം, നിറയെ പാട്ടൊക്കെ കേൾക്കണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാൻ റെഡിയാണ്. അപ്പോൾ ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. ഇന്ന് ആദ്യമേ തന്നെ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ. നമ്മുടെ സീമ ഷാജി, സുഖമല്ലേ ഡിയർ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗണേഷ്, അബ്ദുൽ സലാം, വിനോദ്, പാട്ടൊക്കെ നേരത്തെ ചോദിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കിഷോർ, എല്ലാവരും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പാട്ടിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. ഇനിയും മെസ്സേജ് അയക്കാത്തവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീക്കെൻഡ് ആശംസകൾ നേരുന്നു.

0: பதறி.
1: Stay connected with Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala! Kerala!

0: ഹലോ ഹലോ, മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക്. ഇവിടുത്തെ മൈക്ക് ഓക്കെയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അല്ലേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൈക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ളവരൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്, എടുത്ത് സംസാരിക്കാറുണ്ട് അല്ലേ. പണ്ടൊക്കെയാണ് നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഒരവസരം കിട്ടുക. കൂടുതലും സ്കൂളിൽ ഇതുപോലെ മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ കോമ്പറ്റീഷൻസ്, യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് മൈക്ക്. ഇപ്പം നമുക്ക് കുഞ്ഞി മൈക്ക് നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, മൈക്ക് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ മുതൽ ഇപ്പം നമുക്ക് മൈക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യമുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് പണ്ട് നാട്ടിൽ മൈക്ക് ഓപ്പറേറ്റേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും അന്നൊക്കെ വല്ലപ്പോഴുമൊക്കെ പലരുടെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോൾ ഈ മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. പലപ്പോഴും നമ്മളും ഒക്കെ കുട്ടിക്കാലത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മൈക്കിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്തും ചിലപ്പോൾ ചെറുതായിട്ട് എല്ലാവരും പറയും മൈക്കിൽ അങ്ങനെ ടച്ച് ചെയ്ത് നോക്കരുതേ, മൈക്കിൽ ഊതാൻ പാടില്ല, അങ്ങനെ പണ്ടൊക്കെ ഒരു മൈക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഓടി വരുന്നുണ്ടോ? മൈക്കിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് പോയി ഒന്ന് പാടാൻ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു രണ്ടുപേർ കവിത ചൊല്ലാൻ നിൽക്കുന്ന സമയത്ത് എല്ലാം മറന്നു പോകും ചിലപ്പോൾ ഇല്ലേ, പഠിച്ചുകൊണ്ട് വന്ന എല്ലാം മറന്നു പോകും, അല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ ഒരു വിറയലാണ്. ഇപ്പോഴും ഇത്ര വലുതായിട്ടും നിങ്ങൾക്ക് മൈക്കിലൂടെ സംസാരിക്കാൻ പേടിയുള്ളവരുണ്ടോ? അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കുന്നു. ഫ്രൈഡേ അല്ലേ, നമുക്ക് ഇങ്ങനെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോവാം. ഇപ്പോഴും മൈക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ മൈക്കിൽ സംസാരിക്കാൻ ഇപ്പോഴും ഇഷ്ടമുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ടായിരിക്കും. ഇപ്പോൾ ആർ ജെ ആവാൻ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ നിറയെ മെസ്സേജൊക്കെ വരാറുണ്ട്, എനിക്ക് ആർ ജെ ആവാനായിട്ട് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇപ്പോൾ ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് മൈക്കിൽ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടം, അങ്ങനെ ഇപ്പോഴും സംസാരിക്കാൻ പേടിയുള്ളവർ ആരൊക്കെ? ഈ രണ്ട് ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും നിറയെ ഇഷ്ടമുള്ളവരും നിറയെ പേടിയുള്ളവരും. പിന്നെ ഓക്കെയാണ്, കിട്ടിയാൽ സംസാരിക്കും, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സാധാരണ നോർമലായിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് മൂവീസിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ചോദിക്കാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ ചിലർക്ക് ഭയങ്കര മടിയാണ് മൈക്കിലൊക്കെ പറയാനായിട്ട്, അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാനായിട്ടും. നിങ്ങളുടെ അങ്ങനത്തെ കൊച്ചു കൊച്ച് ഇഷ്ടങ്ങൾ, കൊച്ചു കൊച്ചു പേടികൾ, മൈക്കിൻ്റെ മുന്നിൽ വരാനുള്ളൊരു പേടി, അല്ലെങ്കിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മനസ്സിൽ വിചാരിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവാ, അങ്ങനെയൊക്കെ ഉണ്ടോ എങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോവാം. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളി ഇടാ. ഇനി നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇന്നിപ്പോ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ ബിസി ആയിട്ടൊന്നും കാണുന്നില്ല റോഡുകൾ. പിന്നെ നോക്കുമ്പോൾ D64 ദമാസ്കസ് സ്ട്രീറ്റ് ഇൻ അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ വണ ഭാഗത്ത് കുറച്ച് ട്രാഫിക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ അൽ ഖർമാൻ ടു അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Malaya.

0: ഇപ്പോ ജലക്ക് റാണി കേൾക്കാനായിട്ട് മനു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒന്ന് വീക്കെൻഡ് ആയിട്ട് നമുക്ക് ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും മനുവിന് സന്തോഷമായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു പാട്ട് കേട്ടപ്പോ മൈക്ക് ചെക്ക്, ആഹാ മൈക്ക് ചെക്ക്, ആ പാട്ട് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മൈക്കിൽ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ, അതോ മൈക്ക് കാണുമ്പോൾ ഇപ്പോഴും പേടിയാണ്, അയ്യോ വേണ്ട പ്ലീസ് ഞാൻ സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടോ മൈക്കിലൂടെ നിറയെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും. പിന്നെ കുട്ടിക്കാലത്ത് നമ്മൾ മൈക്കിൻ്റെ മുന്നിലെത്തുമ്പോൾ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കവിതകളൊക്കെ ചൊല്ലാൻ വേണ്ടി വരികയാണെങ്കിൽ മറന്നുപോയ അനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഷീബേച്ചി, അതായത് സന്തോഷ് കുമാറിൻ്റെ കാര്യം, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മറന്നങ്ങ് പോവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി മോണായിട്ട് എല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്, പക്ഷേ എവിടെ എത്താൻ കഴിഞ്ഞില്ല, അതിൽ സങ്കടമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എത്തിയില്ലേ, ഇപ്പോൾ ഈ UAE ഇരുന്ന അക്കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയില്ലേ, എന്താണ് ഈ സ്വന്തമായിട്ട് നമ്മളെപ്പോഴും വിചാരിക്കൽ, നമ്മൾ എവിടെ എത്തിയില്ല എവിടെ എത്തിയില്ല, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എത്രയോ പേര് നാട്ടിലിരുന്നുകൊണ്ട് ഇപ്പോൾ UAE വരാൻ ആഗ്രഹിക്കുന്നു, ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് എന്താണോ ഉള്ളത് അതിലങ്ങ് സന്തോഷപ്പെടുക, സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇനിയും സമയമൊന്നും വൈകിയിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോണോആക്ടോ മിമിക്രിയോ ഒക്കെ അവതരിപ്പിക്കാനുണ്ടെങ്കിലോ ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് അവസരങ്ങൾ തേടി പോകണം. നമുക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എന്ത് കാര്യവും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നടക്കൂല സന്തോഷം, പിന്നെ അവിടെ ഇരിക്കുകയുള്ളൂ. എന്താണോ നമ്മുടെ ആഗ്രഹം, ചിലപ്പോൾ പലർക്കും സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇല്ലേ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചിലർക്ക് തോന്നും നാട്ടിൽ പോയിട്ട് ബിസിനസ് ചെയ്യണമെന്ന് തോന്നും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നും. എന്ത് കാര്യം നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ട് മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. എന്താണോ നമുക്ക് ചെയ്യേണ്ടത്, എവിടെയാണോ നമുക്ക് എത്തേണ്ടത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക കുട്ടി. അതുപോലെ തന്നെ ബിബിൻ പറഞ്ഞിരിക്കുകയാണ്, ഹായ് ഷീബ, എനിക്ക് മൈക്കിലൂടെ നിറയെ സംസാരിക്കാൻ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിൽ. പിന്നെ നമ്മുടെ മുഹമ്മദ് റാഫി ഒരു നല്ല പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പൊള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റ് പാടല്ലേ, വരിയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മുഹമ്മദ് റാഫി, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ മാത്യു ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. അതായത് ഹായ് മാത്യു ചായ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, ഷീബൂട്ടി സുഖമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീബൂട്ടി എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു കേട്ടോ, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുക വന്നു, ഷിബുട്ടി എന്ന് വിളിക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു മാത്യു, ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞു പോയ കാലം എന്നുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാമേ. പിന്നെ നമ്മുടെ വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗണേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുഹമ്മദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് പാടാൻ ഒരുപാട് ഇഷ്ടമാണ് ഷീബ, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പാടും. അതുപോലെ തന്നെ രണ്ടുപേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ മൈക്ക് കിട്ടിയാൽ മതി മറന്നു പാട്ട് പാടാറാ പതിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഹർഷാദാണ്. പിന്നെ നേരത്തെ ഓ നവീനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നവീനും പാടാൻ വലിയ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിർമ്മലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ശിവ എനിക്ക് കുറച്ച് അത്യാഗ്രഹങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർമ്മൽ, അതല്ലെങ്കിലും മനസ്സിലാവും, മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഇവിടെ മനസ്സിലാവും ആഗ്രഹമല്ല കുട്ടിക്ക് കൂടുതൽ അത്യാഗ്രഹമാണെന്നും. അരുതരുത് അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് മുതിരരുത്. ഓക്കെ, അപ്പം അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita!
6: Kerala, Kerala!
7: House music on my phone.

0: 2026. Switzerland, Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
1: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Kaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
3: Time check.
2: Brought to you by Ozone Cargo.
4: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിലിപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 17%.
3: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഇനിയാട്ടത്തിലെ ഡാം ഡീം എന്നുള്ള കിടുക്ക് പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രജീഷ് ആയിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ പ്രജീഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ വിപിന് നമ്മുടെ വേൾഡ് കപ്പ്

എല്ലാവരെയും അന്വേഷിക്കാറുണ്ട്. അതുപോലെ തന്നെ മായ വീക്കെൻഡ് ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും ആശംസകൾ അറിയിക്കുകയാണ്. നവാസ്, ഹായ് ഷീബ, ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. നവാസെ, ഒന്ന് കാത്തിരുന്നാൽ മതി. ഇത് ഹോം എടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലേ അളിടാ, കേറി വാടാ മക്കളെ, കേറി വാ. നിങ്ങളെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ ഷീബയുണ്ട്, ഞാൻ ഉണ്ട്, പോരെ. അപ്പോൾ പിന്നെ വാ, മെസ്സേജ് അയച്ചോ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പിന്നെ വീക്കെൻഡായിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി വീക്കെൻഡായിട്ട് ഇന്ന് നമ്മുടെ ബാലൻ മൂവി റിലീസായിരുന്നല്ലോ. അപ്പം നാട്ടിൽ നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് വരുന്നത്, നമുക്കിവിടെ കാണാൻ പോകണം. കുറച്ച് പേർക്കാണ് നമുക്ക് ഇപ്രാവശ്യം, കാരണം നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിട്ടിയവർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സ്റ്റാർ സിനിമാസിൽ പോയിട്ട് കാണാവുന്നതാണ്. നല്ല റിവ്യൂ ആണ് കേട്ടോ മൂവിക്ക്, നല്ല കിടില മൂവിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാലൻ. അതുപോലെ തന്നെ ചിന്ന ചിന്ന ആസയാണെങ്കിലും നമുക്ക് ഇന്നാണ് റിലീസാവുന്നത്. അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ഇനിയും നമുക്ക് വരാനിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, ഇപ്പോൾ ബാലനാണെങ്കിൽ ബാലൻ, അല്ലെങ്കിൽ ചിന്ന ചിന്ന ആസൈ. ചിന്ന ചിന്ന ആസൈ ഇവിടെ റിലീസുണ്ടോ അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചുമില്ല കേട്ടോ, നോക്കിയില്ല. അപ്പോൾ എന്തായാലും ബാലൻ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി ഒന്ന് കാണുക കേട്ടോ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Kerala! Kerala!

0: ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഷീബ മോളിവുഡ് ടൈംസിലെ അപ്പൂപ്പൻ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എബി എന്തായാലും ഞാൻ അപ്പൂപ്പൻ പാട്ട് പ്ലേ ചെയ്തിരിക്കുകയാണ്. എബിയുടെ അപ്പൂപ്പന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നുണ്ടോ? ഇല്ലേ. എന്തായാലും എല്ലാ അപ്പൂപ്പന്മാർക്കും കൂടെ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ അപ്പൂപ്പൻ ഇത്തപോലും ശല്യം എന്നാണ് പറയുന്നത്. കുറച്ച് ഒരിത്തിരി കുറച്ച് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാൻ മടിയാണ്. ഈ അപ്പൂപ്പനൊന്ന് ചുമ്മാ ഇരുന്നൂടെ, അമ്മൂമ്മയ്ക്കൊന്ന് ചുമ്മാ ഇരുന്നൂടെ എന്ന് നൂറ് നൂറ് കാര്യങ്ങളാണ്. പക്ഷേ കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് നമുക്കതൊക്കെ തിരിഞ്ഞ് ശരിക്കും മനസ്സിലാവുന്നത്, തിരിഞ്ഞു വരുന്നത്. ഹാ, അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന്, ഇല്ലേ? ആ കുഴപ്പമില്ല കേട്ടോ, ഇപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മിച്ച് വരും. എല്ലാം പറയുന്നത് തിരിഞ്ഞു പോകുന്നുണ്ട്, ഓർമ്മയിൽ വരും. അതാണ് ശിവ കൃത്യമായിട്ടുള്ള മലയാളം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും. വെള്ളിയാഴ്ചയും വാക്കുകൾ തിരിഞ്ഞു പോകുന്നതും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ? ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വളഞ്ഞൊടിഞ്ഞ് വരില്ല, അല്ലെങ്കിൽ അക്ഷരപ്പിശക് വരും. ആ അതാണ്. ഇനി നമ്മുടെ അഭിലാഷിന് ഒരു ആഗ്രഹം, വീരപാണ്ഡിക്കോട്ടയിലെ ആ പാട്ട് കേൾക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, വീരപാണ്ഡിക്കോട്ടയിലെ പ്ലേ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ സുധീർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വിശേഷം, വീക്കെൻഡ് അല്ലേ, അടിച്ചു പൊളിക്കുക, ഒരു നല്ല പാട്ട് പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ടും അടുത്ത പാട്ട് താങ്കൾക്ക് കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ സുജീൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ സുജീൻ. വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെയാണെങ്കിൽ ഒരു മൂന്നാല് വിഷ്ണു, ഒരു ദിവസം ഒരു രക്ഷയില്ലായിരുന്നു. നാലഞ്ച് വിഷ്ണുമാരെ കൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ നിറയെ നിറയെ മെസ്സേജായിരുന്നു. പിന്നെ ശരൺ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഹായ് ശരൺ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, വീക്കെൻഡ് ആശംസകൾ കേട്ടോ. തിരിച്ചു അങ്ങോട്ടും വീക്കെൻഡ് ആശംസ. അയ്യോ ശരണേ, ശരണും തമിഴ് പാട്ടാണോ? ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് ശ്രദ്ധിച്ചത് കേട്ടോ, തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ അഭിലാഷ് വീരപാണ്ഡിക്കോട്ടയിലെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ പാട്ട് പ്ലേ ചെയ്യാമെന്ന്. എന്തായാലും നമുക്ക് കേട്ടിട്ട് വരാം.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: ഡെലിലു സോങ് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അർജുനാണ് മെസ്സേജ് അയച്ചിരുന്നത്. അർജുന്റെ സിസ്റ്റർ കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി എന്നാണ് സിസ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അർജുൻ, ഹായ് ലക്ഷ്മി, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. വീക്കെൻഡ് ആശംസകൾ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും വീക്കെൻഡ് ആശംസകൾ പറയുന്നു. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഷുഹൈബിന് ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വീക്കെൻഡ് ആശംസകൾ ഷീബ, സുഖല്ലേ? ഹോമിലെ എല്ലാവരോടും അന്വേഷണം പറയണം, എനിക്കൊരു പാട്ടും വേണം. പൊൻവെയിലൂതി ഒരുക്കി മിനുക്കി തങ്കത്താലി, ആ പാട്ടാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലേ ചെയ്യാം കേട്ടോ. പിന്നെ ചേച്ചിക്കുട്ടി, എന്താ വിശേഷം? നമ്മുടെ രമ്യക്കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് രമ്യക്കുട്ടി, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, അവിടെയും സുഖം ആണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ റിജിൻ്റെ റിജിൻ്റെ പാട്ട് ഞാൻ ഇന്ന് പ്ലേ ചെയ്തല്ലോ, പ്ലേ ചെയ്തിരുന്നു. റിജിൻ കേട്ട് കാണുമോ എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അബ്ദുള്ളിൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും ഹായ് അബ്ദുള്ള, ഹായ് ഹായ് ഹായ് ഹായ് ഹായ് അബ്ദുള്ളെ. സലാമിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും സലാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇബ്രാഹിം ഷാജിയിൽ നിന്നും നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഇബ്രാഹിം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: നമ്മുടെ രമ്യക്കുട്ടിക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ ഇനി വരുന്ന പാട്ടുകളെല്ലാം മോനും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. അപ്പോൾ നമ്മുടെ മലയാളിടായുടെ ഇന്നത്തെ സമയം ഇങ്ങനെ കഴിഞ്ഞ് വരികയാണ്. മിക്കവാറും എല്ലാവരുടെയും പാട്ടുകളും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് ചത്താ പച്ചയിലെ പാട്ടാണ്, നാട്ടിലെ റൌഡീസ് എന്നുള്ള പാട്ടാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും കൂടെ വേണ്ടി സമർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഹരീഷ് ഇപ്പോൾ കുറച്ച് വൈകിയാണ് ഷീബേജി ഞാൻ കേൾക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറില്ല ഹരീഷ്, സമയമുള്ളപ്പോഴൊക്കെ കേൾക്കുക കേട്ടോ. പിന്നെ നേരത്തെ വിഷ്ണുമാരുടെ കുറേ മെസ്സേജ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രണ്ടാമത്തെ വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമല്ലേ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, സുഖമാണ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ നേരുകയാണ്. ഇനിയും വരുന്ന പാട്ടുകളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു വീക്കെൻഡും നേരുന്നു. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: എടാ കുമ്പാരേ, വാടാ വാടാ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉറങ്ങ്.

0: എന്തോ ഉറക്കടാ, നട്ടുച്ചേ എഴുന്നേക്ക്.
1: അച്ഛനാ, അപ്പൊ യക്ഷയുടെ ഞാൻ ചത്തില്ലേ?
0: പിച്ചും പേയും പറയേണ്ട വേം മോഹൻ കഴുകി താഴോട്ടില്ലേ? നിന്നെ കാണാൻ സരളയുടെ മോള് വന്നിട്ടുണ്ട്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: അല്ലാണ്ട് ഈ ഒരു ബജറ്റിനെ നോക്കിക്കണ്ടാൽ അത്യാവശ്യം പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് തന്നെയാണ്.
1: കറക്റ്റ്.
0: പ്രത്യേകിച്ചിട്ട് അതിൽ തോന്നിയ ഒരു കാര്യം, ഈ സമുദ്ര മേഖലേനെ ഒന്നിച്ച് ചേർത്ത് എന്താ ബ്ലൂ കോറിഡോർ എന്തോ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട് സതീശൻ.
1: അതെ അതെ, മൂന്ന് ജില്ലകൾ, തെക്കൻ ജില്ലകൾ ചേർത്തിട്ട് ഒരു ഇക്കണോമിക് കോറിഡോർ.
0: അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉൾനാടൻ ഗതാഗതം ആയാലും ഇനിയിപ്പോ ടൂറിസം ആയാലും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്ന പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മുടെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒരു 70% പെൻഷനും ബാക്കിയുള്ള സാധനങ്ങൾക്കും വേണ്ടി ചെലവാക്കുമ്പോൾ ബാലൻസ് 30% ഈ പറഞ്ഞ പോലെ പലിശ കൊടുക്കാനും ബാക്കിയുള്ളതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫണ്ട് കണ്ടെത്താൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരള സർക്കാരിന് ആര് ഭരിച്ചാലും പറ്റില്ല. അപ്പൊ നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്താണ്? പ്രൈവറ്റൈസേഷൻ തന്നെയാണ്. ഇനി അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇപ്പൊ ഇന്ത്യയിൽ പൊതുവെ കാണുന്ന ഒരു സാധനം, പൊതുമേഖലയുള്ള എല്ലാ സാധനവും പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാന്നുണ്ടെങ്കിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് അഴിമതി കുറേ ഒഴിവാക്കാൻ പറ്റും, അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ട, അതായത് സർക്കാർ കണ്ടെത്തേണ്ട കാര്യമില്ല, പ്രൈവറ്റൈസേഷൻ ഉള്ള ആൾക്കാർ തന്നെ കൊണ്ടുവരും, നിക്ഷേപം കൊണ്ടുവരും. അതുവഴി കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ജോലിക്കുള്ളൊരു സാധ്യത തുറന്നു കിട്ടാൻ ചെയ്യാം. അത് അല്ലാണ്ട് നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെ സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ഒരു പ്രൊഡക്ഷൻ ലൈനോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം കൊണ്ടുവന്ന് അതിൽ ഇനി പൊതുജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന ഒരു കാര്യമല്ല ഇന്നത്തെ നിലയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റിനെ അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് കാഴ്ചപ്പാട്. അതൊരു വിഷണാണ്, അത് എത്ര പ്രാവർത്തികമാക്കാൻ പറ്റും അതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും ഇതിന്റെ സക്സസ്. അതിനെന്തായാലും ഒരു 3-4 കൊല്ലം എടുക്കേണ്ടി വരും നമുക്കിത് ശരിക്കും ഇത് മെറ്റിലൈസ് ചെയ്ത് വരുമോ ഇല്ലെന്ന് അറിയാൻ പറ്റും.
1: തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണാതെ നോക്കുകയാണെങ്കിൽ ഒരു സമഗ്രമായിട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് അല്ലേ?
0: അതെ, അത് ഇതുവരെ ആരും തൊട്ടുവെക്കാത്ത ഒരു മേഖലയായിരുന്നു ഈ പറഞ്ഞ പോലെ. ഈ കോറിഡോർ ഉണ്ടാക്കാനും വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മത്സ്യബന്ധനത്തിനായാലും ശരി, ഇനി അതുമായിട്ട് ട്രാൻസ്ഷിപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാലും ശരി, പല പല മേഖലകളിൽ തൊഴിൽ സാധ്യത തുറന്നു കിട്ടാണ് ചെയ്യുക പ്രൈവറ്റൈസേഷനും ഇൻവെസ്റ്റ്മെന്റും വരുമ്പോ.
1: അപ്പൊ പ്രൈവറ്റൈസേഷൻ അത്ര മോശം കാര്യമല്ല.
0: അല്ല, എങ്ങനെയാണ്? നമ്മളൊക്കെ പ്രൈവറ്റ് സ്ഥാപനത്തിലല്ലേ വർക്ക് ചെയ്യണേ. നമുക്ക് അവിടെ ജോലി സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ മിനി പത്നിയായാലും ഞാനായാലും ഈ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുവോ?
1: അതെ,
0: ഇല്ല. അപ്പൊ അതിനെന്തുവാണ്? ഗവൺമെന്റ് ജോലി എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല, എല്ലാ മേഖലകളിലും അവൈലബിൾ അല്ല. ഇപ്പൊ റേഡിയോയില് ഗവൺമെന്റ് മേഖലയിൽ കിട്ടുന്നത് എന്താ? അതിന് സാധ്യതയില്ലല്ലോ നമുക്ക്. അപ്പൊ എന്തായാലും ചില മേഖലകളിൽ പ്രൈവറ്റൈസേഷൻ നിർബന്ധമാണ്. ഇനിയിപ്പോ ഈ എതിർക്കുന്ന ആൾക്കാർ നിങ്ങൾ പ്രൈവറ്റ് മേഖലകൾക്ക് തുറന്നു കൊടുക്കാൻ പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര ഉൽപാദനം വെച്ചിട്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇന്നത്തെ നിലയിൽ ഇല്ല. ഇത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കാനും പറ്റില്ല. കാരണം ഇനി ഒരു 10-25 കൊല്ലം കഴിയണം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ. അതിനൊക്കെ നല്ലത് പ്രൈവറ്റുകാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്തതേ, അതിന്റെ ടാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെന്റ് റവന്യൂ കൂടും, പൊതുജനങ്ങൾക്ക് അതിൽ ജോലി സാധ്യതകളുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെറുകിട സംരംഭങ്ങൾ വേറെയും വരും. അങ്ങനെ ഒരു മാറ്റം വരട്ടെ കേരളത്തിന്. ഇനി തൊഴിലാളികൾ, തൊഴിൽ പ്രശ്നം CITU INTUC അങ്ങനെ പറയുന്ന തൊഴിലാളി സംഘടനകൾ ഇതിന് തുടങ്ങാൻ വെക്കാണ്ടെന്നാ മതി.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു ജോസഫ്. സന്തോഷം കേട്ടോ, ഹാപ്പി വീക്കെൻഡ്.
0: താങ്ക് യു
1: സോ മച്ച്. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് അഭിപ്രായം, നല്ലൊരു ബജറ്റ് ആണോ?
2: ഹലോ,
1: നമസ്കാരം. ആരാണിത്? നിതിൻ ആണോ? ദീപക്. മുമ്പ് വിളിക്കുന്ന ദീപക് ആണോ? എനിക്ക് ദീപക്കും നിതിന്റെയും സംസാരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുമ്പ് വിളിക്കുന്നതായിരുന്നു അല്ലേ? ടൈമിംഗ് ശരിയാവുന്നില്ല നമ്മുടെ ടെലിഫോൺ ലൈനിൽ. ഇപ്പൊ എനിക്ക് തന്നെ ദീപക് പറയുന്നത് എനിക്ക് വളരെ ശ്രദ്ധിച്ചിരുന്നിട്ടാണ് ഞാൻ കേൾക്കുന്നത്.
2: അതല്ല, 30
1: എന്താണ് ദീപക്കെ? ദീപക് 30 സെക്കൻഡ് മുമ്പാണ് തുടങ്ങിയതെന്നാണോ 30-നാണ് തുടങ്ങിയതെന്ന്? അതിന്റെ കാരണം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു കേട്ടോ, പരമാവധി നമ്മൾ സമയം പാലിക്കാറുണ്ട്. ഈ ടെക്നിക്കൽ പ്രശ്നങ്ങളെ ഒന്ന് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും കണ്ടോ ദീപക്കിനെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ദീപക്കെ പോയോ? യെസ്, എന്തായാലും വിളിച്ച ദീപക്കിന് സന്തോഷം, നന്ദി. പക്ഷേ അദ്ദേഹത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയണമെന്നുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലേ. ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? പ്രവാസികളെ കുറിച്ച് കാര്യമായിട്ടില്ല. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ബജറ്റിൽ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പരാമർശം ബജറ്റിൽ വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊരു ആദ്യത്തെ ബജറ്റാണ്, വരുന്ന കാലത്ത് കുറച്ചുകൂടെ. പക്ഷേ കേരളത്തിനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു നിക്ഷേപ സംസ്ഥാനമാക്കിയിട്ട് നമ്മുടെ കേരളത്തിനെ മാറ്റാൻ പോകുന്നു എന്ന ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഹാപ്പി വീക്കെൻഡ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കേരളം സാമ്പത്തിക അപകടാവസ്ഥയിലല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ ബജറ്റിൽ. ബന്ധിപ്പിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശ ഓണററിയം 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യുഡിഎഫ് സർക്കാരിന്റെ ഒന്നാം ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പരിഷ്കരിക്കും എന്നല്ലാതെ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ലീവ് സറണ്ടറിൽ ഉചിത തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡി എ, പെൻഷൻകാരുടെ ഡി ആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസഫാണ് കൂടെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. യെസ്, ഒരു ഗംഭീര വീക്കെൻഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നല്ലൊരു ഗംഭീര വീക്കെൻഡ് എന്ന് ഓൾറെഡി പറയുന്നത് നല്ലൊരു വീക്കെൻഡ് ആകട്ടെ എന്ന് പറയുന്നൊരു പ്രത്യാശയും ആശംസയും എല്ലാം

ാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ചും വാർത്തകളിൽ നിറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിയുന്നുണ്ട്. സമാധാനത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വെളിച്ചം, സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒരു ആകാശം നമുക്ക് ഈ ഒരു പശ്ചിമേഷ്യൻ മേഖലയിലൊക്കെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സ്വപ്നങ്ങൾ കാണുന്നതിനും ഏറ്റവും പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ പുതിയ പ്ലാനിങ്ങൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വീക്കിൻ്റെ തന്നെ ആയിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് യെസ്, ബാലൻ സിനിമ തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. നല്ല റെസ്പോൺസ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാ മലയാളികളും ഇപ്പോൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും. എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് വരുന്ന സമയത്ത് ഞാൻ ബാലൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ബജറ്റ് പ്രഖ്യാപിച്ചില്ലേ? ബജറ്റ് പ്രഖ്യാപിച്ചു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വാർത്തയിലൂടെ നിങ്ങൾ അറിയുന്നുണ്ട്. അതോടൊപ്പം നമ്മളീ പറഞ്ഞ പോലെ സിനിമയ്ക്കുൾപ്പെടെയുള്ള പല മേഖലകൾക്കും പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് എല്ലാവരും ഏറ്റെടുക്കുന്നതിൻ്റെ വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത്, ഓൺ ബാക്ക് ടു ഹോം. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859.
4: Home 92.2 FM. Home is a feeling. Amma, what
5: is this? This
4: car is going to be on the AC.
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്മാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്മാണ്
5: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: നമ്മൾ സാധാരണ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് തരുമ്പോൾ, സാധാരണ നമ്മുടെ മൂവി സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ തരുമ്പോൾ ഏറ്റവും അധികം അടി ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ട്രാക്ഷൻ, ഏറ്റവും അധികം മെസ്സേജസ് നമുക്ക് വരാറുള്ളത് ഈ വെള്ളിയാഴ്ച ദിവസം തന്നെയായിരിക്കും കേട്ടോ. കാരണം അന്നായിരിക്കും ഈ പറഞ്ഞ പോലെ സിനിമ റിലീസാവുകയും സിനിമയുടേതായിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ പുറത്തു വരികയും, പ്രത്യേകിച്ചും ബാലനെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അത്രമാത്രം എല്ലാ റിവ്യൂവേഴ്സും ഒരേ സ്വരത്തിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതിനുള്ള ഡിമാൻഡ് എത്രത്തോളമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഐ എം ഹാവിംഗ് ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ടു വാച്ച് ദ മൂവി ബാലൻ ദി ബോയ്. കാണണ്ടേ ഈ വീക്കെൻഡിൽ, കാണണ്ടേ ബാലനെ. എന്തായാലും ടിക്കറ്റ് കിട്ടാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇതുവരെയും ടിക്കറ്റിൻ്റെതായിട്ടുള്ള മെസ്സേജസ് വരാത്തവർ, ഇന്നത്തെ ഇന്നിപ്പോൾ രണ്ട് സെറ്റ് വിന്നേഴ്സിനെ കൂടി നമ്മൾ എടുക്കുന്നതായിരിക്കും, ഇതുവരെയും വിന്നേഴ്സാവാൻ പറ്റാതെ പോയവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സിനിമകൾക്കൊക്കെ തന്നെ നമുക്ക് ടിക്കറ്റ്സ് തരാം. പക്ഷേ ഇത്തവണ എന്തായാലും തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് തന്നെ കാണേണ്ടി വരും. ഓക്കെ, എന്തായാലും ഇന്ന് രണ്ട് സെറ്റ് ടിക്കറ്റ് കൂടി ഞാനിപ്പോൾ ബാലന് വേണ്ടി തരാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ബാലൻ ദി ബോയുടെ ടിക്കറ്റ് സ്വന്തമാക്കാൻ മലയാള സിനിമയിലെ ബാലൻ എന്ന കഥാപാത്രം, അല്ലെങ്കിൽ ബാലൻ എന്ന പേര് ഉപയോഗിച്ച് വന്നിട്ടുള്ള പല കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഇന്നത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു നടൻ മലയാള സിനിമയിലെ വളരെ നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള, അത്രമാത്രം മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു നടൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കഥാപാത്രത്തിൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ മോനെ ബാലകൃഷ്ണ എന്നുള്ള വിളി ഒരു എപ്പിക് വിളിയുമായിരുന്നു. ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആ സിനിമയിൽ ആ നടൻ മാത്രമല്ല, അത് സായികുമാറാണെന്ന് കൂടി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആക്കിയല്ലോ. സായികുമാറിൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിളിപ്പേര് തന്നെ ഒരു ബാലനായിരുന്നു, ബാലകൃഷ്ണ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ബാലൻ അത് ഏത് സിനിമയിലെ കഥാപാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിച്ചോളൂ, അറിയത്തില്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിച്ചിട്ട് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. കാരണം ബാലൻ്റെ ടിക്കറ്റുകളാണ് ബാലൻ ദി ബോയ്, മിസ്സാക്കി കളയരുത്. ഉത്തരങ്ങൾ അയക്കാൻ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് നമ്പർ 0585829220 പെട്ടെന്ന് മെസ്സേജ് അയച്ചോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാം. സാധാരണഗതിയിൽ മറ്റ് വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് വെള്ളിയാഴ്ച ദിവസം ട്രാഫിക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അല്ലെ? കുറവാണ്. ഇന്നിപ്പോൾ ട്രാഫിക്കിലേക്ക് നോക്കുകയാണെങ്കിലും ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വലി ഉള്ള ഒരു കഞ്ചിഷൻ, അതും ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡിനേക്കാൾ കൂടുതൽ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളത് എത്തിഹാദ് ടോൾ റോഡാണ്. പക്ഷേ എന്നിരുന്നാലും സാധാരണഗതിയിലുള്ള പോലെ ഒരു അടുക്കി അടുക്കി അത്രമാത്രം പാക്ഡ് സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഇതുവരെയും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇല്ല, ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡിലും കഞ്ചിഷൻസ് ഉണ്ട്. സിറ്റി സെൻറ്റർ മുറദീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ചിഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു ട്രാഫിക്കിൽ കിടക്കുന്നവർ എത്തിഹാദ് ടോൾ റോഡിലാണ് അത്യാവശ്യം കുറവുള്ളത്. എനിക്ക് തിരിഞ്ഞു പോയതാണ്. ഇപ്പോൾ അവിടെ ഷെയ്ഖ് മുഹമ്മദ് സായദ് റോഡിൽ കിടക്കുന്നവർ വിചാരിക്കും, ഇവരെന്തോന്ന് ഈ പറയുന്നത്, ഞങ്ങളിവിടെ ട്രാഫിക്കിൽ സ്റ്റക്കായി കിടക്കുമ്പോൾ ഇവിടെ ട്രാഫിക്കില്ല എന്ന് പറയുന്നതെന്ന്. എനിവേ, എന്തായാലും കമ്മിങ് ഓൺ ടു റിബാർ സ്ട്രീറ്റ്, റിബാർ സ്ട്രീറ്റിൽ നേരിയ കഞ്ചിഷൻസ് അറൗണ്ട് ആ ഒരു ദുബായ് ക്രീക്ക് ഭാഗത്തേക്കൊക്കെ പോകുന്നിടത്തായിട്ട്, ആ ഒരു ഏരിയയിൽ മാത്രമേ റിബാർ സ്ട്രീറ്റിൽ കുറച്ചധികം കഞ്ചിഷൻസ് ഉമ്രമുലെത്തുന്നതിന് മുൻപായിട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഹെൽത്ത് കെയർ സിറ്റി ഭാഗത്ത് ഊദ്മേത്ത സ്ട്രീറ്റൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. യൂഷ്വലി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഷെയ്ഖ് റാഷിദ് റോഡിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ തന്നെ, ഹെൽത്ത് കെയർ സിറ്റിൻ്റെ അടുത്തൊക്കെ വരുന്ന ആ ഒരു ഏരിയയൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ്. ഊദ്മേത്ത സ്ട്രീറ്റിൻ്റെ ഒരു ലത്തീഫ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ്, വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് ദുബായുടെ ഇന്നർ റോഡ്സിൽ ഷെയ്ഖ് സായദ് റോഡിൽ ഓൾമോസ്റ്റ് ആ ഒരു സത്വ ഭാഗത്തൊക്കെ എത്തുമ്പോൾ മാത്രമാണ് കുറച്ചധികം കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം ഒരു ഫ്രീ മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മെയ്താൻ സ്ട്രീറ്റിൽ കുറച്ചധികം കണ്ടീഷൻസ്, ആ ഒരു ഹബ്തൂർ സിറ്റി ഭാഗത്തായിട്ട് മെയ്താൻ സ്ട്രീറ്റ് കുറച്ചധികം പാക്ഡായിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട്. ആൻഡ് അൽഖ്യാൽ റോഡിലും ഒരു മോട്ടറി ട്രാഫിക് സിറ്റുവേഷൻ റിപ്പോർട്ടിംഗ് അക്രോസ് അറൌണ്ട് ആ ഒരു അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ സെക്കൻഡ് ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. ഹെസ സ്ട്രീറ്റിൽ അസ് യൂഷ്വൽ ട്രാഫിക് കഞ്ചിഷൻസ് കാണുന്നുണ്ട്. ഉമ്മു സഖീം സ്ട്രീറ്റിലും ഇപ്പോൾ മാൾ ഓഫ് എമിറേറ്റ്സ് ഒക്കെ എടുത്ത് ഇറങ്ങുന്നവരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചിഷൻസ് കാണുന്നുണ്ട്
1: കേട്ടോ. എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
4: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
5: എനിക്ക് ഈവനിംഗ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
6: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വിച്ച് മീ.
5: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽറ്റർ കോഫിയും മസാല വടയും ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോലാ ഭട്ടൂര, എന്തൊക്കെ വേണം?
6: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്സ്, 17 outlets across the UAE. The people's choice.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Back to home, back to home, back to home, back to home.
2: Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
3: വേൾഡ് കപ്പിലെ ബ്രസീൽ ഫാൻസൊക്കെ കുറച്ചധികം നിരാശയിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഹെയ്ത്തിക്കെതിരെയും നെയ്മർ കളിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്ന വീഡിയോസൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഭയങ്കര ആകാംക്ഷയിലും ഭയങ്കര പ്രതീക്ഷയിലും തന്നെയായിരുന്നു. കാരണം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ എങ്ങനെയാണ് പറയുന്നത്, ബ്രസീൽ ഫാൻസ് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, കാനറികളുടെ സുൽത്താൻ അല്ലേ. അപ്പോൾ ശരിക്കും സുൽത്താൻ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയിരുന്നില്ല മൊറോക്കോയ്ക്കെതിരെ, അതിൻ്റെ ഒരു കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഫാൻസൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെയെങ്കിലും ആ സുൽത്താൻ്റെ പടയോട്ടം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഹെയ്ത്തിക്കെതിരെയും കളിക്കില്ല. പൂർണ്ണമായിട്ടുള്ള ഫിറ്റ്നസ് കിട്ടിയെങ്കിൽ മാത്രമേ മത്സരത്തിന് ഇറങ്ങൂ. സോ നെയ്മർ വോണ്ട് ബി ദെയർ എന്നറിയിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു ഇടുത്തി പോലെയാണ് നമ്മുടെ ബ്രസീൽ ഫാൻസിൻ്റെ ഒക്കെ തന്നെ നെഞ്ചിൽ വന്ന് വീണിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ചെക്ക് റിപ്പബ്ലിക്കിനോട് സമനില നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ശരിക്കും മലയാളി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകകപ്പിലാണെങ്കിലും ഖത്തറിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷേ ഖത്തറിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം 6 ഗോളിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയ്ക്ക് മുന്നിൽ ഖത്തർ തോൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു ഗോൾ മഴ തന്നെയാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ ആ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ജൊനാഥൻ ഡേവിഡ് മെസ്സിക്ക് പുറമെ ഈ ഒരു വേൾഡ് കപ്പിൽ ഹാട്രിക്ക് നേടുന്ന രണ്ടാമത്തെ താരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ മത്സരം ഭയങ്കര നാടകീയമായിട്ടുള്ള മത്സരമായിരുന്നു കേട്ടോ. ലാസ്റ്റ് 23 മിനിറ്റിൻ്റെ ഇടയിൽ 5 ഗോളുകൾ പിറന്ന ഒരു മത്സരം നമുക്ക് ഭയങ്കര അത്ഭുതം തരുന്നൊരു കളിയല്ലേ. കാരണം അതുവരെയും കളിയുടെ ബഹുഭൂരിപക്ഷം സമയത്തും സമനിലയിൽ, അതായത് 0-0 നിന്ന് ഇടത്തുനിന്നും ഗോൾരഹിത സമനിലയിൽ നിന്നൊരു മത്സരം അവസാന നിമിഷത്തിലേക്ക് അടുക്കുന്ന സമയത്ത് നേരെ 5 ഗോളുകൾ പിറക്കുന്നു. അതും ഒരു 23 മിനിറ്റിൻ്റെ ഇടവേളയിൽ 5 ഗോളുകൾ പിറക്കുന്നു. അതിൽ തന്നെ 4 സ്വിറ്റ്സർലാൻഡ് തന്നെ അടിക്കുന്നു. ആൻഡ് ബോസ്നിയയുടെ വല കുലുങ്ങുന്നു, ബോസ്നിയ തിരിച്ചടിക്കുന്നു. ആൻഡ് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരുന്നു. ഇനി എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഏറ്റവും ആവേശത്തോടെ ആളുകൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആരാധകർ കാത്തിരിക്കുന്ന മത്സരം ഒരു പക്ഷേ ബ്രസീലിൻ്റെ മഞ്ഞപ്പടയെ വീണ്ടും കാണാൻ സാധിക്കുന്ന ബ്രസീലിൻ്റെതായിട്ടുള്ള ബ്രസീൽ ഹെയ്ത്തി മത്സരമൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ പക്ഷേ നെയ്മറില്ലേ. അർജന്റീനൻ ഫാൻസ് അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെയൊക്കെ ഫാൻസ് ഇപ്പോൾ ബ്രസീൽ ഫാൻസ് നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ട് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാൻ മറ്റൊരു കാരണം കൂടെയായി. പക്ഷേ എന്താ നമ്മൾ നെയ്മറിനെ കണ്ട് ബ്രസീലിനെ സ്നേഹിച്ചു തുടങ്ങിയവരല്ല അല്ലേ ബ്രസീൽ ഫാൻസ്. ഇവിടെയുണ്ട് നമ്മുടെ മിനി പത്മയൊക്കെ ഭയങ്കര ഹാർഡ് കോർ ബ്രസീൽ ഫാൻസാണ്. ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് വരുന്ന വഴിക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്മർ കളിക്കുന്നില്ലല്ലോ അടുത്ത കളിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നെയ്മറിനെയോ അല്ലെങ്കിൽ നെയ്മറിന് മുന്നേ വന്ന നമ്മുടെ റൊണാൾഡീനോയോ ഒന്നും കണ്ടിട്ട് ബ്രസീൽ ആരാധകരായവരല്ല ഞങ്ങൾ സ്നേഹിച്ചത് ആ മഞ്ഞ കുപ്പായത്തെയാണ്, മഞ്ഞപ്പടയാണെന്ന്. എനിവേ ലെറ്റ്സ് സീ, ഇപ്പോൾ എന്തായാലും ഒരു എവർഗ്രീൻ ട്രാക്ക് കേൾക്കാം, എന്നിട്ട് തിരിച്ചു വരാം.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മിഷൻ സമുദ്ര സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ പ്രഖ്യാപിച്ച വി ഡി സതീശൻ. 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം മകൾക്കൊപ്പം പദ്ധതി. സംസ്ഥാന ബജറ്റിൽ നിരവധി വാഗ്ദാനങ്ങൾ. കിഫ്ബി പൊളിച്ചുപണിയും ആരോഗ്യമേഖല ഉടച്ചുവാർക്കും, പുതുയുഗ കേരളത്തെ സൃഷ്ടിക്കും. ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പിന് 50 കോടി. കേരളം സാമ്പത്തിക അപകടാവസ്ഥയിലല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ ബജറ്റിൽ. ബന്ധിപ്പിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശ ഓണററിയം 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യുഡിഎഫ് സർക്കാരിന്റെ 1st ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പരിഷ്കരിക്കും എന്നല്ലാതെ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ലീവ് സറണ്ടറിൽ ഉചിത തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡിഎ, പെൻഷൻകാരുടെ ഡിആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമുണ്ടായില്ല. ഡിഎ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ബജറ്റിൽ പരാമർശിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നുണ്ടെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ സ്തംഭനാവസ്ഥയിലാണെന്നും മുഖ്യമന്ത്രി. വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് സംസ്ഥാനം നേരിടുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവ്. മുൻ ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ തെറ്റായ അനുമാനം നടത്തി. പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലിൽ. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാട്ടി. ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ബജറ്റെന്നും വി ഡി സതീശൻ. യുഡിഎഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിന് ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. പിന്നാക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കളെ ചേർത്തു നിർത്തും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. ജെൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ വകയിരുത്തി മുഖ്യമന്ത്രി. യുഡിഎഫ് സർക്കാരിന്റെ 1st ബജറ്റിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിംഗിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ പേരിലാണ് പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കും. ഇവരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192 കോടി രൂപ വകയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി. നിക്ഷേപ സാമ്പത്തിക രംഗം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കാനുള്ളതാണ് പദ്ധതി. കേരളത്തിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഈ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിമാനത്താവള വികസനത്തിന് 200 കോടി. കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കും. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കും. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളം എന്തോ സാമ്പത്തിക അപകടാവസ്ഥയിലെന്ന സന്ദേശം ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞു. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വച്ചാണ് എൽഡിഎഫ് സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ബജറ്റിൽ പിൻവാങ്ങലാണ് കണ്ടത്. ജനക്ഷേമകാര്യത്തിൽ നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറിച്ചു. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടി ഇല്ല. കേന്ദ്രനയ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുൻകൂർ ജാമ്യമെടുക്കലാണ് ധവളപത്രമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കറുകൾ ഇഡി തുറന്ന് പരിശോധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുഹ്തബ ഖാംനൈ. ഇറാനുമായി ധാരണയിലെത്തുന്നതിനായി ട്രംപ് അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി എല്ലാ സ്വാധീനവും ചെലുത്തിയെന്നും മുഹ്തബ. ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയതായി യുഎസ്. പൊതുവായ സമുദ്ര മേഖലയിലേക്ക് തങ്ങൾ മാറിക്കഴിഞ്ഞുവെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ച യുഎസ് ഇറാൻ ചർച്ച മാറ്റി. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്കായി പോയില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുഎസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായത് ജെ ഡി വാൻസ് ആയിരുന്നു. കഴിയുന്നത്ര വേഗം ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. ടെലിഗ്രാം നിരോധനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധനം 22 വരെ തുടരും. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. താൽക്കാലിക നിരോധനത്തിന് കേന്ദ്രം ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചു. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി യുഎഇ. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മുടങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർക്കാണ് ഇളവ്. ജൂൺ 10 ആരംഭിച്ച ഇളവ് ജൂലൈ 9 വരെ ഉണ്ടാകും. വിസ കാലാവധി കഴിഞ്ഞുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കാണ് 30 ദിവസത്തെ ഈ ഇളവ് ലഭിക്കുക. സമയപരിധിക്കുള്ളിൽ രാജ്യം വിടുകയോ തുടരാൻ ആഗ്രഹിക്കുന്നവർ രേഖകൾ ശരിയാക്കുകയോ വേണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആന്റ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ. ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കി കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. കാനഡയുടെ ആദ്യ ലോകകപ്പ് വിജയം കൂടിയായിരുന്നു ഇത്. ജൊനാഥൻ ഡേവിഡിന്റെ ഹാട്രിക് മികവിലാണ് കാനഡയുടെ വിജയം. മെസ്സിക്ക് ശേഷം ഈ ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ് ജൊനാഥൻ ഡേവിഡ്. ഗ്രൂപ്പ് ബിയിലെ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ബോസ്നിയക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ജൊഹാൻ മൻസംബിയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലായിരുന്നു സ്വിസിന്റെ വിജയം. ലോകകപ്പിൽ റൌണ്ട് ഓഫ് 32ൽ എത്തുന്ന ആദ്യ ടീമായി ആതിഥേയരായ മെക്സിക്കോ. ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് മെക്സിക്കോ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. ദുബായിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
5: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 19%.
1: Weather update
2: was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

തിരികെ എത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ യു എയിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും യു എയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അത്രമാത്രം സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അൺസെർട്ടനിറ്റീസ് കാര്യങ്ങളും ഒക്കെ തന്നെ കടന്നുപോയ ഒരു ദിവസങ്ങൾ, കഴിഞ്ഞ ഒരു 10-100 ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംഘർഷങ്ങൾ, ഈ പറഞ്ഞ പോലെ ഈ മേഖലയിലെ സംഘർഷങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലും ഒക്കെ തന്നെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുമൂലം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടായിരിക്കുക ഈ ഓവർ സ്റ്റേയിലേക്കൊക്കെ പോയിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ വിസ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പീരീഡിലേക്ക് ഉള്ള ഒരു യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം പ്രാദേശികമായിട്ട് കുറേയധികം യാത്രാ തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ട് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാൻ സാധിക്കാതെ പോയവരായിരിക്കും. അപ്പോൾ അവർക്കുള്ള പിഴ ഇളവ് ലഭിച്ചിരുന്നു. ആ വ്യക്തികൾക്ക് യു എ പുതിയ ഗ്രേസ് പീരീഡ് കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. ഐ സി പി ആണ് ഈ ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. June 10 മുതൽ July 9 വരെയുള്ള 30 ഒരു ഗ്രേസ് പീരീഡ് ആണ് അനുവദിച്ചിരിക്കുന്നത്. അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ വിസ സംബന്ധമായിട്ടുള്ള രേഖകൾ അത് നിയമവിധേയമാക്കാനും അല്ലെങ്കിൽ പിഴയൊന്നും കൂടാതെ സുരക്ഷിതമായിട്ട് രാജ്യം വിടാനോ ഒക്കെയുള്ള അവസാന അവസരമായിരിക്കും ഇത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോ നമ്മുടെ സർക്കിളിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. അപ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് തന്നെ ഈ ഒരു ദിവസങ്ങളെ ആ സാഹചര്യത്തിലുള്ളവർ വിനിയോഗിക്കുക കേട്ടോ. ആൻഡ് യെസ്, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഗിവ് അവേ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഏതാണ്ട് 600 dirhams വേർത്തുള്ള ഒരു സ്കാനിങ്, ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ വൗച്ചർ ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയം. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: ആൻഡ് യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഒരു ജനറേഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ആരോഗ്യ പരമായിട്ടുള്ള കാര്യങ്ങൾക്കാവട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളുടെ കാര്യത്തിലാവട്ടെ, ഒക്കെ തന്നെ അത്രമാത്രം പ്രിവിലേജ്ഡാണ് നമ്മളെല്ലാം. നമുക്ക് മുന്നേ പോയൊരു ജനറേഷനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ യുഎയുടെ തന്നെ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഷുറൻസിന്റെ പരിരക്ഷയുണ്ട്. ഏതൊരു അസുഖങ്ങൾക്കും ആശുപത്രികളെ ആശ്രയിക്കാവുന്നതാണ്, ക്ലിനിക്കുകളെ ആശ്രയിക്കാവുന്നതാണ്. അത്രമാത്രം ഏറ്റവും മികച്ച ചികിത്സ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അത്രമാത്രം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമുക്ക് ചുറ്റും ഇന്ന് ഉണ്ട്. നമ്മളിൽ നിന്നും പലപ്പോഴും പല സുഹൃത്തുക്കളും ഇപ്പോൾ യുഎയിലൊക്കെ വർക്ക് ചെയ്തിട്ട് കാനഡയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്കോ ഒക്കെ ജോലിക്ക് പോയതിനു ശേഷം അവർ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, യുഎഇ എന്താണ്, അല്ലെങ്കിൽ ഈ രാജ്യം കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്താണ്, ഈ രാജ്യം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് സെക്ടറിൽ നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മൾ വർഷങ്ങളായുള്ള നമ്മുടെ വിശ്വാസമാണല്ലോ യൂറോപ്യൻസ് എല്ലാ കാര്യത്തിലും മുൻപിലാണെന്ന് വിശ്വസിക്കുന്ന യൂറോപ്പിൽ പോലും കൊടുക്കുന്ന പരിഗണന അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ എത്രത്തോളം കോർഡിനേറ്റഡ് ആയിട്ട് എത്രമാത്രം സൗകര്യങ്ങൾ എത്രമാത്രം പ്രിവിലേജ് ആണ് നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ദിവസം പോലും ഇപ്പോൾ ഒരു വീക്കെൻഡാണ്, ഓഫീസിലെ ഡ്യൂട്ടീസൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടേതായിട്ടുള്ള കമ്മിറ്റ്മെൻസിൻ്റെ പേരിൽ എത്ര ഫോൺ കോൾസ് ആയിരിക്കും ഓരോരുത്തരുടെയും ഫോണുകളിലേക്ക് വരുന്നതെന്ന്. കാരണം ആ ഒരു ജോലി, അതിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് എത്രമാത്രം റെലവൻ്റ് ആണ് എന്നൊരു ബോധ്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ അത്രയധികം കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. കാരണം വീട്, വാഹനം, വിദ്യാഭ്യാസം, യാത്ര, അങ്ങനെ എല്ലാത്തിലേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സമ്പാദ്യം കൊണ്ട് നേടിയെടുത്തൊരു വീട്, ആ വീടിനെ ആസ്വദിച്ച് ആ വീട്ടിൽ കുറച്ചു കാലം സമാധാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കഴിയണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം സഞ്ചരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണം, അവരുടെ ആ വിജയം കണ്ടുകൊണ്ട് അവരോടൊപ്പം ചെലവഴിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രയറായിട്ട് നമ്മൾ നിക്ഷേപിക്കേണ്ട കാര്യങ്ങളൊന്ന് നമ്മുടെ ആരോഗ്യം തന്നെയാണ് അല്ലേ. രോഗം വന്ന ശേഷം ചികിത്സ ചെയ്യുന്നതിനേക്കാൾ രോഗം വരുന്നതിന് മുൻപ് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം.
1: Brought to you by NVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: തീർച്ചയായിട്ടും യെസ്. അപ്പോൾ ഹെൽത്ത് ടിപ്സിൽ ഇന്ന് പറയാനുള്ളതും ഇതുപോലെ ഒരു കാര്യം തന്നെയാണ്. അതായത് രോഗം വന്നതിന് ശേഷം നമ്മൾ ചികിത്സ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം രോഗം വരുന്നതിന് മുൻപ് ആ രോഗത്തെ തിരിച്ചറിയുക, അതിനെ മനസ്സിലാക്കുക, അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സിനിമകളിൽ പോലും നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ തമാശയ്ക്കായാലും അതൊരു പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിയ സംഗതികളിലൊന്നാണ്, ഒരിത്തിരി നേരത്തെ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരിത്തിരി നേരത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏറ്റവും മികച്ച ചികിത്സകൾ നൽകാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഇത് നമ്മളെല്ലാവരും പറഞ്ഞ് ശീലിച്ച അല്ലെങ്കിൽ കേട്ട് ശീലിച്ച വാക്കുകളാണെങ്കിലും അതിൻ്റെ റെലവൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികമാണ്. എന്തുതരം രോഗമാണെങ്കിലും അതിൻ്റെ ആരംഭഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചാൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സകൾ നമുക്ക് സ്വായത്തമാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിന് ക്രമമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകൾ, MRI, CT സ്കാൻ, മാമോഗ്രാം തുടങ്ങിയ പരിശോധനകളൊക്കെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. കാരണം ആരോഗ്യവാനായാൽ മാത്രമേ ജീവിതത്തിലെ ഈ സ്വപ്നങ്ങളും എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരം ചെക്കപ്പുകൾക്കാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും പരിശോധനകൾക്കാവട്ടെ, എന്തെങ്കിലും ആശങ്കകൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചെക്കപ്പുകൾ നടത്തുന്നതിനാവട്ടെ ഒക്കെ തന്നെ നാട്ടിലേക്ക് പോകുന്നൊരു പ്രവണതയുണ്ട്. അതിൻ്റെ ആവശ്യകതയില്ല. കാരണം ഏറ്റവും മികച്ച രീതിയിലുള്ള ചെക്കപ്പുകൾ, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പുതിയ മിഷനറീസിൻ്റെ സഹായത്തോടു കൂടിയുള്ള, ഏറ്റവും മികച്ച ടെക്നീഷ്യൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ലഭ്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഏറ്റവും ആദ്യം ആക്സസ് ചെയ്യുന്ന ഏരിയ നമ്മുടെ ദുബായിലെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പേര് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിനാണ്, ഗുരുവിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. ഇപ്പോൾ അവിടെ ഹോൾ ബോഡി MRI ക്യാൻസർ ആവട്ടെ, ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ, ബേസിക് ആയിട്ടുള്ള ചെക്കപ്പുകൾ അല്ലെങ്കിൽ മെൻസിനും വുമൻസിനും വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജുകൾ തുടങ്ങി എല്ലാത്തിലും നിരവധി ഓഫറുകളും വലിയ ഡിസ്കൗണ്ടുകളുമാണ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50% വരെ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻ്റെയും ഒക്കെ സേവനവും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ അറിയാലോ, ഇങ്ങനെ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്സസ് ചെയ്യേണ്ട ആ ഒരു പോയിന്റ് MVR ഡയഗ്നോസ്റ്റിക്സ് തന്നെയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം 0508609611. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഗിഫ്റ്റ് വൗച്ചർ കൂടി തരികയാണ്. നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും അനിവാര്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒന്നാണ്, ഈ ചെയ്യേണ്ടുന്ന ഒന്നാണ് അൾട്രാസൗണ്ട് സ്കാൻ, അബ്ഡോമൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 600 ദിർഹംസിൻ്റെ വർത്ത് വരുന്ന ഒരു വൗച്ചർ നമ്മളിപ്പോൾ തരികയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, MVR space നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അറിയാലോ, വാട്സാപ്പ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220 ഒട്ടും വൈകാതെ MVR സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ ഒരു മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ ഒക്കെ വേണ്ടിയിട്ട് ഇത് വിനിയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം. MVR സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220. ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ വർത്ത് 600 dirhams ആണ് കിട്ടാൻ പോകുന്നത്.
1: Brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
1: ശ്രദ്ധിക്കണ്ടാ.
0: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ടാ,
3: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
0: അമ്പാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാനെ.
1: അണ്ണ ശ്രദ്ധിക്ക.
4: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Back to home, back to home, back to home, back to home.
2: Back to home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
3: സാധാരണഗതിയിൽ ഓരോ ബജറ്റും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണാറുള്ളത് പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് ഓരോ ജില്ലകൾക്കും എന്തൊക്കെ കിട്ടി, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിന് എത്ര കിട്ടി, യുവാക്കളുടെ സംരക്ഷണത്തിന് എത്ര കിട്ടി. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു വാർത്തകളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ്, മറ്റ് സാധാരണ ബജറ്റുകളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ മറ്റ് കേരള സംസ്ഥാന ബജറ്റുകളെ അപേക്ഷിച്ച് സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി കുറച്ചധികം എക്സ്ട്രാ കൊടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങി സകല താരങ്ങളും അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നതും, ആൻഡ് ഓഫ് കോഴ്സ് മലയാള സിനിമയുടെ ആ ഒരു ലെഗസിയെ മാനിച്ചുകൊണ്ട് ജെ സി ഡാനിയലിന്റെ പേരിലൊരു ഫിലിം സിറ്റി നമുക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പല പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ബജറ്റിലെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ബജറ്റിനെ കുറിച്ച് രാവിലെ മുതൽ സാഗൂതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മിസ് മിനി പത്മ, വി ആർ ഹാവിംഗ് വിത്ത് അസ് ഓൺ ഹോം 92.2 എഫ്എമ്മിന്റെ ബാക്ക് ടു ഹോമിൽ വന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ കാണിച്ച ആ മഹാമനസ്കഥയ്ക്ക് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു മിനി പത്മ ടു ഹോം 90 ഹോമിലേക്കല്ല, ബാക്ക് ടു ഹോമിലേക്ക്. സത്യം കുറെ സമയമല്ലേ ഈ ഇന്നത്തെ ഈ ബജറ്റ് വന്ന സമയത്തെ, നമ്മുടെ ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട കലാകാരൻ സലീം കുമാറിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം
4: വരുന്നു. അതെ, തീർച്ചയായിട്ടും അത് ഒന്ന് പറവൂര്, വി ഡി സതീശന്റെ നാട്, അവര് തമ്മിലുള്ള ആത്മബന്ധം ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ചേരുമ്പോ തീർച്ചയായിട്ടും അതൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഒരു വലിയ സ്മാരകവും ഒരു വലിയ ഓർമ്മ പുതുക്കലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മിക്കലും ഒക്കെ വേണം. കാരണം അത്രയും മലയാള സിനിമയ്ക്ക് നൽകിയൊരു വ്യക്തി, എനിക്കൊന്ന് സിനിമയെ ഇത്രയധികം സ്നേഹിച്ച ഒരു ബജറ്റ് ഈ അടുത്ത കാലത്ത് ഉണ്ടാവും തോന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയായിരിക്കും മലയാള സിനിമയിൽ ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും നടന്മാരായിട്ടുള്ള ടൊവീനോ എല്ലാവരും, ദുൽഖർ സൽമാൻ ഉൾപ്പെടെ എല്ലാവരും സിനിമാ മേഖലയ്ക്ക്, പിന്നെ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിലൊരു ഒരു പ്രധാന പങ്ക് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതം സാധാരണ കുറെ രാഷ്ട്രീയം പറഞ്ഞിട്ടോ കുറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടോ അല്ല, ഇതിനിടയിൽ നമുക്ക് സന്തോഷിക്കാനും വക വേണം. അത് നമുക്ക് തരുന്ന താരാണ് സിനിമയാണ്. ആ സിനിമാ മേഖലയ്ക്ക് അതിന്റെ ഏറ്റവും അമരക്കാരനായിട്ടുള്ള ജെ സി ഡാനിയലിന് വേണ്ടിയിട്ട് ആ ഒരു ഫിലിം സിറ്റി തന്നെ
3: തുടങ്ങുക, 100 കോടി രൂപ.
4: ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ പൈസ ഇല്ലാത്തടത്ത് എങ്ങനെയാ ഇതൊക്കെ അനുവദിക്കാന്ന് ചോദിക്കും. പലർക്കും അറിയാത്ത കാര്യമാണിത്. നമ്മുടെ വീട്ടിൽ ഒരു 100 രൂപ ഉണ്ടാവും, പക്ഷെ ചെലവ് ഒരു 500 ആയിരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് 500 വേണ്ടുന്ന ചിലവുകൾ നമ്മൾ നടത്താതിരിക്കാറുണ്ടോ?
3: ഇല്ല.
4: ഇതാണ് സാമ്പത്തിക ഒരു രീതി. അങ്ങനെയാണ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തനത് വരുമാനങ്ങൾ, പിന്നെ നികുതി പിരിക്കല്, പിന്നെ ലോട്ടറി ടിക്കറ്റ്, മദ്യം, ഇങ്ങനെ തുടങ്ങി നമുക്ക് വരുമാനം വരുന്ന എല്ലാ സ്രോതസ്സുകളും, പിന്നെ അതിലുപരിയായിട്ട് നമ്മൾ പ്രവാസികളുടെ ഏറ്റവും വലിയ ഫണ്ട്, ഇതൊക്കെയാണ് കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനിടയിലും സിനിമയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്ത ഒരു ഒരു ഒരു ജെൻസി ബജറ്റ് എന്നൊക്കെ ജെൻസിയുടെ ആൾക്കാർ പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ
3: വിളിക്കുന്നത്. അതെ അതെ, അല്ലെ, മൾട്ടി കൾച്ചറൽ ഏരിയാസിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായിട്ടുള്ളവർക്ക് റിലേറ്റഡ് ആയിരിക്കും. നമ്മൾ ഇന്ന് മറ്റ് ഭാഷ സംസാരിക്കുന്നവർ, ഇപ്പം തമിഴോ തെലുങ്കോ കന്നഡയോ ഒക്കെ സംസാരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി ഭൂമിയിൽ നിന്ന് വരുന്ന സുഹൃത്തുക്കളുണ്ടായിരിക്കും. അപ്പോൾ ഈ പല നാടുകളിൽ പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് നമ്മൾ സഹവസിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ ആദ്യം എടുത്തു പറയുന്ന, എടുത്തവരുടെ മുന്നിലേക്ക് വെക്കുന്ന ഒന്നാണ് നമ്മുടെ ഭാഷയുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് എടുത്തു വെക്കുന്ന ഒന്നാണ് മലയാള സിനിമ. ഓഫ് കോഴ്സ് മലയാളികൾക്കെല്ലാം അഭിമാനിക്കുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. 100 കോടിയാണല്ലേ ജെ സി ഡാനിയൽ ഫിലിം സിറ്റിക്ക് വേണ്ടി
4: നീക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ബജറ്റ്.
3: നമുക്കിനി ഹൈദരാബാദിൽ പോകണ്ട.
4: അതാണ് ശരിക്കും നമ്മൾ ഈ ഫിലിം സിറ്റി അല്ലേ, അതൊക്കെ നമ്മുടെ ഒക്കെ മനസ്സിൽ
3: ഹൈദരാബാദിൽ.
4: പിന്നെ എനിക്കൊന്ന് ഉദയനാണ് താരത്തിലൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ആ സിനിമയ്ക്കുള്ള സിനിമയാകുമ്പോൾ കണ്ടത്. അതിന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ളതാ. അപ്പൊ ഇതുപോലുള്ള ഫിലിം സിറ്റികളൊക്കെ വരുമ്പോഴും സിനിമാ സംബന്ധമായിട്ടുള്ള കുറെ കൂടി സ്മാരകങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ ശില്പശാലകൾ ഇതൊക്കെ വരുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം വികസിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ഇത് കൂടാതെ ഈ ജെൻസി ആൻഡ് ന്യൂജൻ ടെക്നോളജി എന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനൊരു 50 കോടി ജെൻസികൾക്ക് ഇപ്പൊ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ പറയും ജെൻസികൾ ഒന്നിലിടപെടാതെ ഇങ്ങനെ അരാഷ്ട്രീയമായി ചിന്തിച്ചിട്ട് വെറുതെ ജീവിച്ചു പോകുന്ന കൂട്ടരാണെന്നും, ആ ജെൻസികൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് 50 കോടിയാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു 50 കോടി ഒന്നും അല്ലല്ലോ എന്ന്. പക്ഷേ ഒരു 4-5 ജെൻസികൾ അതിലേക്ക് ഇറങ്ങുകയും അതൊരു വലിയ, കാരണം നമുക്ക് ജെൻസികൾ മക്കളെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. അവര് നമ്മളൊന്നും ചിന്തിക്കാത്ത വഴികളിലൂടെ ചിന്തിച്ച് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നല്ല മിടുക്കരാണ്.
3: നമ്മളൊന്ന് ശരാശരി ഒരു ചിന്ത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടപ്പിന്, ഒരു സ്മോൾ സ്കെയിൽ സ്റ്റാർട്ടപ്പിന് 10 ലക്ഷം രൂപ ചെലവ് വരുന്നത് നമ്മൾ വകയിരുത്തുക അതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 1 കോടി രൂപ കൊണ്ട് 10 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ രൂപീകരിക്കപ്പെടും. അല്ലെങ്കിൽ 50 എണ്ണം ആകുമ്പോഴത്തേക്ക് എത്ര, 50 × 10 500 സ്റ്റാർട്ടപ്പുകൾ, 500 പുതിയ കമ്പനികൾ, 500 സംരംഭകരാണ് ഉടലെടുക്കുന്നത്. അതും ഇന്നത്തെ ഏറ്റവും ഈ ജെൻസി ജനറേഷനിൽ നിന്നും. സ്വാഭാവികമായിട്ടും അതിന്റെ വളർച്ച നമ്മുടെ നാടിന് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്.
4: അത് കൂടാതെ നമ്മുടെ നാട്ടിലത്തെ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, അതായത് നമ്മുടെ നാട്ടിൽ വിദേശ പഠനത്തിന് പോകുന്നവർ അങ്ങനെ പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല സർവകലാശാലകൾ വരിക, നമ്മുടെ നാട്ടിലേക്ക് പിന്നെ കൂടുതൽ മൂലധനം പുറത്തുനിന്ന് വരിക, നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ മാറുക. ഇങ്ങനെ ഒരു ലോങ്, നമ്മൾ ദുബായ് ഭരണാധികാരികൾ അല്ലെങ്കിൽ UAE ഭരണാധികാരികൾ ചില പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൈയടിക്കും ഇവിടെ. കാരണം നമുക്ക് അറിയാം ഇവരത് വിഭാവനം ചെയ്ത് അങ്ങനെ നടക്കുന്നു. ഇതേ സംഭവമാണ് VD സതീശൻ സർക്കാർ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് കൊണ്ടുവരുന്നത്. അപ്പവും നമ്മൾ കൈയടിക്കണം. കാരണം നമ്മുടെ കേരളം ഒരു 5 വർഷത്തേക്ക് VD സതീശൻ സർക്കാരിന്റെ കാലത്തേക്ക് മാത്രം ഉള്ളതല്ല, അതിനുശേഷം അടുത്ത പിണറായിയോ അടുത്ത സർക്കാരുകളൊക്കെ അങ്ങനെ മാറി മാറി ഭരിക്കേണ്ടതാണ്. ഈ വികസനം എന്ന് പറയുന്നത് ഒരു സർക്കാരിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഉള്ളതല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് VD സതീശൻ ഇങ്ങനെ ഒരു 10 വർഷം ഒരു 50 വർഷം മുന്നിൽ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ ശരിക്കും കൈയടിക്കേണ്ട ഒരു വലിയൊരു പ്രോജക്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എല്ലാ മേഖലകളിലും ഈ പ്രാവശ്യത്തെ ബജറ്റ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് സിനിമയുണ്ട്, ടെക്നോളജി AI കാര്യങ്ങളുണ്ട്, അതുപോലെ തെക്കൻ ജില്ലകളിൽ 3 ജില്ലകളെ ചേർത്തിട്ട് സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കുന്നുണ്ട്. വിഴിഞ്ഞത്തേക്കുള്ള ആ റെയിൽ അത് പ്രാവർത്തികമാക്കുമെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന് വിട്ടുകളഞ്ഞു എന്നാണ് പലർക്കും സംശയം. അവിടെയൊക്കെ കുറച്ച് കിട്ടിയത് കുറവാണ്. പക്ഷെ കാലങ്ങളായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തിരുവനന്തപുരത്തിനാണ് പൊതുവെ. ഇപ്രാവശ്യം കൊച്ചിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് കൊച്ചി. അപ്പൊ ആ കൊച്ചി, കുറച്ച് തൃശൂർ, പാലക്കാട്, അങ്ങനെ എല്ലാ ജില്ലകളെയും ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് പോയ ഒരു സമഗ്രമായിട്ടുള്ള ബജറ്റ്. അധികാരത്തിലേറിയിട്ട് 1 മാസമാകുന്ന ഒരു സർക്കാരാണ്. ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു. ചിലപ്പോൾ പോരായ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായേക്കും. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള നമുക്കൊക്കെ കൈയടിക്കാവുന്ന ഇതൊക്കെ നടപ്പാക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞ ഒരു ബജറ്റായിട്ട് വേണം ഇതിനെ കാണാൻ. പിന്നെ നമ്മളൊരു FM സ്റ്റേഷൻ ആയതുകൊണ്ട് സിനിമയ്ക്ക് കൊടുത്ത ആ ഒരു സേവനത്തെ അല്ലെങ്കിൽ അതിനെ നീക്കി വെച്ച ആ തുകയ്ക്ക് നമ്മൾ ഒന്നുകൂടി കൈയടിക്കും.
3: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പല ആളുകളുടെയും പേരിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ MT വാസുദേവൻ നായരുടെ പേരിലൊക്കെ തന്നെ സ്മാരകങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കലാകാരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ജോൺസൺ മാസ്റ്ററുടെ പേരിൽ സ്മാരകം, ആൻഡ് ഇങ്ങനെ പലതരം പ്രഖ്യാപനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഒതുങ്ങാതെ ഏറ്റവും മികച്ച ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നടപ്പിലാക്കപ്പെടട്ടെ എന്ന് മിനി പത്മ പറഞ്ഞ പോലെ ഞാനും ആശംസിക്കുകയാണ്, ആശിക്കുകയാണ്. ഇനി എന്തായാലും ഇപ്പോൾ ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ട് ഷടപടെ എന്ന് വാർത്തയൊക്കെ കഴിഞ്ഞ് ഓടി തിരിച്ചു വരാം. ഹോം 92.2 FM ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. മിനി പത്മയും ആസഫുമാണ് നിങ്ങളോടൊപ്പം.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: മിഷൻ സമുദ്ര സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ പ്രഖ്യാപിച്ച വി ഡി സതീശൻ. 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം, മകൾക്കൊപ്പം പദ്ധതി. സംസ്ഥാന ബജറ്റിൽ നിരവധി വാഗ്ദാനങ്ങൾ. കിഫ്ബി പൊളിച്ചുപണിയും ആരോഗ്യമേഖല ഉടച്ചുവാർക്കും, പുതുയുഗ കേരളത്തെ സൃഷ്ടിക്കും. ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജെൻസുകൾക്ക് സ്റ്റാർട്ടപ്പിന് 50 കോടി. കേരളം സാമ്പത്തിക അപകടാവസ്ഥയിലല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിൽ കരയിലും കടലിലും വലിയ വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളുമായാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപ്ലവകരമായ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിച്ചത്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിന്റെ കടൽത്തീര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതി ബജറ്റിൽ 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള വൻകിട പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടാൻ തെക്കൻ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ ബജറ്റിൽ. ബന്ധിപ്പിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ആരോഗ്യമേഖലയ്ക്ക് ബജറ്റിൽ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും ക്യാൻസർ പ്രതിരോധത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമുള്ള പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ആരംഭ ചെലവുകൾക്ക് 10 കോടി രൂപ വകയിരുത്തി. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി. പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി. ആശ ഓണററിയം 78 കോടി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരെ കാര്യമായി പരിഗണിക്കാതെ യുഡിഎഫ് സർക്കാരിന്റെ 1st ബജറ്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ജീവനക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പരിഷ്കരിക്കും എന്നല്ലാതെ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ലീവ് സറണ്ടറിൽ ഉചിത തീരുമാനമെടുക്കുമെന്ന് ബജറ്റ്. എന്നാൽ പങ്കാളിത്ത പെൻഷനിൽ മാറ്റം പ്രഖ്യാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ പദ്ധതിയിലെ മാറ്റം. സംസ്ഥാന ജീവനക്കാരുടെ ഡിഎ, പെൻഷൻകാരുടെ ഡിആർ മുടക്കമില്ലാതെ നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലും പരാമർശമുണ്ടായില്ല. ഡിഎ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യവും ബജറ്റിൽ പരാമർശിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉന്നത പഠനത്തിനായി കേരളത്തിലെ കുട്ടികൾ വൻതോതിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന പ്രവണതയ്ക്ക് തടയിടാനും നാട്ടിൽ തന്നെ മികച്ച അന്താരാഷ്ട്ര പഠന സൌകര്യം ഉറപ്പാക്കാനുമായി കേരള നോളജ് വാലി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കടുത്ത വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നുണ്ടെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ സ്തംഭനാവസ്ഥയിലാണെന്നും മുഖ്യമന്ത്രി. വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് സംസ്ഥാനം നേരിടുന്നത്. 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത. വാർഷിക പദ്ധതിയിൽ 20,500 കോടിയുടെ കുറവ്. മുൻ ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യത്തിൽ തെറ്റായ അനുമാനം നടത്തി. പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ വിശദീകരിച്ച് ബജറ്റ്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പലിശ സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ. കിഫ്ബി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി. കിഫ്ബിയുടെ പദ്ധതികൾക്ക് 3,500 കോടി രൂപയുടെ വായ്പ കണ്ടെത്തേണ്ട ബാധ്യത ഈ സർക്കാരിന്റെ ചുമലിൽ. മുൻ സർക്കാർ പദ്ധതി ചെലവ് പെരുപ്പിച്ചുകാട്ടി. ധവളപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ ബജറ്റെന്നും വി ഡി സതീശൻ. യുഡിഎഫ് ബജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടിന് ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. പിന്നാക്കക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. യുവാക്കളെ ചേർത്തു നിർത്തും. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. ജൻസികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങാൻ 50 കോടി ബജറ്റിൽ വകയിരുത്തി മുഖ്യമന്ത്രി. യുഡിഎഫ് സർക്കാരിന്റെ 1st ബജറ്റിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിംഗിനെ തുടർന്ന് മരിച്ച സിദ്ധാർത്ഥന്റെ പേരിലാണ് പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പാക്കും. ഇവരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192 കോടി രൂപ വകയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി. നിക്ഷേപ സാമ്പത്തിക രംഗം എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കാനുള്ളതാണ് പദ്ധതി. കേരളത്തിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമായി മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഈ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിമാനത്താവള വികസനത്തിന് 200 കോടി. കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കും. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കും. യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളമെന്തോ സാമ്പത്തിക അപകടാവസ്ഥയില്ലെന്ന സന്ദേശം ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ബജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞു. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വച്ചാണ് എൽഡിഎഫ് സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ബജറ്റിൽ പിൻവാങ്ങലാണ് കണ്ടത്. ജനക്ഷേമകാര്യത്തിൽ നേരത്തെയുള്ള ബജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറിച്ചു. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടി ഇല്ല. കേന്ദ്രനയ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിനുണ്ടാകുന്ന ധനനഷ്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുൻകൂർ ജാമ്യമെടുക്കലാണ് ധവളപത്രമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കറുകൾ ഇഡി തുറന്ന് പരിശോധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ധാരണാപത്രത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയിൽ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അംഗീകാരം നൽകിയതെന്ന് ഇറാൻ പരമോന്നത നേതാവ് മൂത്തബ ഖാംനൈ. ഇറാനുമായി ധാരണയിലെത്തുന്നതിനായി ട്രംപ് അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി എല്ലാ സ്വാധീനവും ചെലുത്തിയെന്നും മൂത്തബ. ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയതായി യുഎസ്. പൊതുവായ സമുദ്ര മേഖലയിലേക്ക് തങ്ങൾ മാറിക്കഴിഞ്ഞുവെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. സമാധാന ധാരണയ്ക്ക് പിന്നാലെ ഇന്ന് നിശ്ചയിച്ച യുഎസ് ഇറാൻ ചർച്ച മാറ്റി. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ചർച്ചയ്ക്കായി പോയില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. യുഎസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയുക്തനായത് ജെ ഡി വാൻസ് ആയിരുന്നു. കഴിയുന്നത്ര വേഗം ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. ടെലിഗ്രാം നിരോധനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധനം 22 വരെ തുടരും. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. താൽക്കാലിക നിരോധനത്തിന് കേന്ദ്രം ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചു. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഇളവുമായി യുഎഇ. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ മുടങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർക്കാണ് ഇളവ്. ജൂൺ 10 ആരംഭിച്ച ഇളവ് ജൂലൈ 9 വരെ ഉണ്ടാകും. വിസ കാലാവധി കഴിഞ്ഞുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കാണ് 30 ദിവസത്തെ ഈ ഇളവ് ലഭിക്കുക. സമയപരിധിക്കുള്ളിൽ രാജ്യം വിടുകയോ തുടരാൻ ആഗ്രഹിക്കുന്നവർ രേഖകൾ ശരിയാക്കുകയോ വേണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആന്റ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ. ഖത്തറിനെ ഗോൾ മഴയിൽ മുക്കി കാനഡ. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് ആതിഥേയരായ കാനഡ വിജയിച്ചത്. കാനഡയുടെ ആദ്യ ലോകകപ്പ് വിജയം കൂടിയായിരുന്നു ഇത്. ജൊനാതൻ ഡേവിഡിന്റെ ഹാട്രിക് മികവിലാണ് കാനഡയുടെ വിജയം. മെസ്സിക്ക് ശേഷം ഈ ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ് ജൊനാതൻ ഡേവിഡ്. ഗ്രൂപ്പ് ബിയിലെ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ബോസ്നിയക്കെതിരെ 4 ഗോൾ വിജയവുമായി സ്വിറ്റ്സർലൻഡ്. ജൊഹാൻ മൻസംബിയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലായിരുന്നു സ്വിസിന്റെ വിജയം. ലോകകപ്പിൽ റൌണ്ട് ഓഫ് 32ൽ എത്തുന്ന ആദ്യ ടീമായി ആതിഥേയരായ മെക്സിക്കോ. ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് മെക്സിക്കോ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ജയം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga football inde mahamelam.
6: Bosnia and Herzegovina, Morocco, Algeria.
7: 48 rajyangal ore oru swapnam. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
8: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check.
10: Time check.
8: Brought to you by Ozone Cargo.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
10: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 23%.
10: വെദർ അപ്ഡേറ്റ്
8: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ യു എ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ അത്രമാത്രം ആകാംക്ഷയോടാണ് ഏറ്റെടുക്കാറുള്ളത്. പ്രത്യേകിച്ചും ദുബായിയെ സംബന്ധിച്ച് ലോകത്തിന്റെ ഒരു കൾച്ചറൽ ഹബ്ബായിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് ലോക തലസ്ഥാനമായിട്ട് മാറാൻ അത്രമാത്രം യോഗ്യതയുള്ള നാടാണ് ദുബായ്. കാരണം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ പലതരത്തിലുള്ള ട്രാൻസിറ്റിന് വേണ്ടി പോലും ഇവിടേക്ക് എത്തുന്നവർ, ദുബായ് എയർപോർട്ടിൽ ഇറങ്ങുന്നവർ അത്രമാത്രം അധികമാണ്. അപ്പോൾ ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് വിമാനം ഇറങ്ങി മിനിറ്റുകൾക്കകം നമ്മുടെ കൈകളിലേക്ക് ബാഗ് വരുന്ന, നമ്മുടെ ലഗേജ് ഡെലിവറി ചെയ്യപ്പെടുന്ന ആൻഡ് ടെർമിനൽസിലേക്ക് ഒക്കെ തന്നെയുള്ള യാത്ര ഏറ്റവും സുഗമമായിട്ട് ട്രെയിനിലൂടെ നടത്തപ്പെടുന്ന ദുബായ് എയർപോർട്ടിന്റെ ആ ഒരു വേറെ ലെവൽ യാത്രകളെ കുറിച്ച്, അതായത് 2032 ആകുമ്പോഴത്തേക്കും ദുബായ് എയർപോർട്ടിൻ്റെതായിട്ടുള്ള മുഖം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. 12,800 crore ദിർഹംസ് ചെലവിട്ടുകൊണ്ട് ദുബായ് വേൾഡ് സെൻട്രലിൽ വികസിപ്പിക്കുന്ന അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് 2032 ലോകത്തിലെ ഏറ്റവും വലിയ എയർ ഹബ്ബായിട്ട് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേട്ടോ. യാത്രക്കാർ ഒരു കാരണവശാലും ക്യൂവിൽ കാത്ത് നിന്ന്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാലോ ഒരു ഒരു എയർ ട്രാൻസ്പോർട്ടിന് അല്ലെങ്കിൽ വിമാനയാത്രയ്ക്ക് വേണ്ടി വരുന്ന ഒരു ഹസിൽ എത്രമാത്രം ഉണ്ടോ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹസിലുമില്ലാതെ, ഹസിൽ ഫ്രീ ആയിട്ട് ലോകത്തിൽ അല്ലെങ്കിൽ യാത്രക്കാർക്ക് ക്യൂവിൽ കാത്ത് നിൽക്കേണ്ടതില്ല എന്ന ലളിതമായിട്ടുള്ള ആശയത്തിലാണ് ഈ ഒരു എയർപോർട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് യാത്രക്കാർക്ക് എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബാഗുകൾ ഡ്രോപ്പ് ചെയ്യാനും യാത്രക്കിടയിൽ ചെക്ക് ഇൻ പൂർത്തിയാക്കാനും ഒക്കെ സാധിക്കും. എയർപോർട്ടിനുള്ളിൽ ആവർത്തിച്ചുള്ള പരിശോധനകളില്ലാതെ ഏറ്റവും സുഗമമായിട്ട് കടന്നു

പോകാൻ വേണ്ടി പറ്റും. ആൻഡ് ടെർമിനലുകളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രെയിനുകൾ ഉണ്ടായിരിക്കും. മിനിറ്റുകൾക്കകം ബാഗുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറിൽ 10,000 ലഗേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോഡേൺ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആകത്തുകയിൽ ഏറ്റവും കൺവീനിയൻസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു എയർപോർട്ടാണ് 2032 അടുത്ത 5 വർഷങ്ങൾക്കപ്പുറത്തേക്ക് ദുബായുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ദുബായുടെ മുഖമായി ഉയരാൻ വേണ്ടി പോകുന്നത്. റോഡ്, റെയിൽ, അതുപോലെ തന്നെ എയർ ശൃംഖലയൊക്കെ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് യാത്രാ കേന്ദ്രമായിട്ട് ദുബായിയെ മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പിറകിലെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ചെമ്പാവ് പുന്നില്ലിം ചോറ്.
0: ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ലെങ്കിൽ കം ടു വെജ് മീ. ഇറ്റ്സ് ഫോർ യു ആൻഡ് മീ.
1: ഇഡ്ലി ദോശ വെറൈറ്റീസ്, പൊങ്കൽ, വട, എല്ലാം ഒരേ ഇടത്തിൽ. ഉക്കിരി ടേസ്റ്റിൽ
0: ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ. ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ. UAE-ലുടനീളം 17 സ്റ്റോഴ്സ്.
1: ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ നിങ്ങളുടെ പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻ. വെജ് മീ റെസ്റ്റോറൻസ്, 17 ഔട്ട്ലെറ്റ്സ് അക്രോസ് ദി UAE. ദി പീപ്പിൾസ് ചോയ്സ്.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: ഇന്നത്തെ കേരളത്തിന്റെ ബജറ്റ് പ്രഖ്യാപനം നടന്ന സമയത്ത് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൗതുകത്തോടെ നോക്കിക്കണ്ട കാര്യങ്ങൾ ഒന്നായിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ജില്ലകളുടെ കാര്യത്തിൽ, ജില്ലകളുടെ പുനർക്രമീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ. കാരണം കേരളത്തിൽ പുതുതായിട്ട് പുതിയ ജില്ലകൾ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞതിൽ പിന്നെ പലതരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറയുന്നത്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 14 ജില്ലകളുടെ ഭാഗമായി കിടക്കുന്ന ചില പ്രദേശങ്ങൾ ഈ ഒരു അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ എനിക്ക് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, അതായത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ജില്ല രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം കുറേയധികം നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പുനലൂര്, അതുപോലെ തന്നെ തെന്മല ആൻഡ് ആര്യങ്കാവ്, ആ ഒരു ബോർഡർ പ്രദേശങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജില്ല വേണമെന്നുള്ള ആവശ്യം കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പല പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് വള്ളുവനാടിനെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളത്. കാരണം ഒരു ഭരണപരമായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു തിരിച്ചറിയലിനൊക്കെ വേണ്ടിയിട്ട് അവർ അത് ആവശ്യപ്പെടാറുണ്ട്. കേരളത്തിലെ പുതിയ ജില്ലകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്തെല്ലാം ഉയർന്നു വരുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് വള്ളുവനാടൻ ജില്ല എന്ന് പറയുന്നത്. ചരിത്രപരമായിട്ട് വള്ളുവനാട് എന്നത് പാലക്കാട്, മലപ്പുറം, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ്, സാംസ്കാരിക ഭരണഘടകം തന്നെയാണ് അല്ലേ. ആ ഒരു പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഭാഷയിലും സംസ്കാരത്തിലും ജീവിത രീതിയിലും ഒക്കെ തന്നെ വലിയൊരു വ്യത്യസ്തത, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു സ്വത്വം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ വള്ളുവനാട് ജില്ല വേണം, പട്ടാമ്പി, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, പൊന്നാനി തുടങ്ങിയ താലൂക്കുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജില്ല വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറേ ചർച്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട സ്ഥലങ്ങളാണ് തിരൂർ. മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് തിരൂരിനെ ഒരു പെർട്ടിക്കുലർ ജില്ലയാക്കി മാറ്റണം എന്നുള്ള ആവശ്യം നമ്മൾ പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ മൂവാറ്റുപുഴ, പ്രത്യേകിച്ചും എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് ആ ഒരു മൂവാറ്റുപുഴ ജില്ല, കാരണം തൊടുപുഴ, മൂവാറ്റുപുഴ ആ ഒരു ഏരിയയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ജില്ല വേണമെന്ന ആവശ്യവും ശക്തമായിട്ട് കുറേ കാലമായി നിലനിൽക്കുന്ന ഒന്നാണ്. തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പകിട്ടും ആ ഒരു എല്ലാവിധ പ്രകീർത്തനങ്ങളും എല്ലാം കിട്ടുന്നത് ഒരുപക്ഷെ ട്രിവാൻഡ്രം സെൻട്രലിനും അതിനുശേഷം കഴക്കൂട്ടം റീജിയൺ ഓഫ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ല വിഭജിച്ചുകൊണ്ട് നെയ്യാറ്റിങ്കര ഏരിയ, നെയ്യാറ്റിങ്കര, ബാലരാമപുരം, മാർത്താണ്ഡം വരെ നീളുന്ന ഒരു നെയ്യാറ്റിങ്കര ജില്ല വേണമെന്നുള്ള ആശയം, അല്ലെങ്കിൽ ആ ഒരു ആവശ്യവും കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പം ഇങ്ങനെ പല ചർച്ചകൾ, ഈ ഒരു പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയതിന് പിറകെ ഇങ്ങനെ പല ചർച്ചകൾ കുറച്ചുകൂടെ ചൂട് പിടിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ സജീവമാവുന്നുണ്ട്. നിങ്ങളും പറയൂ, നിങ്ങളുടെ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ ഒരു ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ ഉൾപ്പെടാതെ പോയ മറ്റ് പ്രദേശങ്ങൾ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് മെസ്സേജ് അയച്ച് പറയൂ
1: കേട്ടോ. ആയുർവേദ ആരസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർതുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: Back to home, brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
4: തമിഴിലേക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തിരികെ എത്തുകയാണ്. അതും ധനുഷിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ആ ഒരു സിനിമയുടെ പ്രഖ്യാപനം വന്ന സമയം മുതൽ, അല്ലെങ്കിൽ അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നില്ല, പേര് ഇന്ന് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇതുവരെയും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഓരോ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ നേട്ടത്തോടെയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നതും. ആൻഡ് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് അതിന്റെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ ഡേറ്റിന് വേണ്ടി സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് 6 മാസ കാലയളവോളം അദ്ദേഹം കാത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ. എന്തായാലും ധനുഷ് മമ്മൂട്ടി ചിത്രത്തിന് അങ്ങനെ ഫൈനലി പേരിട്ടിരിക്കുകയാണ്. ഓം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഇന്നാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ചിത്രം ഒന്നിലധികം ഭാഗങ്ങളായിട്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ. പല സിനിമകളും ഒന്നാം ഭാഗം റിലീസായതിനു ശേഷമായിരിക്കും ഈ പറഞ്ഞ പോലെ രണ്ടാം ഭാഗം എന്നാൽ പിന്നെ ഞങ്ങൾ ഇറക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് പോലും എത്താറുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യയുടെ കങ്കുവൊക്കെ പോലെ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ രണ്ട് ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ് എന്ന പേരിലായിരിക്കും ആദ്യത്തെ ചാപ്റ്റർ എത്താൻ വേണ്ടി പോകുന്നത്. ലോക ചാപ്റ്റർ 1 എന്നൊക്കെ പറയുന്ന പോലെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, അതുപോലെ ഓം ചാപ്റ്റർ 1 ഉദിരം ദി ബ്ലഡ് വുഡ് എന്ന പേരിലാണ് ഈ ഒരു ചിത്രം എത്താൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹിറ്റായി മാറിയ ശിവകാർത്തികന്റെ കരിയറിലെ ഒരു പൊൻതൂവലായിട്ട് മാറിയ ചിത്രമായിരുന്നു അമരൻ. ആ ഒരു സിനിമ ഏയ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു വിളി ഓർമ്മയില്ലേ ആ സിനിമയിൽ? ആ യെസ്, രാജ്കുമാർ പെരിയസ്വാമിയുടെ തന്നെ അമരനിലെ ഏറ്റവും ഹിറ്റായ ഡയലോഗുകളിൽ ഒന്ന് ഓയ് മമ്മൂട്ടി എന്ന് ശിവകാർത്തികൻ സായ് പല്ലവിയെ നോക്കി വിളിക്കുന്ന വിളിയാണ്. അതേ സംവിധായകന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ ഇതാ മമ്മൂട്ടിയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഒഫ്കോഴ്സ് അല്ലെ, ആ സിനിമയിലും ഉണ്ട് ഒരു മമ്മൂട്ടി കണക്ഷൻ. അപ്പോൾ അമരൻ എന്ന ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന, സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ആൻഡ് ഈ ഒരു സിനിമയിലും സായ് പല്ലവിയും ശ്രീലീലയുമാണ് മറ്റ് പ്രധാന വേഷങ്ങളിലൊക്കെ എത്തുന്നത്. സായി അഭയങ്കർ ഇപ്പോഴത്തെ സെൻസേഷൻ. ഇന്നലെ ആരോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടി, ഇപ്പോൾ ഒരു ട്രെൻഡിങ് പയ്യം വന്നിട്ടുണ്ട്, സായ് ഭയങ്കർ. അതെ, ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കാണ് പുള്ളിക്കാരൻ ചെയ്തു വിടുന്നത്. കറുപ്പ് കണ്ടവർക്കറിയാം, ആ ഒരു കറുപ്പ് എന്ന് പറയുന്ന സിനിമയെ അത്രമാത്രം എലവേറ്റ് ചെയ്തത് സായ് ഭയങ്കറിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ സായ് ഭയങ്കറാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുന്നത് എന്നാണ് അറിയുന്നത് കേട്ടോ. എന്തായാലും അടുത്തടുത്ത് അപ്ഡേറ്റുകൾ വരട്ടെ, ഫസ്റ്റ് ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 0 double

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കരാർ വ്യവസ്ഥകൾ ഇഷ്ടമായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. PM ശ്രീ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. കരാറിൽ ഒപ്പുവച്ചിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. G7 ഉച്ചകോടിക്കിടെ മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എംബാപ്പെ കരുത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. ആദ്യ മത്സരത്തിനൊരുങ്ങി പോർച്ചുഗൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീയിൽ തുടരാൻ കേരളം. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാറൊപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 7-അംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ തീരുമാനിച്ചതിലൂടെ കേരള സർക്കാർ BJPക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻ സർക്കാർ ഒരു നയാപൈസയും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിച്ചതാണെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് വലിയ കളവാണെന്നും MV ഗോവിന്ദൻ. PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രതികരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. PM ശ്രീയിൽ കേരളത്തിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. കേരളം PM ശ്രീയിൽ ഉണ്ടാകണമെന്നാണ് കേന്ദ്ര താൽപര്യം. സ്കൂളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കാഫ് സ്ക്രീൻഷോട്ട് CPMനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. CPMന്റെ മുഖംമൂടി അഴിഞ്ഞുവീണു. CPM കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിൽ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ CPM വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ MP. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് 2 വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TA ED ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക് ഉടമയായ വീണ TA ചോദ്യം ചെയ്യുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. EPയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് നേരത്തെ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തുടരന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MS Elsa അപകടത്തിൽ കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ ഒരു വർഷമായിട്ട് നീക്കാത്തതിനെ വിമർശിച്ചു ഹൈക്കോടതി. വസ്തുക്കളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ആധികാരിക പഠനം ഉണ്ടായില്ല. സ്വകാര്യ പഠനം മാത്രം പോരെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്തു. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഭാവി നീക്കങ്ങളും വിശദമാക്കി 23-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാനിരിക്കുന്ന 14-ന ധാരണാപത്രത്തിന്റെ കരട് CNN ആണ് പുറത്തുവിട്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. തങ്ങളൊരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ കരാറിൽ പറയുന്നുണ്ട്. ഇറാനുമായുള്ള മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ധാരണാപത്രത്തിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെ വ്യവസ്ഥകൾ തനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ US പുനരാരംഭിക്കുമെന്ന് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽസിസിയോടൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. US ഇറാനും തമ്മിലുള്ള നിലവിലെ ധാരണകൾ അന്തിമമല്ലെന്ന് ട്രംപ്. ഇതൊരു ധാരണാപത്രം മാത്രമാണ്. തനിക്ക് ഇതിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പഴയതുപോലെ അവർക്കു നേരെ വെടിയുതിർക്കാനും അവരുടെ തലയ്ക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കാനും മടിക്കില്ലെന്ന് ട്രംപ്. വെള്ളിയാഴ്ച ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാനിരിക്കുന്ന ധാരണാപത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി ആന്റ് ഫോറിൻ പോളിസി കമ്മിറ്റി മേധാവിയുടെ മുന്നറിയിപ്പ്. ഇറാൻ US കരാർ ധാരണയായെങ്കിലും ഇസ്രായേലിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള US ഇറാൻ കരാറോടെ സംഘർഷം എന്നേക്കുമായി അവസാനിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ലിയോ 14-ാമൻ മാർപ്പാപ്പ. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. UAE തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയും നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് നോർവേ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 9 മണിക്കാണ് കളി. കോംഗോയാണ് എതിരാളി. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: All right, once again, welcome back to Home 92.2 FM. Back to Home ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. ഷാർജയിലെ ദേദ് റോഡിൽ ഒരു ടെമ്പററി ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എത്ര പേർ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്തുള്ളൂ, റോഡ് ശൃംഖലയുടെ ആ ഒരു കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ദേദ് സിറ്റിയിൽ അത് ആ ഒരു ഷഹീദ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ ഹുവൈദൻ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗം താൽക്കാലികമായിട്ട് അടച്ചിടും എന്നുള്ളൊരു കാര്യം റോഡ് ആ ഒരു കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ദേദ് സിറ്റിയിൽ അത് ആ ഒരു ഷഹീദ് സുൽത്താൻ ബിൻ മുഹമ്മദ്

യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ സുഗമമായിട്ടുള്ള ഗതാഗതം നിലനിർത്തുന്നതിനും ആൻഡ് ബദൽ റൂട്ടുകൾ അല്ലെങ്കിൽ റോഡുകളിലേക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റിൻ്റെ പേരിലുള്ള ചർച്ച ഇതുവരെയും തീരുന്നില്ല കേട്ടോ. ഒരു ടി വി ചാനലുകൾ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ കേരളത്തിലെ പല ചാനലുകൾ നമ്മളിങ്ങനെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മാറി മാറി നമ്മളിങ്ങനെ ഓണാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ നോക്കുമ്പോൾ ഇപ്പോഴും ബജറ്റുമായി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് എല്ലാ ടി വി ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. കാരണം പല കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ഇ വി വാഹനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറേയധികം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു തരത്തിലൊരു മോഡേൺ ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജനറേഷനെ മനസ്സിലാക്കിയിട്ടുള്ള ബജറ്റ് എന്ന് ആണ് ആദ്യഘട്ടത്തിൽ. ഞാനിപ്പോൾ ആധികാരികമായിട്ട് അതിനെ വിലയിരുത്താൻ ആളല്ല, ഞാനൊരു സാമ്പത്തിക വീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളല്ല, സാമ്പത്തിക വിദഗ്ധനല്ല, ഐ'm ജസ്റ്റ് എ റേഡിയോ പ്രസന്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് പെരിഫറലി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേയധികം പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബജറ്റ് തന്നെയാണെന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കൂ. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം 0585829220 കേട്ടുകൊണ്ടേയിരിക്കൂ. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
0: 055-666-5859.
7: Home 92.2 FM.
8: Home is a feeling. Hello. എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
9: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
10: With Home 92.2 FM. Home is a feeling.

0: ചില പഴയ സിനിമകളൊക്കെ ഇപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ടെക്നോളജിയുടെ ഗുണം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലോകം പുരോഗമിക്കപ്പെട്ടതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നപ്പോഴായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വന്ദനം സിനിമയുടെ ക്ലൈമാക്സ് ആക്ച്വലി ആ ഒരു കാലഘട്ടമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം രണ്ടു പേർ വഴിതിരിഞ്ഞു പോവുക, ഇനി ഒരിക്കലും കാണപ്പെടാതെ, അല്ലെങ്കിൽ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് കോൾ എടുക്കാൻ പറ്റാതെ പോവുക. സി, ഇന്ന് സ്മാർട്ട് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം, ആ നമ്പറുകൾ പരസ്പരം കണ്ടെത്താം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരാളുടെ പ്രൊഫൈൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ചില കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ പല തരത്തിലുള്ള സിനിമകളും ക്രിയേറ്റിവിറ്റിയും പോലും ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം പ്രൊഡക്റ്റായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില സിനിമകൾ വരുമ്പോൾ കണ്ടിട്ടില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ കളങ്കാവിൽ ഉൾപ്പെടെയുള്ള ചില സിനിമകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേയധികം ഈ കുറ്റാന്വേഷണ സിനിമകൾ, ത്രില്ലറുകളൊക്കെ വരുമ്പോൾ അവരൊരു പീരിയോഡിക് ടച്ച് അതിന് കൊടുക്കും, ഒരു 2006-2007 കാലഘട്ടം എന്ന നിലയിൽ. കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും സർവ്വസജീവമായിട്ട് CCTVകളുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ അത്രമാത്രം ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുക, 2006-2005-2004 ഈ തരത്തിൽ ഈ ഫോൺ ടാപ്പിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരാളുടെ സോഷ്യൽ മീഡിയ ലൊക്കേഷൻ നോക്കി കണ്ടെത്തുന്നതാവട്ടെ, ഇതൊക്കെ തന്നെ നിലനിൽക്കാത്ത, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലെ കഥ പറയുമ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടുന്നതുകൊണ്ടായിരിക്കും സംവിധായകരും എഴുത്തുകാരും ഒക്കെ അത്തരത്തിൽ കഥ മെനയാറുള്ളത് അല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, വേറെ ഒരു ക്ലാനിൽ കിടക്കുന്ന കാര്യമാണ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് ലോകത്തിൻ്റെ ഏതൊരു കോണിലേക്കും ആക്സസ് എടുക്കുക, അല്ലെങ്കിൽ ഏതൊരു കോണിനെയും നിരീക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്രമാത്രം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ഗ്രഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ അത്രമാത്രം വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആമസോൺ കാടുകളുടെ ചില ഏരിയാസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, പക്ഷേ എന്നിരുന്നാലും അവിടെയും സാറ്റലൈറ്റുകൾ അവരുടേതായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ എത്തപ്പെട്ടിട്ടുണ്ട്, അവരുടെ നിരീക്ഷണങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ കണ്ടുപിടിച്ച എത്ര വലിയ ആധുനിക കണ്ടുപിടുത്തങ്ങളായാലും പ്രവർത്തിക്കാത്ത ഒരിടം ഭൂമിയിലുണ്ട്. സാറ്റലൈറ്റ് സംവിധാനങ്ങളും പോലും പരാജയപ്പെട്ടു പോകുന്ന ഒരിടം ഭൂമി, സ്വയം സിഗ്നലുകൾ പുറത്തുവിടുന്ന ഒരു ഏരിയ ആക്ച്വലി നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നെനിക്കറിയില്ല, എന്തായാലും അറിയാത്തവർ കേട്ട് മനസ്സിലാക്കിക്കോ. അതായത് ആരും കടന്നു ചെല്ലാൻ ഭയക്കുന്ന, ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ നടക്കുന്ന മെക്സിക്കോയിലെ വിജനമായിട്ടുള്ള മരുഭൂമിയിലേക്ക് നമ്മളും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ നമുക്കും തോന്നും. കാരണം അവിടെ എത്തുമ്പോൾ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണുകൾ ചത്തതുപോലെയാകും, റേഡിയോകൾ ഓഫാകും, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ പോലും അവിടെ പൂർണ്ണമായിട്ടും പരാജയപ്പെടും. അതുകൊണ്ട് ലോകം ആ ഒരു പ്രദേശത്തെ വിളിക്കുന്നത് മാപ്പിമി സൈലന്റ് സോൺ എന്നാണ് കേട്ടോ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്രയേറെ വളർന്നിട്ടും പുറം ലോകവുമായിട്ടുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും ഈ ഒരു പ്രത്യേക പ്രദേശത്ത് വെച്ച് എങ്ങനെ മുറിഞ്ഞു പോകുന്നു എന്നത് ഇന്നും നമ്മുടെ സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്ത, ഒരു പിടിയും കിട്ടാത്ത വലിയൊരു നിഗൂഢതയായിട്ട് തുടരുന്നൊരു സംഗതിയാണ്. എന്നാൽ ഈ നിശബ്ദതയേക്കാളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന് ഭൂമിക്ക് മുകളിൽ പാഞ്ഞെടുക്കുന്ന ഉൽക്കകളെ ആകർഷിക്കുന്ന എന്തോ ഒരു മാഗ്നറ്റിക് ശക്തി, എന്തോ ഒരു മാഗ്നറ്റിക് സിഗ്നലുകൾ ഈ മരുഭൂമിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ മെക്സിക്കോയിലെ ഈ ഒരു പ്രദേശത്തെ ചരിത്രത്തിൽ തന്നെ പലതവണ ഭീമാകാരമായിട്ടുള്ള ഉൽക്കകൾ വന്ന് ഇടിച്ചിട്ടും US സൈന്യത്തിന്റെ അതിസുരക്ഷാ മിസൈലുകൾ വഴിതെറ്റി ഈ ഒരു മരുഭൂമിയിലേക്ക് വന്ന് പതിച്ചതും ഒക്കെ തന്നെ യാദൃച്ഛികമല്ല എന്ന് ഇതുമൂലം തെളിഞ്ഞിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ കരിഞ്ഞടങ്ങിയ സസ്യങ്ങളും വിചിത്രമായിട്ടുള്ള ജീവികളും മാത്രം കാണപ്പെടുന്ന ഈ ഒരു മരുഭൂമിയിൽ ഇരുട്ട് വീഴുന്നതോടെ അദൃശ്യമായിട്ടുള്ള എന്തോ ഒന്നിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടെന്ന് അവിടെ പോയവർ പലരും പറയുകയും ചെയ്തിട്ടുണ്ട്. സോ പല കോൺസ്പിറസി തിയറിസ്റ്റുകളും പറയുന്നത് ഭൂമിയിലേക്ക് ഏതോ കാലത്തിൽ കടന്നു വന്ന, ഏതോ കാലഘട്ടത്തിൽ കടന്നു വന്ന എന്തൊക്കെയോ തരത്തിലുള്ള അന്യഗ്രഹ പേടങ്ങളൊക്കെ ഈ മെക്സിക്കോന്റെ ഈ പ്രദേശത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ബ്രസീലിലാണെന്ന് തോന്നുന്നു ഒരു മന്ത്രവാദി എന്ന് പറയാൻ പറ്റില്ലല്ലോ, പുള്ളിക്കാരി ഒരു ജ്യോതിഷിയാണ്, പുള്ളിക്കാരി പ്രവചനം നടത്തിയിരിക്കുകയാണ് ഈ 2026 വേൾഡ് കപ്പ് അമേരിക്കയിൽ നടക്കുമ്പോൾ, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മത്സരത്തിന്റെ മധ്യത്തിൽ അന്യഗ്രഹ പേടകങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന്, അതിന് ഈ മെക്സിക്കോയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ പേടകമാണോ, കാണാത്തിടത്തോളം നമ്മൾ ഇതിനൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ഭൂമിയിൽ നമ്മൾ മാത്രമായിരിക്കുമോ ഉണ്ടാവുക, ഭൂമിയിലല്ല സോറി നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നമ്മളെപ്പോലുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിരിക്കുമോ അറിയില്ല. ലോകയുടെ അടുത്ത് പാട്ട് വരട്ടെ, അപ്പം വല്ലതും കണ്ടുപിടിക്കാം അല്ലേ. ഈ അവഞ്ചർ സിനിമയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കില്ലേ, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ സംസാരിക്കുന്ന, നമ്മളെപ്പോലെ ഒരു ജീവിതം കെട്ടുപെടുത്ത, അല്ലെങ്കിൽ ജീവിതം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സമൂഹം നമ്മുടെ ഗ്രഹത്തിൻ്റെ മറ്റൊരു തലത്തിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിൽ നമ്മളെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും പുറത്തുണ്ടാകുമോ എന്നുള്ള കൗതുകത്തോടെ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ.
1: ആയുർവേദ ആരസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുകയാണ്. കാരണം എനിക്ക് പരിപാടി നിർത്തി പോകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപേ എല്ലാ ദിവസത്തെയും പോലെ ഒരു സംഗതി പറഞ്ഞിട്ട് പോകാം. വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും തുനിഞ്ഞിറങ്ങാത്ത, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കുഴിച്ചു മൂടുന്ന ചില സ്വപ്നങ്ങളെയൊക്കെ നമ്മളങ്ങനെ കുഴിച്ചു മൂടി കിടത്തിയിരിക്കുന്നത്, നമ്മൾ അതിനുവേണ്ടി അന്വേഷിച്ചിറങ്ങാത്തതിൻ്റെ ഒരേ കാരണങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറഞ്ഞ പോലെ ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ആശങ്ക നമ്മുടെ ഉള്ളിലെല്ലാം പേർന്നത് കൊണ്ട് തന്നെയാണല്ലേ. പലപ്പോഴും നമുക്ക് എല്ലാ സമയത്തും ആ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളിലും നമുക്ക് പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പിടിവാശി പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റാതെ പോകാറുള്ളത്. സത്യമല്ലേ? സത്യമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് പൂർണ്ണതയെ തേടി നമ്മൾ സമയം കളയുന്നതിനേക്കാളൊക്കെ പ്രയോജനം, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, ചെറിയ പുരോഗതിക്ക് നമ്മൾ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് എന്തായിരുന്നു അതിൻ്റെ ഒരു ബെറ്റർ വേൺ, അല്ലെങ്കിൽ ഒരു മില്ലിയെങ്കിലും ബെറ്റർ വേർഷൻ നമ്മൾ നാളെ ആകാൻ ശ്രമിച്ചാൽ, നമുക്ക് നാളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, ഇന്നൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് ഒരു 10 വാക്ക് എഴുതാൻ പറ്റി, പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല, ഒരു സിനിമ പോലും എഴുതിത്തീർക്കാൻ പറ്റില്ല, ഒരു നോവൽ എഴുതിത്തീർക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നാളെ അയാൾ 11 വരി എഴുതും. അത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ തീർച്ചയായിട്ടും സംഭവിക്കാറുള്ളത്. നമ്മളിന്ന് ലോകത്ത് കാണുന്ന എല്ലാ വിജയങ്ങൾക്കും പിറകിലും ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച അത്ഭുതങ്ങളൊന്നും അല്ല നിലനിൽക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള പ്രോഗ്രസ്സാണ് അവരെ ഈ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ദിവസവും ചെറിയ മുന്നേറ്റങ്ങൾ, അത് നമ്മളെ തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. സോ പിഴവുകൾ നമ്മുടെ പഠനത്തിനുള്ള അവസരങ്ങളായി കണക്കാക്കുക. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള പടവുകൾ കയറാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ അതിനുള്ള ചിന്തകളെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വീക്കെൻഡ് ആയിരിക്കട്ടെ ഈ വീക്കെൻഡ് എന്ന് ആശംസിച്ചുകൊണ്ട്, എന്തായാലും നമുക്ക് നാളെയല്ല, തിങ്കളാഴ്ച ദിവസം വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ചിങ്ങിച്ച കിടി ചിങ്ങിച്ച കിടി ചിക്ക.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന് ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.